ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 27, കൊല്ലവർഷം 1201, ഇടവം 3, 2026 മെയ് 17 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 51 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കൃഷ്ണൻ നമ്പൂതിരി.
2: ഭൂമിയിൽ മനുഷ്യജീവിതം സഹ്യമാക്കുന്നതും സാധ്യമാക്കുന്നതും കാലാകാലങ്ങളിൽ മനുഷ്യർ തന്നെ സൃഷ്ടിച്ച മൂല്യസങ്കല്പങ്ങളാണ്. അത്തരം മൂല്യസങ്കല്പങ്ങളിൽ ഒന്നാണ് സംഘബോധത്തെക്കുറിച്ചുള്ളത്. മനുഷ്യൻ ഒറ്റപ്പെട്ടവനല്ലെന്നും ഭൂമിയിലെ അസംഖ്യം ജീവസംഘങ്ങളിൽ ഒന്നാണെന്നും ഉള്ള ചിന്തയിൽ നിന്നാണ് സമൂഹ ജീവിതം രൂപപ്പെട്ടു വന്നത്. ചരിത്രത്തിന്റെ പ്രാക്തന കാലങ്ങളിൽ സംഘം ചേർന്ന് ജീവിച്ച മനുഷ്യനാണ് സവിശേഷ സംസ്കൃതികൾ രൂപപ്പെടുത്തിയെടുത്തത്. മനുഷ്യനെ മറ്റു ജീവിവർഗങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് സവിശേഷമായ സംഘബോധമാണ്. മറ്റു ചില ജീവിവർഗങ്ങളിലും സംഘശക്തി കാണാമെങ്കിലും മനുഷ്യന്റെ സംഘബോധത്തിന് സാംസ്കാരികവും സാമൂഹികവുമായ അർത്ഥവും പ്രസക്തിയുമാണ് ഉള്ളത്. സംഘം ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മനുഷ്യശക്തി മറ്റേത് ഭൗതിക ശക്തിക്കും മുകളിലാകുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ഈ സംഘബലം മനുഷ്യന് കരുത്തേകുന്നു. ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും അന്യതാബോധത്തിന്റെയും ദൌർബല്യങ്ങളെ തടയാനും ഐകമത്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും സംഘബോധം ശക്തി പകരുന്നു. സംഘബോധം നഷ്ടമാകുന്നിടത്ത് ശിഥിലീകരണം സംഭവിക്കുകയും അത് സമൂഹത്തെയും വ്യക്തിയെയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഐക്യവും സംഘബോധവുമില്ലാതെ തമ്മിൽ കലഹിച്ച് അകന്നു കഴിയുന്ന മക്കളെ ഓർത്ത് അന്ത്യകാലം കഴിച്ചുകൂട്ടുന്ന ഒരു പിതാവ് തന്റെ മക്കൾക്ക് സംഘശക്തിയുടെ മഹത്വം വെളിവാക്കി കൊടുക്കുന്ന ഒരു കഥയുണ്ട്. തമ്മിൽ ഐക്യമില്ലാതെ വേറിട്ട് കഴിയുന്ന 10 മക്കളെയും അടുത്തു വിളിച്ച് ഓരോ പെൻസിൽ ഓരോരുത്തർക്കും നൽകി അതൊടിക്കുവാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. കനം കുറഞ്ഞതും നീളമുള്ളതുമായ പെൻസിലുകൾ നിഷ്പ്രയാസം ഒടിക്കാൻ 10 പേർക്കും കഴിഞ്ഞു. അതേപോലുള്ള 10 പെൻസിലുകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ കെട്ടാക്കിയ ശേഷം അത് നെടുകെ ഒടിക്കാൻ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടു. 10 പെൻസിലുകൾ ഒന്നിച്ചു ചേർത്ത കെട്ട് ഒടിക്കുവാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. ഓരോ പെൻസിലുകൾ ആയിരുന്നപ്പോൾ ഒടിക്കാൻ നിഷ്പ്രയാസം സാധിക്കുകയും 10 എണ്ണം ഒറ്റക്കെട്ടാക്കിയപ്പോൾ ഒടിക്കാൻ കഴിയാതെ വരികയും ചെയ്ത ദൃഷ്ടാന്തത്തിലൂടെ തന്റെ 10 മക്കളും ഒറ്റതിരിഞ്ഞു നിൽക്കാതെ ഒറ്റക്കെട്ടായി സംഘബലത്തിൽ നിൽക്കണമെന്നും അങ്ങനെയാകുമ്പോൾ ആർക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും വൃദ്ധ പിതാവ് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈ സന്ദേശം സമൂഹജീവിയായ മനുഷ്യൻ തന്റെ സാമൂഹ്യ ബോധത്തിന്റെ അന്തസത്തയായി പകർത്തേണ്ടതാണ്. സ്വാർത്ഥതയില്ലാതെ പൊതുനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഏതൊരു സാമൂഹ്യ സന്ദർഭത്തിലും മുൻപറഞ്ഞ സംഘബോധത്തിന് പ്രസക്തിയുണ്ട്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സംഘബോധം ഉണ്ടാക്കുന്ന സുരക്ഷിതത്വമാണ് ലോകജീവിതം തന്നെ സാധ്യമാക്കുന്നത്. ബുദ്ധമന്ത്രമായ സംഘം ശരണം ഗച്ഛാമി പഴഞ്ചൊല്ലിൽപ്പെടുന്ന ഒത്തുപിടിച്ചാൽ മലയും പോരും, ആപ്തവാക്യശകലമായ ഐകമത്യം മഹാബലം തുടങ്ങിയ ചൊല്ലുകളും സംഘമഹിമയെ കുറിക്കുന്നവയാണ്. സംഘശക്തി കൊണ്ട് എന്തും ആകാം എന്ന അതിരുവിട്ട ചിന്ത പാടില്ല എന്നതും ഓർക്കണം. എന്തും ആകാം എന്നത് അരാജകത്വത്തിന്റെ ലക്ഷണമാണ്. സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും സദാചാര വിചാരത്തിന്റെയും പൊതുനന്മയുടെയും മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സംഘബോധമാണ് മാനവ സമൂഹം കൈക്കൊള്ളേണ്ടത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എം കൃഷ്ണൻ നമ്പൂതിരി.

രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ പി ഭാസ്കരൻ എഴുതിയ കളിക്കോപ്പുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം വൈശാഖ് ഗോപി. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ, ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിനായി ഗോഥൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന സി എം കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ ടി പി മമ്മ മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. താമരശ്ശേരി ചുരത്തിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലിയിൽ പി ഭാസ്കരൻ എഴുതിയ കളിക്കോപ്പുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം വൈശാഖ് ഗോപി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് എഫ്എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ്എം ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58, 9:58, 10:58 എഫ്എം പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്ക് കിളിക്കൂട്ടം. ഇതിൽ ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 10:30, 2:15, 3:30, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി എത്തുന്നു ആവണി എസ്, അനഘ മനോഹർ എന്നിവർ.

0: to the aviation sector, promoting tourism and logistics activities. In badminton, Indian duo Satvik Sairaj Ranki Reddy and Chirag Shetty will face the Indonesian pair of Leo Roli Coronando and Daniel Martin in the men's doubles final of the Thailand Open in Bangkok today. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. പി ഭാസ്കരന്റെ കളിക്കോപ്പുകൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിച്ചത് വൈശാഖ് ഗോപി.

0: ഒപ്പുകൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് വൈശാഖ് ഗോപി.
1: കാവ്യാഞ്ജലി.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം യേശുദാസ് പാടിയ ഗാനം. നിർമാല്യദർശനം അടിയനിന്ന സുലഭ സമ്മാനമാകുന്നു കണ്ണ എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം. നാവിൻ തുമ്പത്ത് നന്ദമുകുന്ദന് നാരായണീയ തുലാഭാരം എന്ന് തുടങ്ങുന്നു.

അർച്ചനയിൽ അവസാനമായി രവിശങ്കർ പാടിയത്. മാധവനെ മധുസൂദനനെ, യാദവനായി മണ്ണിൽ പിറന്നവനെ എന്നാരംഭിക്കുന്നു.

0: ഇതോടെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. സെൻസസ് 2027 ഫീൽഡ് തല പരിശീലകർക്കുള്ള ജില്ലാതല പരിശീലനം നാളെ മുതൽ 23 വരെ നടക്കും. ആദ്യ ബാച്ചുകാരുടെ പരിശീലനം 20 വരെ കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും രണ്ടാമത്തെ ബാച്ചിന്റേത് 20 വരെ താവക്കര കണ്ണൂർ യൂണിവേഴ്സിറ്റി കോൺഫറൻസ് ഹാളിലും മൂന്നാം ബാച്ചുകാരുടെ പരിശീലനം 21 മുതൽ 23 വരെ കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലുമാണ് നടക്കുക. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ഇടിമിന്നലിനെ തുടർന്ന് മണക്കടവ് പമ്പ് ഹൌസിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ മടിക്കൈ കുടിവെള്ള പദ്ധതിയിലെ ജലവിതരണം ഇന്നും ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളപട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാട് ലെവൽ ക്രോസ് 19 രാവിലെ 8 മുതൽ 20 രാത്രി 11 മണിവരെ അടച്ചിടും. കണ്ണിപ്പാറ നൂഞ്ഞി റോഡിൽ കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 30 വരെ ഗതാഗതം നിരോധിച്ചതായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. മൂറാഴ ഗ്രാമീണ വായനശാല എന്റെ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9:30 മുതൽ ഗ്രന്ഥാലയ അങ്കണത്തിൽ വായനക്കളരി സംഘടിപ്പിക്കും. തുടർന്ന് നാടൻ കളികളെ പരിചയപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം കഥയും കവിതയും പ്രകൃതി പഠന യാത്രയും ഉണ്ടാവും. കതിരൂർ ആർട്ട് ഗാലറിയിൽ മൂന്നാമത് ആർട്ട് ഷോ നാളെ ഉച്ചയ്ക്ക് 2:30 ശില്പി ഉണ്ണി കാനായി ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 31 ചിത്രകാരന്മാർ സ്വന്തം രചനകൾ പ്രദർശിപ്പിക്കും. ചെറുമാവിലായി വിക്ടറി സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മുതൽ 1 വരെ ചെറുമാവിലായി UP സ്കൂളിൽ സൌജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി 24 രാവിലെ 6:30 നെല്ലിക്കുന്ന് ബീച്ചിൽ കാസർഗോഡ് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ PG ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15-നും 50-നും ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് OP നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ 9539947585. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി June 10 അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിക്കുന്നു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് ഇന്ന് രാത്രി 11 വരെ അടച്ചിടും. ധർമ്മത്തടുക്ക കന്യാല ബെള്ളൂർ വേരിപദവ റോഡിൽ ബെള്ളൂർ പാലത്തിന് സമീപത്ത് റീട്രെയിനിംഗ് വാൾ ചെയ്യുന്നതിനാൽ June 30 റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നതായി കാസർഗോഡ് റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ 1st semester ഇന്റഗ്രേറ്റഡ് BA LLB റെഗുലർ സപ്ലിമെന്ററി November 2025 പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 25 വൈകുന്നേരം 5 വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10th തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തിയായ 7th വിജയിച്ചവർക്ക് 10th തുല്യതാ കോഴ്സിനും 22 വയസ്സ് പൂർത്തിയായ 10th വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. SC ST വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീ സൌജന്യമാണ്. അവസാന തീയതി ഈ മാസം 25. 50 രൂപ പിഴയോടുകൂടി June 26 വരെയും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം.

0: 9495365907. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രകലകൾക്ക് നൽകിവരുന്ന കലാരത്ന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ വ്യക്തികൾ, ക്ഷേത്ര കമ്മിറ്റികൾ, സംഘടനകൾ എന്നിവരുടെ നിർദ്ദേശങ്ങളായാണ് സമർപ്പിക്കേണ്ടത്. ജൂൺ 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷാ ഫോമിനും വിശദാംശങ്ങൾക്കും തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടണം. IHRT കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന E.K. നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി 2ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ +2 സയൻസ്, VHSE, 2 വർഷ ITI എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ ജൂൺ 3 ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0497-2780-287. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നടപ്പ് അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ഓഫ്ലൈൻ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ മുതൽ 21 വൈകിട്ട് 4 മണിവരെ ഓഫ്ലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം number2kasargod.kvs.ac.in. ഫോൺ നമ്പർ 9605789843. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം 2ാം വർഷ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447685420. പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് സമാപിക്കും. അഴീക്കോട് മൈലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് സമാപിക്കും. ചെറുകുന്ന് കോവപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ഗുരുമൂകാംബിക ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് മുതൽ 20 വരെ നടക്കും. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും ഇന്ന് സമാപിക്കും. ചെക്കക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇരിക്കൂർ ഡൈനാമോസ് കൂത്തുപറമ്പ് ബ്രദേഴ്സ് ക്ലബ്ബുമായും 5 മണിക്ക് ജില്ലാ പോലീസ് ടീം മൈത്രി സ്പോർട്സ് ക്ലബ്ബുമായും ഏറ്റുമുട്ടും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ യുണൈറ്റഡ് FC പയ്യന്നൂർ കോളേജുമായി ഏറ്റുമുട്ടും. കേരള പൂരക്കളി കലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദര സമ്മേളനവും പുസ്തക പ്രകാശനവും ഇന്ന് ഉച്ചയ്ക്ക് 2:30 കുനിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
7: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
6: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
7: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
6: ഫോൺ 8590460017.
7: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: സ്വപ്നങ്ങൾ മെഴു തുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
14: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
16: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
17: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
19: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
20: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
21: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി
7: ചേച്ചി. അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
13: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
12: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ സിബിഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സിബിഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സിബിഐ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും സിബിഐ കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സിബിഎസ്ഇ 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് പിഐബിയുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പിഐബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
14: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
12: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർകോട് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ജൂൺ 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം ബി.പി. സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
15: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ദിവ്യാനന്ദ ഝാഃ. പഞ്ചദേശാനാം യാത്രായാഃ ദ്വിതീയ ദിനേ ഹ്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ അനേകേഷു കാര്യക്രമേഷു സഹഭാഗം അകരോത്. അത്ര സാമുദായിക സമ്പർക്കഃ, ഡച്ച് രാജപരിവാരേണ സഹ മേലനം ച അന്യതമേ ആസ്താം. ഹേഗ് നഗരെ ഭാരതീയ സമുദായം സംബോധയൻ ശ്രീമോദി പ്രവർത്തമാനം ദശകം ആപദ്ദശകത്വേന വർണ്ണിതവാൻ, യദ്ധി ബഹുവിധൈഃ സങ്കടൈഃ ഗ്രസ്തമസ്തി. പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ വൈശ്വിക സമാഹ്വാനാനി സമ്മുഖീകർത്തും വിശ്വസ്തായാഃ പാരദർശിന്യാഃ ച ഭവിഷ്യാപൂർത്തി വ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം സംഭൂയ കാര്യരതൌ സ്തഃ. സഹ അവദത് യത് വിശ്വം സർവാദൌ കോവിഡ് 19 മഹാമാരീം തദനന്തരം ച യുദ്ധം സമ്മുഖീകൃതവത്. സാമ്പ്രതം ഏതത് ഊർജ്ജാ സങ്കട സമം വികട സമാഹ്വാനം സമ്മുഖീകരോതി. സഹ സാവാഹിതം അകരോത് യത് ഏതേഷാം സമാഹ്വാനാനാം ദ്രുതഗത്യാ യദി നിരാകരണം നഭവതി ചേത് വൈശ്വിക വികാസലാഭഃ പ്രപാദിതഃ ഭവിഷ്യതി. ജനസംഖ്യായാഃ വിശാലഃ ഭാഗഃ ച നിർധനതാഗ്രസ്തഃ ഭവിഷ്യതി. ആർത്ഥികസ്ഥിതിവ്യവസ്ഥായാഃ സുദൃഢീകരണായ വൈശ്വികാന് പ്രയാസാന് പ്രകാശയൻ പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ സംയുക്തരൂപേണ സുദൃഢാ പൂർത്തിശൃംഖലായാഃ നിർമ്മാണായ കടിബദ്ധോ സ്തഃ. ധ്യാനാസ്പദമസ്തി യത് ഏഷാ യാത്ര ദ്വിപക്ഷീയ സംബന്ധേഭ്യഃ അധികാ മഹത്വപൂർണാ വർത്തത. നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാഃ അനന്തരം പ്രധാനമന്ത്രി അദ്യ സ്വയാത്രായാഃ തൃതീയ ചരണേ സ്വീഡൻ ദേശസ്യ യാത്രാം കരിഷ്യതി. സഹ അദ്യ ഗോഥൻബർഗ് നഗരം സംപ്രാപ്നോതി. സ്വീഡൻ ദേശസ്യ ഏകദിവസീയ യാത്ര നവദില്ലീ സ്റ്റോക്ക്ഹോമയോഃ വർദ്ധമാന പാരസ്പരിക സംബന്ധേഷു ഐതിഹാസികഃ പദക്രമഃ അസ്തി. ശ്രീമോദി സ്വീഡന സമകക്ഷേണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ സംബന്ധപരകം സംഭാഷണം കരിഷ്യതി. CBSE ഇത്തനേന കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ നവമകക്ഷായാഃ ഛാത്രേഭ്യഃ ഭാഷാത്രയസ്യ അധ്യയനം ജുലൈ മാസസ്യ പ്രഥമ ദിവസാത് അനിവാര്യം കൃതം. പരിഷദ വിജ്ഞപ്തോ ഉക്തം യത് 20-ധിക-2000-തമാബ്ദിയായാഃ രാഷ്ട്രീയ ശിക്ഷാനീതേഃ 23-ധിക-2000-തമാബ്ദിയസ്യ രാഷ്ട്രീയ വിദ്യാലയ ശിക്ഷാ പാഠ്യക്രമസ്യ അനുസാരി ഏതാസു തിസ്രിഷു ഭാഷാസു ന്യൂനാതിന്യൂനം ഭാഷാദ്വയം ഭാരതീയ മൂലകം ഭവേത്. ഭാരതീയർത്തു വിഭാഗേന അദ്യ അണ്ടമാന നിക്കോബാര ദ്വീപ സമൂഹായ പശ്ചിമ ബംഗാളെ ഹിമാലയ അധോവർത്തി ക്ഷേത്രേഭ്യ സിക്കിമായ ച അതിവൃഷ്ടിപര നാരംഗവാരണകീയ സഞ്ചേതന പ്രസാരിത. കേരളം മാഹേ ലക്ഷദ്വീപ് ദക്ഷിണാഭ്യന്തരീണ കർണാടക തമിഴ്നാടു പുതുച്ചേരി കരൈക്കലേഷു ഉത്തരപൂർവീയ ക്ഷേത്രസ്യ കതിപയ ഭാഗേഷു ച സമാന ഏവ സ്ഥിതി ഭവിഷ്യതി ഇത്യപി വിഭാഗേന സൂചിതം. പ്രിയ ശ്രോതാരഃ, സംസ്കൃത ജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നേ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. അന്തി ക്രീഡാവാർത്താസു, ബാങ്കോക് നഗരെ തായ്ലാൻഡ് ഓപൻ ബാഡ്മിന്റൺ ക്രീഡാമാലികായാഃ പുരുഷയുഗലവർഗീയ നിർണായകദ്വന്ദ്വ അദ്യ ഭാരതസ്യ സാത്വിക സായിരാജ് റങ്കിരെഡ്ഡി ചിരാഗ് ഷെട്ടി ച ഇൻഡോനേഷ്യദേശസ്യ ലിയോ റോലി കാർണാണ്ടോ ഡേനിയൽ മാർട്ടിനാഭ്യാം സ്പർദ്ധിഷ്യേതി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം ഗതരാത്രോ കൊൽക്കത്തായാഃ ഈഡൻ ഗാർഡൻസ് ക്രീഡാങ്കണേ ആയോജിതേ ദ്വന്ദ്വേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലേന ഗുജറാത്ത് ടൈറ്റൻസ് ദലം ഊനത്രിംശത് ധാവനാങ്കൈഃ പരാജിതം. ആദോപണം വിജിത്യ ഗുജറാത്ത് ടൈറ്റൻസ് ദലം ക്ഷേത്രരക്ഷണം കർത്തും നിർണീതവത്. അദ്യതനെ ദ്വന്ദ്വദ്വയെ പ്രഥമം ധർമ്മശാലായാം അപരാഹ്നേ സാർദ്ധത്രിവാദനെ പഞ്ചാബ് കിങ്സ് ദലം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദലേന സ്പർദ്ധിഷ്യതി. തതസായം സാർദ്ധസപ്തവാദനെ ദില്ലിയാം ദില്ലി ക്യാപിറ്റൽസ് ദലം രാജസ്ഥാൻ റോയൽസ് ദലം സമ്മുഖീകരിഷ്യതി. ഇതി വാർത്താഃ.
16: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 12 മിനിറ്റും 1 68 57 പോണ്ടിച്ചേരി മാംഗ്ലൂർ എക്സ്പ്രസ് 1 മണിക്കൂർ 4 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂറും 0:21 98 ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ 8 മണിക്കൂറും വൈകി ഓടുകയാണ്.
17: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
18: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
19: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
20: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
21: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

തൃക്കരിപ്പൂരിലെ വീട്ടുവളപ്പിൽ ധാരാളം തെങ്ങുകളുണ്ട്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന തൃശ്ശൂരിൽ അങ്ങനെയല്ല. ആകെയുള്ള 6 സെന്റ് സ്ഥലത്ത് ഒരൊറ്റയൊരു തെങ്ങ് മാത്രം. നല്ല ഇതമുള്ള ഒരു മാച്ചി കിട്ടാൻ തൃശ്ശൂരിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൃശ്ശൂരിലെ സൂപ്പർ മാർക്കറ്റിൽ മാച്ചിയില്ല, ചൂലാണ്. ചൂലും മാച്ചിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് കാലപരവും ദേശപരവുമാണ്. രണ്ട് ഭാഷയിലും രണ്ട് സംസ്കാരത്തിലുമാണ് ചൂലും മാച്ചിയും ജീവിക്കുന്നത്. അതെ, ചൂലിനും മാച്ചിക്കും ജീവിതങ്ങൾ പലതാണ്. പ്രത്യേകതരം പുല്ല് പ്ലാസ്റ്റിക്കിൽ ഉറപ്പിച്ചാണ് ചൂലുണ്ടാക്കുന്നത്. പലതരം ചൂലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. 85 രൂപയ്ക്കും 125 രൂപയ്ക്കും ഇടയിലാണ് ചൂലിൻ്റെ വില. 3-4 മാസം കൊണ്ട് ഒരു ചൂലിൻ്റെ കഥ കഴിയും. അല്പായുസ്സാണ്. എന്നാലും പേടിക്കാനില്ല. എപ്പോൾ വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് ആവശ്യമുള്ള ചൂല് വാങ്ങാം. ചൂല് മാച്ചി പോലെ പല പല ശരീരങ്ങൾ ചേരുന്ന ഒറ്റ ശരീരമല്ല. പുല്ല് പോയാൽ ബാക്കിയാകുന്ന ചൂലിലെ പ്ലാസ്റ്റിക് ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ്. എന്നാൽ മാച്ചിയുടെ ജീവിതം മറ്റൊന്നാണ്. ഒറ്റ ചരടിൽ മുറുക്കിക്കെട്ടിയ മാച്ചിക്ക് നമ്മളോട് ഏറെ പറയാനുണ്ട്. പല പല ഓർമ്മകളുടെ പച്ചീർക്കിലുകൾ ഒന്നുചേർന്ന് ഒരു മാച്ചി ജീവിതം നമുക്ക് മുന്നിൽ നിറപ്പെട്ടു വരുന്നുണ്ട്.

45 50 വർഷങ്ങൾക്കപ്പുറത്ത് ഉച്ചതിരിഞ്ഞുള്ള ആലസ്യത്തിൽ ഓലയും കത്തിയുമായി അമ്മമാർ വട്ടം കൂടി നിലത്ത് കാലം നീട്ടിയിരുന്ന് അമ്മയും കാർത്യാനിയമ്മായിയും മാതമ്മായിയും പല പല പയമകൾ പറഞ്ഞു. കത്തിമൂർച്ച വെയിലിൽ തിളങ്ങി. കുപ്പായമിടാത്ത തൊണ്ടി ഇളയമ്മ ഓല ചുറ്റിയ വലിയ കാതുകൾ ആട്ടിച്ചിരിച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ഓലയും നാരും കളഞ്ഞ് പച്ചക്കുപ്പായമോരുന്ന ഈർക്കിൽ ശരീരത്തെ കൗതുകത്തോടെ ഞങ്ങൾ കുട്ടികൾ നോക്കിയിരിക്കും.

മാച്ച് ചീരുന്ന അമ്മമാർ ഈ സമയങ്ങളിൽ സ്വയം തുറക്കും. കഷ്ടപ്പാടുകൾ നിറഞ്ഞ സ്വന്തം ജീവിതങ്ങൾ അവർ പരസ്പരം പങ്കുവയ്ക്കും. ഓലയും നാരും നീക്കി പാങ്ങാക്കിയെടുക്കുന്ന ഈർക്കലുകൾ ചേർത്ത് കെട്ടിയാണ് മാച്ചിയുണ്ടാക്കുന്നത്. ജീവിതവും അങ്ങനെ തന്നെ. മാച്ചി നിർമ്മാണം ഒരനുഷ്ഠാനം പോലെയാണ്. അതിന് അമ്മമാർക്ക് അതിൻ്റേതായ ചിട്ടകളുണ്ട്. ഉച്ചക്കത്തെ ചോറ് വേവിച്ചതിന് ശേഷമാണ് എല്ലാവരും മാച്ചിയീരാനിരിക്കുന്നത്. തുണ്ടിളയമേരെ വളപ്പിലെ മാവിൻ ചോട്ടിലെ തണലിൽ പെണ്ണുങ്ങൾ വട്ടമിട്ടിരിക്കും. ഞങ്ങൾ കുട്ടികളും ഒപ്പം കൂടും. മാച്ചികൾ പലവിധമുണ്ട്. കുട്ടിമാച്ചി, കുറ്റിമാച്ചി, ചൂതുമാച്ചി. അങ്ങനെ ഈർക്കിലിൻ്റെ നീളമനുസരിച്ചാണ് മാച്ചിക്ക് പേരുകൾ കിട്ടുന്നത്. ഓരോ മാച്ചിക്കും ഓരോ ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. ഒരു ഈർക്കിൽ മുഴുവനായും വേണം കുട്ടിമാച്ചി നിർമ്മാണത്തിന്. ലക്ഷണമൊത്ത ഈർക്കിലിൻ്റെ ഏറ്റവും മിനുത്ത അറ്റമാണ് കൊടി. കൊടിമാച്ചി നല്ല കനത്തിൽ കെട്ടണം. വീടിനുള്ളിൽ അടിച്ച് വൃത്തിയാക്കാനാണ് കൊടിമാച്ചി ഉപയോഗിക്കുന്നത്. പരുക്കൻ ഭാവമില്ല. താഴെ കുലഞ്ഞ് ഇത്തിരി സ്ത്രൈണമാണ് കൊടിമാച്ചിയുടെ രൂപലാവണ്യം. എന്നാൽ കുറ്റിമാച്ചി വേറെയാണ്. അതിൻ്റെ ജീവിതവും മറ്റൊന്നാണ്. മണ്ണിലിഴയുന്ന പെണ്ണത്വം മുറിച്ചു കളഞ്ഞാണ് കുറ്റിമാച്ചി ഉണ്ടാക്കുന്നത്. കുറ്റിമാച്ചി ഉണ്ടാക്കുകയല്ല, ഉണ്ടാവുകയാണ്. വീടിനകത്തെ കുടിമാച്ചിയുടെ നവതാരുണ്യം കെട്ടുപോയാൽ അവൾ മുറ്റത്തേക്കിറങ്ങും. പിന്നെ കുടിമാച്ചി കുറ്റിമാച്ചിയാണ്. അകത്ത് സ്വസ്ഥമായി സുഖസൗകര്യങ്ങളോടെ ജീവിച്ച കുടിമാച്ചിയുടെ പുറത്തെ ജീവിതമാണ് കുറ്റിമാച്ചി. അകത്തു നിന്നും പുറത്തേക്കുള്ള ഇറക്കമാണ് കുടിമാച്ചിയിൽ നിന്നും കുറ്റിമാച്ചിയിലേക്കുള്ള മാറ്റത്തിനാധാരം.

അഗ്രം ഛേദിച്ച് കുറ്റിമാച്ചിയായി അത് രൂപാന്തരപ്പെടുന്നു. മുറ്റമടിക്കാൻ കുറ്റിമാച്ചി തന്നെ വേണം. മണ്ണിൽ ചവിട്ടുന്നതിനാൽ വെയിലും മഴയും കൊണ്ട് കുറ്റിമാച്ചി കൂറ്റമേറും. കുടിമാച്ചിക്ക് വീട്ടിനുള്ളിലെ സുരക്ഷിതത്വത്തിൽ സുഖജീവിതമാണ്. എന്നാൽ കുറ്റിമാച്ചിക്ക് അധ്വാനം കൂടുതലാണ്. നല്ല താളത്തിൽ മുറ്റമടിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ ഈർക്കിൽ വിരലുകൾ മണ്ണിലെഴുതുന്ന രേഖാചിത്രങ്ങൾ കാണാം. പ്രത്യേകാകൃതിയിൽ മണ്ണിൽ പതിയുന്ന ഈർക്കിൽ വരകളുള്ള മുറ്റങ്ങൾ ഇന്ന് അന്യമായി കഴിഞ്ഞു. മുറ്റത്ത് കിടന്ന് വെയിലുകൊണ്ട് പിന്നെയും മൂക്കുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച കുറ്റിമാച്ചി തൊഴുത്തിലെത്തുന്നു. പയ്യനെ കെട്ടിയ അലയിലെ ചാണകവും മൂത്രവും അടിച്ചു വാരിയെടുത്ത്

വൃത്തിയാക്കണമെങ്കിൽ കുറ്റിമാച്ചി തന്നെ വേണം. വീടിനുള്ളിലെ സുഖത്തിലും സ്വസ്ഥതയിലും നിന്ന് മുറ്റത്തെ മഴയിലേക്കും വെയിലിലേക്കും പിന്നെ ആലയിലെ ചാണകത്തിലേക്കും മൂത്രത്തിലേക്കുമുള്ള മാച്ചിയുടെ സ്ഥാനാന്തരങ്ങൾ

0: വീടിനകത്തെ സ്വാസ്ഥ്യത്തിൽ കുടിമാച്ചി മുറ്റമടിച്ച് വിയർക്കുന്ന പുറത്തെ കുറ്റിമാച്ചിയെ കളിയാക്കി നിർവികാരതയോടെ ചിരിക്കും. നാളത്തെ നിൻ്റെ ജീവിതമാണ് ഇന്നത്തെ എൻ്റെ ജീവിതം, കുടിമാച്ചിയുടെ ആത്മകഥം. മുറ്റമടിക്കുന്ന മാച്ചി ആലയിലെ ചാണകത്തിൽ ശ്വാസം മുട്ടുന്ന മാച്ചിയെ പുച്ഛത്തോടെ നോക്കുമ്പോൾ ആലയിലെ മാച്ചിയും ഇതുതന്നെ പറയും. എന്നാൽ ചൂതുമാച്ചി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പലതരം മാച്ചികളിൽ ചൂതുമാച്ചിക്ക് വിശുദ്ധ പദവിയാണ്, ദൈവത്തിൻ്റെ ഒപ്പരമാണ് താമസം. വീട്ടിൽ പടിഞ്ഞാറ്റവും അടിച്ചു വൃത്തിയാക്കുന്നതിനാണ് ചൂതുമാച്ചി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണവും തികച്ചും വ്യത്യസ്തമാണ്. അതിൽ പ്രത്യേകം വൈദഗ്ധ്യമുള്ളവരുണ്ട്. കണ്ടത്തിൽ വളരുന്ന ചൂതെന്ന പുല്ലാണിതിൻ്റെ അസംസ്കൃത വസ്തു. ചൂത് പുല്ല് ഉണക്കിയാണിതുണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അമ്മമാർക്കുണ്ടാക്കാനാകില്ല. നമ്മുടെ പടിഞ്ഞാറ്റകവും ചാണം തേച്ച കൊട്ടിലകവും എല്ലാം ഓർമ്മയിൽ നിന്നും അകന്നപ്പോൾ ഇന്ന് ചൂതുമാച്ചിയെ എവിടെയും കാണാനില്ല. അപൂർവമായി ചില തറവാട്ടകങ്ങളിലും തെയ്യം നടക്കുന്ന കാവുമുറ്റങ്ങളിലും മാത്രമാണ് ഇന്ന് ചൂതുമാച്ചിയെ നമുക്ക് കാണാനാവുക. മാച്ചിയുടെ സ്ഥാനാന്തരത്തിൽ ജീവിതത്തിൻ്റെ സ്ഥാനാന്തരവുമുണ്ട്. പല പല പയമകളും കാനൂലുകളും കേട്ടാണ് മാച്ചി വളരുന്നത്. അതെ, മാച്ചി ഒരു രൂപകമാണ്. ഒറ്റക്കെട്ടിൽ ഒരു കരുത്താകാൻ മാച്ചിക്ക് എത്ര എളുപ്പം കഴിയുന്നു. പലതായി ചിതറലിനെ ഒറ്റക്കെട്ടിൻ്റെ വീര്യത്തിലേക്ക് പരിവർത്തനപ്പെടുത്താവുന്ന വലിയ സാധ്യത കൂടിയാണത്. മാച്ചി കയ്യിലെ ഒരായുധ മൂർച്ചയാണ്. കെട്ടഴിഞ്ഞാൽ അത് കെട്ടഴിഞ്ഞ ജീവിതമാണ്. ഒറ്റയറ്റ ഈർക്കിലുകളുമായി ചിതറിത്തെറിച്ച് അത് വ്യർത്ഥമായ ബലവീര്യമാകുന്നു. ഒറ്റ ചരടുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഉറപ്പിൻ്റെ ദൃഷ്ടാന്തമാണ് മാച്ചി. മാച്ചി ഒരു പെണ്ണായുധമാണ്. അടിമാച്ചി കയ്യിലേന്തിയ പെൺവീറുകൾ ഇവിടെയുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ വടക്കത്തി ഭഗവതി തെയ്യത്തിൻ്റെ കയ്യിൽ അടിമാച്ചിയും ചാണോക്കലവും കാണാം.
1: അഭിമാന്യമൂർത്തി വടക്കത്തി, പതിനെട്ടായുധം കൊണ്ട് നൃത്തമാറുന്ന കാലത്ത് നിങ്ങൾ എന്നിരിക്കുന്ന മനസ്സിങ്കൽ ഈ തേജോ വിഗ്രഹം നിറഞ്ഞ് ഞാനും എന്റെ ബഹുമാനിയും കാത്തു രക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നേരെ യോഗം ചെയ്യേണ്ടവരാ. അല്ലപ്പടി
0: അങ്ങളമാരെ കൊന്ന പടയാളിയെ നേർക്കുന്ന പടക്കത്തി മാച്ചിയെ ആയുധമാക്കിയ നമ്മുടെ സ്വന്തം തെയ്യമാണ്. മാച്ചിക്ക് അങ്ങനെ ജീവിതങ്ങൾ പലതാണ്.
1: എല്ലാവരോടും കൂടി എന്നെ കണ്ട് സന്തോഷമായല്ലോ നിങ്ങൾക്കല്ലേ. ഇനിയും ഇതേ പ്രകാരത്തെങ്കിൽ ഈ വിഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള കാലത്ത് നിങ്ങൾക്ക് യാതൊരു വിഗ്രഹം വരുത്താതെ അമ്മ കാത്തു രക്ഷിക്കുന്നുണ്ട്. ഇനി നല്ലൊരു സംഗീതം കേട്ടുകൊണ്ട് ഞാൻ ആനന്ദശയനം കൊള്ളട്ടെ. നന്ദി കൊണ്ട.
0: മാച്ചി വിചാരങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ തന്നെയാണ്. 45-50 വർഷങ്ങൾക്കപ്പുറത്തെ അമ്മമാരുടെ സർഗാത്മകമായ ഉച്ചനേരങ്ങൾ. മാച്ചി നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ കുട്ടികളാണ്. വലിയ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലാത്ത ആ കാലത്ത്, അതൊന്നും വാങ്ങില്ലാത്ത കാലത്ത് ഞങ്ങൾ ഓരോ മാച്ചി ഈരലിനെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത് കുട്ടികൾക്ക് അനൽപമായ സന്തോഷം പ്രദാനം ചെയ്തു. അമ്മമാർ തങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പച്ചോലയിൽ പലതരം കളിപ്പാട്ടങ്ങൾ

മഞ്ഞു, തിരിപ്പട്ടം, ഓലപ്പന്ത്, ഓലപ്പീപ്പിളി, പാമ്പ്, തത്ത, തുമ്പി, കണ്ണട, വാച്ച്, മാല, മോതിരം, അങ്ങനെ പലതരം പച്ചോല കളിപ്പാട്ടങ്ങൾ അമ്മമാരുടെ കൈകളിൽ മാച്ചിക്കൊപ്പം പിറവിയെടുത്തു. കയ്യിൽ അതിവേഗം കറങ്ങുന്ന പച്ചോല പങ്ക കുട്ടിക്കാലത്തെ വലിയ വിസ്മയമാണ്. കാറ്റിനെതിരെ കറങ്ങുന്ന ഓലപ്പീപ്പിക്കൊപ്പം കറങ്ങിത്തിരിഞ്ഞ ഇത്രയെത്ര ബാല്യകാലങ്ങൾ. ഓലപ്പീപ്പി ഞങ്ങളുടെ കയ്യിലെ നാഗസ്വരമാണ്. ഓലകൾ ചേർത്ത് ചേർത്തുണ്ടാക്കുന്ന കൂറ്റൻ പീപ്പിളിയുടെ കുറ്റി തിരിച്ചു കിട്ടാത്ത ബാല്യകാലത്തിൻ്റെ സംഗീതമാണ്. തൃശ്ശൂർ വീട്ടിലെ ഒരേ ഒരു തെങ്ങിൽ നിന്നും മുറിഞ്ഞു വീണ പച്ചോല ഉണങ്ങാൻ തുടങ്ങി. ബാല്യത്തിൻ്റെ ഒച്ചയും വിളിയുമായ പച്ചോല പച്ച നിറം മങ്ങി. ഒഴിവ് സമയം കിട്ടിയ മാച്ചി ഉണ്ടാക്കാമെന്ന് ഓള് പറഞ്ഞിരുന്നു. ഒഴിവ് സമയം കിട്ടിയതുമില്ല. മാച്ചിയുടെ സാങ്കേതിക വിദ്യ ഓൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. മണ്ണിൽ രേഖാചിത്രമെഴുതാൻ ഇവിടെ വിശാലമായ മുറ്റവുമില്ല. ഇന്റർലോക്ക് മുറ്റത്ത് വാക്വം ക്ലീനറാണ് നല്ലത്. പുതിയ വീഡിയോ അപ്ഡേഷനിൽ അഭിരമിക്കുന്ന മോൻ ചിന്തിക്കുന്നത് ഈ ഉണങ്ങിയ ഓല എന്താ അച്ഛൻ കളയാത്തത് എന്നാണ്.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024 25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. രാത്രി 9:30. ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസിൽ രേഖകൾ സഹിതം 23 രാവിലെ 11 കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0467-2204530. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0499-98-24-02-21. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം 19 രാവിലെ 10 അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-28-25-25-30. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് 19 രാവിലെ 11 നടക്കും. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495-77-2526. പൈവളിക ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10 കമ്പ്യൂട്ടർ പരിജ്ഞാനവും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496-04-97-19. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസിൽ രേഖകളും പകർപ്പും സഹിതം 21 രാവിലെ 11 ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 7025-70-6936. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച June 1 രാവിലെ 11 കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2201180. ചെറുവത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും, നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യാവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറിയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം.

0: ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: 10,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
1: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
1: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
0: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

ഇത് മാണ്ഡ് എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് കടം കൊണ്ട് കർണാടക സംഗീതത്തിലും ഈ രാഗം ഉപയോഗിക്കാറുണ്ട്. ശങ്കരാഭരണത്തിന്റെ അതേ സ്വരസ്ഥാനമുള്ള ബിലവൽ എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിന്റെ ജന്യമാണ് മാണ്ഡ്. എന്നിരുന്നാലും പല അന്യസ്വരങ്ങളും ശുദ്ധദൈവതം വരുന്നുണ്ട്, സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, അതൊക്കെ അല്പം ക്രോമാറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതാണ് ഈ രാഗത്തിന്റെ ഒരു സവിശേഷത.

പ്രശസ്ത കർണാട്ടിക് വോക്കലിസ്റ്റായ നിത്യശ്രീ മഹാദേവനാണ് ഈ ഗാനം പാടിയത്. കച്ചേരികളൊക്കെ പാടുന്ന പോലെയുള്ള വളരെ തുറന്നുള്ള ഓപ്പൺ ത്രോട്ട് സിംഗിംഗ് ആണ് അവരുടെ മുഖമുദ്ര. ഒരു തില്ലാന പോലെ മനോഹരമായ ഈ ഗാനത്തിൽ അവർ അസാധ്യമായ ഒരു ടാലന്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ശൈലിയിൽ രണ്ട് ദൈവതം ഉപയോഗിച്ച്, രണ്ട് ഗാന്ധാരമൊക്കെ ഉപയോഗിച്ച് ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഇത് മാണ്ടാണ് എന്നെല്ലാവരും ഇപ്പൊ പറയാറ്. യഥാർത്ഥത്തിൽ മാണ്ട് എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിന് ഇതൊന്നും അല്ലാത്ത മറ്റൊരു സ്വത്വമാണുള്ളത്.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ,
3: ആധുനിക മനുഷ്യന്റെ പൊതുപൂർവികനായി കണക്കാക്കുന്ന മനുഷ്യവർഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന ഹോമോ ഇറക്ടസുകളെയാണ് ആധുനിക മനുഷ്യന്റെ പൂർവികരായി കണക്കാക്കുന്നത്.
4: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
6: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
5: പിന്നെങ്ങനെ?
6: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
7: ട്രെഡി മിക്സ് കറി പൗഡർ
3: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
3: എല്ലാവർക്കും ദർപ്പണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.
8: അതെ
3: ചേട്ടന്, നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അറിയില്ലേ? അതായത് അതിന്റെ ഐതിഹ്യമൊക്കെ.
8: ഇല്ല.
3: അപ്പോ ഓണം, വിഷു, പൂരോത്സവം അതേപറ്റി ഒന്നും അറിയില്ല?
8: ഇല്ല.
3: ഓ, എന്നാ പോട്ടെ, ഇതൊക്കെ ആഘോഷിക്കാറില്ലേ?
8: ഇല്ല.
3: അല്ലപ്പ, തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നതാണെങ്കിലും ചേട്ടൻ ആത്യന്തികമായി ഒരു മലയാളിയാണല്ലോ. ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ മോശല്ലേ?
8: അല്ല.
3: ഇതെന്താപ്പ എന്ത് ചോദിച്ചാലും അല്ല ഇല്ല വല്ല കുഴപ്പോ?
8: ഇല്ല. ഓരോ കുരുട്ടു ചോദ്യവും ചോദിച്ച് എന്നെ അതിൽ കുടുക്കിയിടുന്ന ചേച്ചിയുടെ സ്ഥിരം പരിപാടി ഇന്നെ നടക്കില്ല. അതന്നെ.
3: ഓ, ഇത് കൊറേ കേട്ടിട്ടുണ്ട്.
8: എന്തിന്?
3: അല്ല, ആ പഴഞ്ചൊല്ല് ഞാൻ ഓർക്കേണ്ടതായിരുന്നു എന്ന് പറയായിരുന്നു.
8: ഏത്?
3: ചൂടുവെള്ളത്തിൽ വീണ ആ ജീവിയില്ലേ?
8: ആ, എനിക്കറിയും, പൂച്ചല്ലേ.
3: അത് പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ.
8: അത് ശരിയല്ലേ.
3: ആ, പക്ഷെ പൂച്ചയൊക്കെ ഒറ്റത്തവണ വീണാ തന്നെ പഠിക്കും. ഇതിപ്പോ
8: എന്ത് ചെയ്യാം, ഞാൻ ഒരു പാവ മനുഷ്യനായി പോയല്ലേ.
3: ആ, അതുകൊണ്ട് എത്ര നന്നായി ചേട്ടന് ആ മധുരൈ ജിഗത്തണ്ടയും അതിരസവും പരുത്തിപ്പാലും ജാങ്കിരിയും ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ.
8: അതിന്?
3: ഓ ചേട്ടനങ്ങാ പൂച്ചയായിരുന്നെങ്കിൽ അതൊക്കെ പറ്റുമായിരുന്നോ?
8: അതെന്താ?
3: ഈ പൂച്ചയ്ക്ക് മധുര അറിയാനുള്ള കഴിവില്ലാത്ര. എത്ര മധുരമുള്ളത് കഴിച്ചാലും ചവർപ്പായിട്ടാണത്രേ തോന്നുക.
8: ഓ,
3: ഒന്ന് ഓർത്തു നോക്ക്, പരുത്തിപ്പാലിന്റെയും ജാംഗിരിയുടെയും ഒന്നും രുചി അറിയാൻ പറ്റാതെ ചേട്ടന്റെ ജീവിതം എന്തായേനെ.
8: എത്ര ശ്രദ്ധിച്ചിട്ടും ഇന്നും ചെറുതായിട്ട് പൊള്ളി.
3: ആ, പൊള്ളി തുടങ്ങുമ്പോ തന്നെ ചാടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലെ തവളയുടെ അവസ്ഥയാവും.
8: അതെന്താ?
3: കേട്ടിട്ടില്ലേ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം?
8: അത് കേട്ടിട്ടുണ്ട്. അപായ സാധ്യത മുൻകൂട്ടി കണ്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ആ തവളയ്ക്ക് പറ്റിയതുപോലെ ആകും എനക്കും.
3: ആ, ആ തവളക്ക് എന്താണ് പറ്റിയതെന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു ദിവസം പറയാം അല്ലേ.
8: അതെ, ഇപ്പൊ നമുക്ക് വേഗം മെസ്സേജിലേക്ക് പോകാം.
3: ഇത് സദാനന്ദൻ മാസ്റ്റർ ഒളവിലെ മാഹി എഴുതിയ മെസ്സേജാണ്. എന്റെ ബാല്യവും യൗവനവും തൃക്കരിപ്പൂർ പ്രദേശത്തായിരുന്നു. പൂരോത്സവവും പൂരക്കളിയും ഒക്കെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന പ്രദേശവും ജനങ്ങളും. ചേട്ടന് പൂരത്തിന്റെ ഐതിഹ്യമൊക്കെ അറിയാമോ എന്ന് ചോദിച്ച് അത് ചുരുക്കി വിവരിച്ചിട്ടുണ്ട് മാഷ്.
8: ഈ നാട്ടിൽ തന്നെയുള്ള ചേച്ചിക്ക് അറിയില്ലല്ലോ ഈ ഐതിഹ്യമൊന്നും. അതുകൊണ്ട് ആദ്യം ചേച്ചി പഠിച്ചിട്ട് പിന്നെ എനിക്ക് പഠിപ്പിച്ചിട്ട.
3: ഇവിടെ മലയാളം പഠിപ്പിച്ചിട്ട് തന്നെ ഞാനൊരു വഴിക്കായി. പിന്നെ മാഷ് എഴുതുന്നത് ഓലച്ചൂട്ടിനെ കുറിച്ചാണ്. ഓരോ ഞായറാഴ്ചത്തെയും പുലരി ഗതകാല സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന്. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, കൊറേ കത്ത് വന്നിട്ടില്ല, അത് നോക്കിയാലോ.
8: കുത്തു ഒഴിവാക്കി വേഗം വായിച്ചാൽ പരമാവധി കത്തും മെസ്സേജും ഉൾപ്പെടുത്താം.
3: ഓ ഓക്കെ. 2-3 കത്തുകൾ ആകാശവാണിയിലേക്ക് അയച്ചെങ്കിലും ഇതുവരെ ഒന്നുപോലും വായിച്ചിട്ടില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ കത്ത് അയക്കുന്നതെങ്കിലും ചേട്ടാ ചേച്ചി നിങ്ങളല്ല കുറ്റക്കാർ, സമയമാണ് ഇവിടെ വില്ലനാവുന്നതെന്നറിയാം. സുഭാഷിതം കേട്ടു വാക്കിനെ കുറിച്ചുള്ളത്.
8: ഹലോ ഹലോ ഹലോ, ഇത് എന്ത് വായന? ഞാൻ പറഞ്ഞത് കത്തിലെ കുത്തുകൾ ഒഴിവാക്കാനല്ല, ചേച്ചിയുടെ കുത്ത് ഒഴിവാക്കാനാണ്.
3: മനസ്സിലായി, പക്ഷേ ഈ കത്തിലും കുത്തില്ല ചേട്ടാ, ഒരൊറ്റ എഴുത്താണ്, നീലേശ്വരത്ത് നിന്നും പ്രബിന.
8: ബാക്കി ഇനി ചേച്ചി കുത്തിട്ട് വായിച്ചാ മതി.
3: ഓ ശരി. വാക്ക് എന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ്. മിതഭാഷണമാണ് എവിടെയും പ്രസക്തമായിട്ടുള്ളത്. മികച്ച ഒരു സുഭാഷിതമായിരുന്നു 11-ാം തീയതി TP മായാമണി അവതരിപ്പിച്ചത് എന്നും പ്രബിന എഴുതിയിട്ടുണ്ട്.
8: ഓക്കെ, അടുത്ത കത്ത് സുരേഷ് ബാബു അവര എഴുതിയതാണ്. 6-ാം തീയതി രാവിലെ പി ഭാരതി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ പൊരുൾ വിശദീകരിക്കാൻ ദർപ്പണത്തിൽ സമയം ഇല്ലാത്തതിനാൽ അത് വിശദീകരിക്കുന്നില്ല.
3: അത് സുഭാഷിതത്തിൽ അതിന്റെ പൊരുൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
8: കറക്റ്റ്.
3: അടുത്തത് നമ്മുടെ അമേഘയുടെ കത്താണ്. 3-ാം തീയതി സുഹൈൽ മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ച്, അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ അങ്കണം പരിപാടി 29-ാം തീയതിയിലെ അതിലെ പ്രതിബിംബങ്ങൾ എന്ന കഥ ശ്രദ്ധിച്ചു. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായൊരു കഥയായിരുന്നു അത്. ആദികടലായി വട്ടക്കുളത്ത് നിന്നും സലില ജയരാജ് എഴുതുന്നു, പല്ലവി അനുപല്ലവി വെറും 6 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ആയപ്പോ മറ്റ് ശ്രോതാക്കളുടെ അവസരമാണ് ഇല്ലാതാക്കിയത് എന്ന്.
8: ഇപ്പൊ പല്ലവി അനുപല്ലവി വീണ്ടും പഴയതുപോലെ ആയി, അതുകൊണ്ട് ശ്രോതാക്കൾക്ക് വീണ്ടും പഴയ അവസരങ്ങൾ എല്ലാം കിട്ടും.
3: അതെ.
8: TV രവീന്ദ്രൻ കുട്ടൂറിന്റെ കത്ത് ഹരിതവീതിയെ കുറിച്ചാണ്. 4-ാം തീയതി ഈ പരിപാടിയിൽ മുരിങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും വളരെ വിശദമായി വിവരിച്ചത് ഉപകാരപ്രദമായിരുന്നു.
3: ദർപ്പണത്തിൽ എപ്പോഴും ചേട്ടനും ചേച്ചിയും കളവ് പറയുന്നു.
8: അതിൽ പകുതി കറക്റ്റാണ്.
3: എന്ത്?
8: ചേച്ചി മാത്രം കളവ് പറയുന്നു.
3: ഓ ഹോ, പുരോഗതിയുണ്ട്. ഈ കത്ത് ആരാണ് അയച്ചെന്നറിയോ?
8: ജമീല പണ്ടിച്ചലായിരിക്കും.
3: ആ തന്നെ, കറക്റ്റ്. അപ്പോ നമുക്ക് കത്തിവിടെ കിട്ടിയാലും നമ്മൾ വായിക്കുന്നില്ല, കിട്ടിയില്ല എന്ന് കളവ് പറയുകയാണെന്നാണ് അവരുദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ കൊറേ പരാതി എഴുതിയതിനു ശേഷം പിന്നെ ജാലകത്തിൽ കശുമാങ്ങ കൊണ്ട് പലതരത്തിലുള്ള പാനീയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടു, വളരെ ഉപകാരപ്രദമായിരുന്നു അത് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ശ്രീപദ്രെ പങ്കെടുത്ത ആ ജാലകത്തെ കുറിച്ചാണ്.
8: ഓക്കെ, അടുത്തത് പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്താണ്. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കണ്ണൂർ ടാക്കീസ് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ ചോദ്യങ്ങളും റിലീസാകുന്ന സിനിമകളും അതുപോലെ സിനിമാ പിന്നണി പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്.
3: പിന്നെ അങ്കുരാജൻ മാസ്റ്ററുടെ കത്ത് പി ഭാരതി അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ചാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്നും മാനസികമായ ഉന്മേഷത്തിന് ഇത് അവിഭാജ്യ ഘടകമാണെന്നും സ്വോദാഹരണം വിശദീകരിച്ച നല്ലൊരു സുഭാഷിതമായി അത് എന്ന്.
8: ശരി,
3: നോക്കി നിന്നോളൂ, ശബ്ദിക്കരുത്.
8: അതെങ്ങനെ ചേച്ചി പറയലോ?
3: ആ വേണ്ട വേണ്ട വേണ്ട, മെസ്സേജ് ആണ്.
8: എന്നാ പിന്നെ ചേച്ചിക്ക് അതങ്ങനെ വെറുതെ വായിച്ചാ പോരെ, ഇങ്ങനെ അഭിനയിക്കണോ?
3: നാടകത്തെ കുറിച്ചാണ്, അപ്പൊ ഇത്തിരി അഭിനയിക്കണ്ടേ?
8: അതിന്റെ കൂടെ എന്നെയും കൺഫ്യൂഷൻ ആക്കാലോ അല്ലേ?
3: അതെ. അപ്പോ രാധാകൃഷ്ണൻ പാനണ്ടിയുടെ മെസ്സേജ് ആണ്. പണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ നാട്ടിലെ ശ്രീനാരായണ ഗുരു വായനശാലയുടെ വാർഷികത്തിന് ഞാൻ അഭിനയിച്ച നാടകത്തിന്റെ പേരാണ് ഇത്. നോക്കി നിന്നോളൂ, ശബ്ദിക്കരുത്. ഇക്കഴിഞ്ഞ 5-6 തീയതികളിൽ രാവിലെ ജാലകം തുറന്നപ്പോ നീലേശ്വരംകാരനായ നാടകകൃത്തും സംവിധായകനുമായ രാജ്മോഹൻ തന്റെ നാടകങ്ങളുടെ പ്രത്യേകതയും കഥാപാത്രങ്ങൾ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന സംഭാഷണങ്ങളുടെ ചാരുതയും പറയുന്നത് കേട്ടപ്പോ കുട്ടിക്കാലത്ത് ഞാൻ അഭിനയിച്ച ആ നാടകം മനസ്സിലേക്ക് ഓടിയെത്തി.
8: അടുത്ത മെസ്സേജ്, 11-ാം തീയതി രാവിലെ ജാലകത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി PRO ആയ BJ പ്രദീപുമായി ഉള്ള അഭിമുഖം വളരെ മികച്ച നിലവാരം പുലർത്തി. നിറമുള്ള ലോകത്ത് ജീവിച്ച് എല്ലാ കാഴ്ചകളും ആവോളം ആസ്വദിച്ചു വരവേ പെട്ടെന്ന് ഒരു ദിവസം അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ ഒരാൾ. എന്നാൽ അദ്ദേഹം തന്റെ ഇച്ഛാശക്തിയും കഠിന അധ്വാനവും കൊണ്ട് അതിനെ അതിജീവിച്ചു. പ്രദീപ് സാറിനും കുടുംബത്തിനും ആശംസ നേരുന്നു എന്ന് SK നായർ ഇരിട്ടി.
3: ബീന എം മണ്ണൂർ പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പലം എന്നിവർ എഴുതുന്നതും അതേ ജാലകത്തെ കുറിച്ചാണ്. BJ പ്രദീപ് സാർ അനുഭവങ്ങൾ പങ്കുവച്ച 11-ാം തീയതിയിലെ ജാലകം നല്ലൊരു പരിപാടിയായിരുന്നു. നിറയെ കാഴ്ചകൾ കണ്ട കണ്ണുകളിൽ നിന്നും പെട്ടെന്ന് കാഴ്ച അകന്നു പോകുമ്പോൾ ജീവിതത്തിനു മുന്നിൽ ആരും പകച്ചു നിന്നു പോകും. പക്ഷേ ഇത്തരം അനുഭവം അദ്ദേഹത്തിനുണ്ടായപ്പോൾ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും ലക്ഷ്യബോധവും കൈമുതലാക്കി അദ്ദേഹം വലിയൊരു പദവിയിലെത്തി. പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതയാത്ര, കേൾവിക്കാർക്കൊരു പോസിറ്റീവ് എനർജി സമ്മാനിക്കുക എന്ന അനുഭവം, അതാണ് കാഴ്ച പരിമിതിയെ അതിജീവിച്ച് അകക്കണ്ണിലെ വെളിച്ചം കൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയ BJ പ്രദീപ് പങ്കുവച്ച അനുഭവങ്ങൾ. അനുഭവം സാക്ഷ്യപ്പെടുത്തിയ വാക്കുകൾ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ചന്ദ്രൻ വട്ടോളി, ചിറ്റാരിപ്പറമ്പ്.
8: 12-ാം തീയതിയിലെ ജാലകത്തെ കുറിച്ചാണ് T ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം എഴുതുന്നത്. നവപുറം മതാതീത ദേവാലയത്തിന്റെ ഉത്സവ വിശേഷങ്ങൾ കേൾപ്പിച്ചപ്പോൾ ആ അക്ഷര ഉത്സവത്തിന്റെ ധന്യത മനസ്സിൽ നിറഞ്ഞു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ ഇന്നും യുദ്ധം ചെയ്യുന്ന ഈ കാലത്ത് മതങ്ങൾക്ക് അതീതമായി ഒരു നവീന ഗ്രന്ഥ ദേവാലയം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രാപ്പോയിൽ നാരായണൻ മാഷ് ചെയ്തിട്ടുള്ളത്. അക്ഷര സ്നേഹികൾക്ക് എക്കാലവും ഇതൊരു മഹനീയ തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് തീർച്ചയാണ്.
3: ഞാൻ ആദ്യമായാണ് ആകാശവാണിയിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. അതിന് കാരണം ചൊവ്വാഴ്ചത്തെ ജാലകം പരിപാടിയാണ്. നവപുരം വിശേഷങ്ങൾ കേട്ടപ്പോൾ വളരെയധികം അത്ഭുതവും സന്തോഷവും തോന്നി. ഞാൻ കടമ്പൂർ പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെ ലൈബ്രറിയനാണ്. ചൊവ്വാഴ്ച നമ്മൾ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന ചിന്തയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇങ്ങനെയൊരു പുസ്തക പുരയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടത്. അപ്പോ തന്നെ ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചു, ആ സദസ്സിൽ അവതരിപ്പിച്ചു. എല്ലാവരും വളരെ കൗതുകത്തോടെയായിരുന്നു കേട്ടിരുന്നത്. അധിക പേർക്കും ഇതൊരു പുതിയ അറിവായിരുന്നു. ഈ പുതിയ അറിവ് പകർന്നു തന്ന ജാലകത്തിനും ആകാശവാണിക്കും ഒരു ബിഗ് സല്യൂട്ട് എന്ന് കടമ്പൂരിൽ നിന്നും ഷീബ ജയപ്രകാശ്.
8: ഓക്കെ, ജാലകം തുറന്നപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഉത്സവത്തിന്റെ മേളമാണ് കേട്ടത്. കലവറ നിറക്കലും പ്രസാദവും എല്ലാം പുസ്തകം. ഇങ്ങനെ ഒരു വിസ്മയം ഇത് ആദ്യമാണെന്ന് തോന്നുന്നു. മതാതീത ഗ്രന്ഥാലയം ഞങ്ങൾക്കും കാണണമെന്ന് പള്ളിക്കുന്നിൽ നിന്നും ഇ വി ജി നമ്പ്യാർ, രമാജി നമ്പ്യാർ.
3: ഓക്കെ, രാഗപുഖത്തൂർ എഴുതുന്നു, ജാലകം ഗംഭീരം. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും എന്നും അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്താൽ ആ സഞ്ചാരം നമുക്ക് നൽകുന്നത് അറിവിന്റെ അണയാത്ത സൂര്യോദയമായിരിക്കും. പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിനുള്ളിൽ പുസ്തക പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ച നാരായണൻ മാസ്റ്ററുടെ ഈ സൽപ്രവൃത്തിയെ നമിച്ചേ മതിയാവൂ. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അക്ഷരക്ഷേത്രങ്ങൾ ഉയർന്നു വരട്ടെ, സമൂഹ മാലിന്യങ്ങൾ അകന്നുപോകട്ടെ, ജാതിമത കോമരങ്ങൾ ഇല്ലാതാവട്ടെ, നമ്മുടെ നാട് സ്വർഗീയ സുന്ദരമാവട്ടെ എന്നാണ് രാഗാപൂവത്തൂർ എഴുതിയിട്ടുള്ളത്. ചേട്ടാ, ചേട്ടന് ഈ കപീഷിനെ, മായാവിനെയും രാജുവിനെയും രാധേനെ ഡിങ്കനെയും ഒക്കെ അറിയോ?
8: ഇല്ല, ആരാണ് ഇവരൊക്കെ?
3: അയ്യോ, ഇത്ര നാളായിട്ടും പരിചയപ്പെട്ടില്ല?
8: ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെ ആരെയും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ.
3: അതിന് അവരൊന്നും ഈ ഓഫീസിലുള്ള ആൾക്കാരൊന്നല്ല, നമ്മളുടെ ബാലമാസികയിലെ കഥാപാത്രങ്ങളാണ്.
8: ഓ,
3: പക്ഷേ ഇവരെയൊക്കെ ചേട്ടൻ പരിചയപ്പെടണം കേട്ടോ, നല്ല രസികന്മാരാണ്. പ്രത്യേകിച്ച് ഡിങ്കൻ.
8: ഡിങ്കനാ?
3: എതിരാളിക്കൊരു പോരാളി. ഇതാ, കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് കേട്ടിട്ട് പലരും അവരെയൊക്കെ ഓർത്തെടുത്തിട്ടുണ്ട്. എം ജി ധരൻ തൃക്കരിപ്പൂർ എഴുതുന്നു, 10-ാം തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടപ്പോ ദശാബ്ദങ്ങൾക്കപ്പുറം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന ഒരു പെട്ടിക്കട ഓർമ്മ വന്നു. ബാലരമ മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ വരെയുള്ള എല്ലാ മാസികകളും പത്രങ്ങളും ലഭ്യമാകുന്ന ഒരു കൊച്ചുകട, അവിടെ നിന്ന് അതൊക്കെ വാങ്ങി വായിച്ചിരുന്നത് ഓർമ്മ വന്നു.
8: വി ശിവദാസൻ കണ്ണാടി പറമ്പിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്. വായനയുടെ വസന്തകാലത്തേക്ക് നയിച്ച ആ ഓലച്ചൂട്ട് വർഷങ്ങൾക്ക് പിറകിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി. മംഗളം മനോരമ തുടങ്ങി 7-8 വാരികകളും ഏകദേശം അത്ര തന്നെ ബാല പ്രസിദ്ധീകരണങ്ങളും വായിക്കുന്നത് എന്റെ ഒരു ഹരമായിരുന്നു. മാത്രമല്ല, ഇവയിൽ ഒക്കെ തന്നെ എന്റെ ചെറുതും വലുതുമായ സൃഷ്ടികളും വരാറുണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഉണർത്തി തന്ന ഓലച്ചുട്ടിന് നന്ദി.
3: പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിച്ചതിൽ വളരെ സന്തോഷമെന്ന് സന്തോഷ് കണ്ണൂർ എഴുതിയിട്ടുണ്ട്. പിന്നെ ജിമ്മി ജോർജ് കോളിച്ചാൽ എഴുതുന്നു, അഖില കേരള റേഡിയോ നാടകോത്സവം രംഗപ്രവേശം ചെയ്തുവല്ലോ, വളരെ സന്തോഷം. 11-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആരു കണ്ടു, മോഹൻലാൽ അഭിനയിച്ച നാടകം സൂപ്പർ സൂപ്പർ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. അശോകനും മരമുത്തച്ഛനും അനേകം കഠിന ഹൃദയങ്ങളിൽ മഞ്ഞുമഴ പെയ്യാൻ ഇടയാക്കി.
8: നാടക ഉത്സവത്തിനെ കുറിച്ചാണ് അടുത്ത മെസ്സേജും. റേഡിയോ നാടക ഉത്സവത്തിന് മികച്ച തുടക്കം. 1-ാം ദിവസം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മണം ആരു കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു. ശ്രവ്യ മാധ്യമത്തിന്റെ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് മികച്ച ദൃശ്യ അനുഭവം പ്രദാനം ചെയ്യാൻ നാടകത്തിന് സാധിച്ചു. സംവിധാനവും മോഹൻലാലിന്റെ ശബ്ദഭംഗിയും നാടകത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. സി ടി ശശി, ആലപ്പടമ്പ്.
3: പിന്നെ രജനി നാരായണൻ വെള്ളുവയൽ കോഴിക്കോട് നിലയത്തിന്റെ മടക്കം എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 13-ാം തീയതി ജാലകത്തിലൂടെ നിർഭയ നിശ എന്ന സുരക്ഷാ പദ്ധതിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമെന്ന് വാണിമേലിൽ നിന്നും സുധ എഴുതിയിട്ടുണ്ട്. ധന്യ മുരളി വെള്ളച്ചാലും അതേക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അസമയം എന്നൊരു സമയം ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു പരിപാടിയായിരുന്നു അത് എന്ന്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
8: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
3: ഇനിയും കത്തുകൾ എഴുതേണ്ട വിലാസം
8: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
3: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
8: 94 95 96 70 80.
3: നിങ്ങളോടൊപ്പം ഞങ്ങൾ
8: വിനോദ് ബാബു,
3: മഞ്ജു രമേശ്.
4: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
9: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
10: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
11: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി.
12: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാറാകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
10: ട്രെഡിമിക്സ്.
13: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
14: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
0: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
14: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
15: ആകാശവാണി കണ്ണൂർ.
16: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
17: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
18: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
15: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 33 മിനിറ്റും 1:68:57 പോണ്ടിച്ചേരി മാംഗ്ലൂർ എക്സ്പ്രസ് 52 മിനിറ്റും 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:15 മിനിറ്റും 0:21:98 ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ 6:35 മിനിറ്റും വൈകി ഓടുകയാണ്.
17: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
16: പ്രായോജകർ
17: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
19: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
17: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
14: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
0: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
14: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
0: ഫോൺ 8590460017.
14: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
20: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
21: കോയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
20: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
22: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
15: ഇനി വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
23: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी और नीदरलैंड्स के प्रधानमंत्री रॉब येथिन के बीच विचार विमर्श के बाद दोनों देशों ने संबंधों को रणनीतिक साझेदारी के स्तर तक बढ़ाने पर सहमति व्यक्त की. प्रधानमंत्री मोदी 2 दिन की स्वीडन यात्रा पर आज गोथेनबर्ग पहुंचे.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
7: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ബിജു നാരായണൻ പാടിയത്. മനസ്സിലെ ദുഃഖങ്ങൾ മായ്ക്കുവാൻ കഴിയാത്ത മകനാണോ ഞാനമ്മേ, നീ കനയോ എന്ന് തുടങ്ങുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഭക്തിഗാനങ്ങളിൽ ഇനി ചിത്രപാടിയത്. എന്റെ ജീവൻ തന്ന കർത്താവെ വന്ദിക്കുന്നേൻ എന്നാരംഭിക്കുന്നു.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് കെസ്റ്റർ പാടിയത് ഒരു ധ്യാനസന്ധ്യയിൽ മനസ്സ് പറന്നുപോയി എന്ന് തുടങ്ങുന്നു.

0: ഇതോടെ ഭക്തിഗാനങ്ങൾ സമാപിച്ചു.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപേക്ഷകർക്ക് ഈ വിവരം ലഭ്യമാക്കാൻ കോട്ടയത്തെ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെയും കിഴക്കൻ മേഖലാ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കമ്മീഷണർ TK രാമകൃഷ്ണൻ നിർദ്ദേശം നൽകി. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന CM കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ TP മമ്മുമാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. ദേശീയപാതയിലെ കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6-വരിപാത തകർന്ന 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റിയാടി വഴി പോകണം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ.
4: ഓർമ്മകളുടെ സംഗീതം.
5: ഇന്ന് ഈ പരമ്പരയിൽ യശശരീരനായ ഗായകൻ AK സുകുമാരന്റെ സംഗീത ജീവിതം.

കടുത്ത മത്സരവും വിഭാഗീയതയും ഒക്കെ നിലനിൽക്കുന്ന ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് പ്രതീക്ഷയുണർത്തി കടന്നുവരികയും നാലോ അഞ്ചോ പാട്ടുകളിൽ ഒതുങ്ങി കരിയർ അവസാനിപ്പിക്കുകയും ചെയ്ത ഗായകരിൽ ഒരാളായിരുന്നു എ കെ സുകുമാരൻ. എന്നാൽ ചലച്ചിത്ര ഗാനരംഗത്ത് ഭാഗ്യപരീക്ഷണത്തിനെത്തും മുൻപേ തന്നെ ജനപ്രിയ സംഗീതത്തിന്റെ വിവിധ കൈവഴികളിൽ നിലയുറപ്പിച്ച ഗായകനായിരുന്നു അദ്ദേഹം എന്ന് എത്ര പേർക്കറിയാം.

0: വളരെ ചെറിയ പ്രായം മുതലേ എനിക്ക് സംഗീതത്തോട് ഭയങ്കര, അന്ന് ഈ ഗ്രാംഫോണിന്റെ കാലമാണ്,
1: എ കെ സുകുമാരൻ.
0: അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഗ്രാംഫോൺ റെക്കോർഡ് വെക്കുമ്പോഴേ ഞാനതിങ്ങനെ ശ്രദ്ധിക്കും, അത് കേട്ടിട്ട് അതുപോലെ ഏറ്റുപാടാൻ പഠിച്ച്. അങ്ങനെ ചെറുപ്പം മുതലേ നല്ല ഇതിലായിരുന്നു. അപ്പോൾ ഈ വാസന കണ്ടിട്ട് അപ്പോൾ എനിക്ക് സംഗീതം പഠിക്കണം എന്നുള്ള ഭയങ്കര, ആ കാലത്തൊന്നും ഇന്നത്തെ മാരുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ല. അപ്പോൾ ഭാഗവതന്മാർ വീട്ടിൽ വന്നിട്ട് അത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നല്ല കഴിവുള്ള ആൾക്കാരെ മക്കളെയൊക്കെ പഠിപ്പിക്കുക എന്നല്ലാതെ അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഈ സംഗീത ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ അമ്മ അവരും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു ഭാഗവതരുണ്ട്, സഹദേവൻ ഭാഗവതരൻ. പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ചത്. അദ്ദേഹം ഒന്ന് പിന്നെ കോഴിക്കോട് ട്രെയിനിങ് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറയും, നീ നിർത്തരുത്, നീ പഠിക്കണം, പിന്നെ ആഴ്ചയിൽ ഞാൻ ലീവിൽ വരുന്ന സമയത്ത് ഞാൻ നിന്നെ വന്നിട്ട് ക്ലാസ് എടുക്കാം. അതല്ലാതെ നിങ്ങൾ ഇവിടെ ഒരു അവിടെ തന്നെ അനന്തൻ ഭാഗം എന്ന് പറഞ്ഞിട്ടൊരു സംഗീത വിദ്യ ഇതുണ്ട്, ഒരു അതായത് ഒരു മഠം, ഒരു ഭജനമഠം. അവിടെ പോയിട്ട് പുള്ളി തന്നെ കൊണ്ടുപോയി തന്നെ അവിടെ ഏൽപ്പിച്ച് അങ്ങനെ അവിടെ നിന്ന് തുടർന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു.
1: കോഴിക്കോടൊരു ആകാശവാണി നിലയം വന്നത് എ കെ സുകുമാരൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി.
0: അപ്പോൾ ആ സമയത്താണ് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആകാശവാണി കോഴിക്കോട് തുടങ്ങിയത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു വാസ്തവത്തിൽ, കാരണം അന്ന് ഈ റേഡിയോ സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹം റേഡിയോയിൽ നിന്ന് പാടണം എന്നുള്ള, സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഇരുന്ന് ഞാനപ്പോൾ ചെറിയ പ്രായമാണല്ലോ, അപ്പോൾ അപ്പോഴത്തെ രണ്ട് മൂന്ന് വർഷം ഒക്കെ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാശവാണിയിൽ എനിക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ ഇതൊക്കെ തന്നെ. അപ്പോൾ രണ്ട് മൂന്ന് വർഷം ആയിട്ടുണ്ടാണോ, 54 ഞാനിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എനിക്കിങ്ങനെ ഞാനൊരു പാടണം എന്നിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ സ്വഭാവൻ്റെ ഓഡീഷന് വിളിക്കുമല്ലോ, അങ്ങനെ എന്നെ വിളിച്ചു. വിളിച്ച് ഞാനാരും പുറത്താരോടും പറഞ്ഞില്ല, കാരണം കിട്ടിയില്ലെങ്കിലും നാണക്കേട് വേണ്ടെന്നുള്ളവർക്ക് അമ്മയോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ വന്ന് എന്തോ ഭാഗ്യത്തിന് ഓഡീഷൻ അന്ന് ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഡീഷന്. ഇന്നത്തെ മാതിരി ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞാൽ 100 ആളൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് രണ്ട് മൂന്ന് പാട്ട് പഠിപ്പിച്ചു. പഠിപ്പിച്ച് എന്നോട് പറഞ്ഞു, കുട്ടി പോയിക്കോളൂ, ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നു. അവിടെ നിന്ന് അടുത്ത ഒരു രണ്ടാഴ്ച ആയിട്ടില്ല, അപ്പോഴത്തേക്കാണ് എനിക്കൊരു പ്രോഗ്രാം വെച്ചതെന്ന്. അന്ന് പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് ഇന്നത്തെ മാതിരി റെക്കോർഡിംഗ് ഒന്നുമില്ല, ലൈവാണ്. അപ്പോൾ പാട്ടുകൾ നമ്മൾ ഈ പ്രോഗ്രാം കോൺട്രാക്റ്റ് വന്നാൽ 3 പാട്ട് കാമണിക്കൂറാണ് അത് പ്രോഗ്രാം. ഈ 3 പാട്ട് ഞാൻ അയച്ചു കൊടുക്കണം, അത് ഇവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മൾ തന്നെ ട്യൂൺ ചെയ്ത് വന്ന് പാടുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു അന്നിവിടെ. കാരണം അന്ന് ഇവിടെ ലൈറ്റ് മ്യൂസിക് പ്രൊഡ്യൂസറൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ട്യൂൺ ചെയ്ത് വന്ന അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ നല്ല അഭിപ്രായമായിരുന്നു, വളരെ നന്നായി അഭിപ്രായം. അങ്ങനെ ആണ് ആകാശവാണിയിൽ ആദ്യമായിട്ട് ഞാൻ പാടാൻ തുടങ്ങിയത്.

അന്ന് ഓർക്കസ്ട്ര എന്നത് പിന്നെ ആകാശവാണിൽ എങ്ങനെയാ വെച്ചാല് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടുകയൊന്നുമില്ല. നമ്മൾ വന്ന് ഈ പാട്ടൊന്ന് നോക്കും, ഒരു വയലിനും ക്ലാറിനറ്റും അവിടുത്തെ അവിടെയുള്ള ഓർക്കസ്ട്ര വീണ ഒക്കെ ഉണ്ടാവും. ആ ഒരു നമ്മൾ ലൈൻ പാടി നിർത്തിയാൽ ആ ലൈനെ ഒന്നിങ്ങനെ വായിക്കും. അങ്ങനെ ആ സിസ്റ്റമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 55-56 ആയപ്പോൾ 55 ഫസ്റ്റ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ചിദംബരനാഥൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 ഡ്യുവറ്റൊക്കെ വെച്ചിട്ട് വിത്ത് ഓർക്കസ്ട്ര. അത് ശരിക്കും റെക്കോർഡ് ടൈപ്പിൽ അത് മുതലാണ്. അപ്പോൾ അത് പ്രോഗ്രാം തന്നെ ഒരു ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമായിരുന്നു. പിന്നീട് ആകാശവാണി പിന്നെ എല്ലാം പിന്നീട് പാട്ടൊന്നും നമ്മൾ കൊണ്ടുവരണ്ട. അപ്പോൾ പിന്നെ രാഘവ മാസ്റ്റർ അവിടെ പ്രൊഡ്യൂസറായിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്നാൽ മതി, പാട്ടൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു തരും വിത്ത് ഓർക്കസ്ട്ര. പിന്നെ നല്ല നിലയിലായിരുന്നു പിന്നീടുള്ള. രാഘവ മാസ്റ്റർ വന്നതിന് ശേഷം അതുവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്യൂണ് നമ്മൾ തന്നെ കൊണ്ടുവരും, ഓരോ പാടുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ പാടും അതിന്. പിന്നെ ഓർക്കസ്ട്ര രാഘവ മാസ്റ്റർ വന്നതിന് ശേഷം പിന്നെ നല്ലൊരു അതിനൊക്കെ ഒരു നല്ല ചിട്ടയും, കാരണം നമ്മൾ മാസ്റ്ററിനെ ട്യൂൺ ചെയ്തിട്ട് നമ്മളെ ട്യൂൺ പഠിപ്പിക്കും, നമ്മൾ പാടിയാൽ മതി. അത് വളരെ നല്ലൊരു ആകാശവാണി. വാസ്തവത്തിൽ രാഘവ മാസ്റ്റർ വന്നതിന് ശേഷമാണ് ആകാശവാണിയിൽ ഈ ലളിത സംഗീതത്തിന് നല്ലൊരു ഒരു ഒരു ഉന്മേഷവും, അത് ശരിയായത് പാടുന്ന ആൾക്കാർക്കും തന്നെ മാത്രമല്ല നല്ലൊരു ഇതുണ്ടായത് രാഘവ മാസ്റ്ററുള്ള കാലത്ത് തന്നെയായിരുന്നു. ഒരുപാട് പ്രോഗ്രാം രാഘവ മാസ്റ്റർ പിന്നെ സമയത്തിൽ പല കവിതകളായിട്ടും ലളിത സംഗീതമായിട്ടും പല വല്ലതും പാടിയിട്ടുണ്ട്.

0: കണ്ണൂരിലും കോഴിക്കോടുമായിരുന്നു സുകുമാരന്റെ പ്രവർത്തന കേന്ദ്രങ്ങൾ. കണ്ണൂരിൽ നിന്നും പിന്നീട് മലയാള സിനിമയിലേക്ക് വളർന്ന രണ്ട് സംഗീത സംവിധായകർ സുകുമാരന്റെ ഉറ്റ തോഴന്മാരായിരുന്നു, എ ടി ഉമ്മറും കണ്ണൂർ രാജനും.
1: എ ടി ഉമ്മറായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഞങ്ങൾ നടത്തിയൊരു ക്ലബ്ബുണ്ടായിരുന്നു കണ്ണൂർ. ചിലപ്പോൾ ഞാൻ അത് ഉമ്മറും ഞങ്ങൾ ഞാനും കുറച്ച് ആൾക്കാർ കണ്ണൂരിലെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ കാലം മുതലേ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ഒരുമിച്ച് പരിപാടിക്കൊക്കെ പാടുകയും ചെയ്യും. പിന്നെ എൻ്റെ ചില പ്രോഗ്രാമിന് ഉമ്മറോ ഒന്ന് പെട്ടി വായിക്കുകയും ചെയ്യും, ഉമ്മറോ ഹിന്ദി പാട്ടുകളൊക്കെ അന്ന് പാടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. കാരണം ആ കാലത്ത് കണ്ണൂരിൽ എല്ലാം കൊണ്ടും, അതായത് ആദ്യമായിട്ട് റേഡിയോയിൽ പാടിയത് ലളിതഗാനങ്ങൾ, പിന്നെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്, ആദ്യമായിട്ട് സിനിമയിൽ പാടിയത്, സിനിമയായിട്ട് ബന്ധപ്പെട്ടത്,

0: ഞാൻ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്ര കഴിഞ്ഞിട്ടാണ് കണ്ണൂർ രാജനും എ ടി ഉമ്മറൊക്കെ സിനിമയിലേക്ക് വരുന്നത്. കണ്ണൂർ രാജനും എൻ്റെ നല്ല സുഹൃത്തായിരുന്നു കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലൊക്കെ പാടാറുണ്ട്, രാജനും പാടുമായിരുന്നു കേട്ടോ.
1: കോഴിക്കോട്ടെ ആകാശവാണി കാലത്തെ ഓർക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട്.
0: ആകാശവാണി പാടുകയും തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു പബ്ലിസിറ്റി ആയി. കാരണം അന്ന് റേഡിയോ പാടുന്ന വെച്ചാൽ റേഡിയോ സ്റ്റാർ ആവാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് നാട്ടിലും ഇതിലൊക്കെ. അപ്പോൾ പലരും വന്ന് പല പരിപാടികളൊക്കെ വന്ന് വിളിക്കും, പിന്നെ പല വാർഷികങ്ങൾക്ക് മറ്റേ അതങ്ങനെ പല ഇതിനും. അങ്ങനെ ഈ 54 മുതലാണ് എനിക്ക് കോഴിക്കോടുമായിട്ടുള്ള ബന്ധമുണ്ടായത്. കോഴിക്കോടുമായിട്ടുള്ള ബന്ധം എനിക്കൊരു നല്ല ബന്ധമായിരുന്നു. പിന്നെ ആകാശവാണി പ്രത്യേകിച്ച് എനിക്ക് ഇതായിട്ട് പറയാം, ആകാശവാണി എനിക്ക് നല്ല പ്രോത്സാഹനമായിരുന്നു തന്നിരുന്നത്. അതോടുകൂടി ഇവിടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുക്ക, പിന്നെ സി എ ബോക്കർ, ഇവിടെയുള്ള മറ്റേ എസ് എം കോ, ഇങ്ങനെയുള്ള പാടുന്ന കെ ആർ ബാലകൃഷ്ണൻ, ഇന്ന് കോഴിക്കോട് ഒക്കെ അന്നുള്ള ആൾക്കാരാണ് ഇവരൊക്കെ പാട്ടുകാരാണ്. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായി. പിന്നെ ഇവിടെ എന്തെങ്കിലും പരിപാടി, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇവിടെ ടൗൺ ഹാളിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അങ്ങനെ ഞാനിവിടെ കോഴിക്കോടും എല്ലാം അറിയപ്പെട്ട് അങ്ങനെ പാടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം കാതർക്ക, ഞാൻ കോഴിക്കോട് അബ്ദുൽക്കാരനെ കാതർക്കാരനെ ഞാൻ വിളിക്കാറ്. പുള്ളിക്കാരനായിട്ട് ബാബുക്കായിട്ട് ബാബുരാജ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. സ്റ്റേജിൽ അവരുടെ കൂടെ എന്നെ പാടിക്കാറുണ്ട്, ഞാനും പോവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധമായിരുന്നു.
1: ആകാശവാണിയുടെ ലളിതഗാനങ്ങളിൽ നിന്ന് ഗ്രാമഫോൺ ലളിതഗാനങ്ങളിലേക്കായി പിന്നീട് സുകുമാരൻ്റെ സംഗീതയാത്ര.
0: ഞാൻ 56 എച്ച് എം വി. അപ്പോൾ അത് എച്ച് എം വി എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ നല്ല പാട്ടുകാരുള്ള സ്ഥലം. അത് ഇന്നത്തെ മാതിരി സിനിമ പാട്ടുകളൊന്നും അന്നില്ല, വളരെ മലയാളത്തിലൊക്കെ വളരെ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ. ഇന്നിപ്പം ആയിരക്കണക്കിന് തന്നെ ലക്ഷക്കണക്കിന് എന്ന് പറയാം, അന്ന് അതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡിലാണ് മാപ്പിള പാട്ടുകൾ ഇതൊക്കെയുള്ളത് ആദ്യം. പിന്നെ വരുന്നത് കെ പി എസ് സി ആണ്, പിന്നെ നാടകഗാനങ്ങൾ ആദ്യമായിട്ട്. പിന്നെ ചില നാടകങ്ങൾ, പ്രധാനപ്പെട്ട അങ്ങനത്തെ നാടകങ്ങളിൽ ചില പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വരുന്നല്ലാതെ ഒരുപാട് ഇതൊന്നുമില്ല. അപ്പോൾ ഈ ലൈറ്റ് മ്യൂസിക് നന്നായിട്ട് പാടുന്ന ആൾക്കാരെ എച്ച് എം വി വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വിളിച്ചുകൊണ്ടുവന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ എച്ച് എം വിയിലേക്ക്, അപ്പോൾ ഈ എസ് എം കോ എന്ന് പറഞ്ഞ ആൾ മാപ്പിളപ്പാട്ട് പാടുന്ന ആളാണ് കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിയിൽ. അപ്പോൾ പുള്ളിയാണ് എന്നെ എച്ച് എം വിക്കാർക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 56 നാല് പാട്ട് എച്ച് എം വി ഇൻട്രീമപ്പ് റെക്കോർഡ് ചെയ്തു. ഈ നാല് പാട്ടും ഇറങ്ങിയ രണ്ട് പാട്ട് ആദ്യം ഇറക്കും ഒരു റെക്കോർഡ്. ആ രണ്ട് പാട്ട് നല്ല ഹിറ്റായി, അതായത് കേരളം മുഴുക്കൻ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിരുന്നു. ആദ്യം ഇറങ്ങിയ പാട്ടാണെന്ന് കാനന മോഹന കന്നികളെ നാം കാണുക കാട്ടൻ സമുദ്രം എന്ന് പറയുന്നത്. കാനന മോഹന കന്യകളെ നാം കാണുക കാട്ടിൻ സൗന്ദര്യം, തത്വം ധഗിത്വം ദിത്തി തോന്തി മിന്ദൃത്വം ചവിട്ടുക കൂട്ടാരേ. കാനന മോഹന കന്യകളെന്നുള്ള ട്യൂൺ ചെയ്ത് എൻ്റെ ഗുരുനാഥൻ സഹദേവൻ ഭാവരാണ്.

ഇതൊന്ന്. പിന്നെ അടുത്ത് അതിൻ്റെ മറുവശം പുതുമുല്ല വിരിഞ്ഞല്ലോ പുതുമണം ചൊരിഞ്ഞല്ലോ, ഈ രണ്ട് പാട്ടാണ് ആദ്യം ഇറങ്ങിയത്. ഇങ്ങനെ ഈ രണ്ട് പാട്ടുകളൊന്ന് കേരളത്തിൽ വളരെ നല്ല ഹിറ്റായിരുന്നു. ഇതിൻ്റെ പിന്നെ പുതുമുല്ല വിരിഞ്ഞല്ലോ എന്നുള്ളത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്.

പിന്നെ അടുത്ത ഇറങ്ങിയത് കാണാൻ നല്ലൊരു മഞ്ചത്തിമാർക്ക്, അത് ഏറ്റവും മുറ ട്യൂൺ ചെയ്ത പാട്ടാണ്. അതും ഈ 56 തന്നെ ചെയ്തിട്ടുള്ള പാട്ടാണ്. കാണാൻ നല്ലൊരു മുഞ്ചത്തിമാൻ കണ്ണി കണ്ടാൽ കൊതി കൊള്ളും താമരപ്പൂ. അതും പിന്നെ അതിൻ്റെ മറുഭാഗത്തുള്ളത് പൂങ്കുയിലെ വരുന്നു എന്ന് പറഞ്ഞൊരു നല്ലൊരു ലളിത ഗാനമായിരുന്നു. അത് സഹദേവ് മാസ്റ്ററിൻ്റെ ഗുരുനാഥൻ തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടാണ്.

ഈ നാല് പാട്ടും 56 വളരെ കേരളത്തിലെ നല്ല ഹിറ്റായി. അപ്പോൾ അതിനെ തുടർന്നിട്ട് പിന്നെ എല്ലാ വർഷവും എച്ച് എം വിക്കാരനെ റെക്കോർഡിങ്ങിന് വിളിക്കുന്നത്, എല്ലാ വർഷവും തന്നാൽ നാല് പാട്ട് വീതം അങ്ങനെ കുറച്ച് കാലം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മലയാളത്തിൽ സിനിമാ പാട്ടുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ഈ ലളിതഗാനം റെക്കോർഡിങ്ങിൻ്റെ പരിപാടി സ്വാഭാവികമായിട്ട്, കാരണം അന്ന് ഇഷ്ടംപോലെ പാട്ടുകളുണ്ടല്ലോ സിനിമാ പാട്ടുകൾ. അതുവരെയും ഞാൻ, അതായത് ലാസ്റ്റ് എച്ച് എം വി റെക്കോർഡ് ഞാൻ ചെയ്തത് 66.

ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് സ്വന്തം ഈണത്തിൽ എ കെ സുകുമാരൻ പാടിയ ഈ ഗ്രാമഫോൺ ഗാനം അക്കാലങ്ങളിൽ ജനപ്രീതി പിടിച്ചുപറ്റിയ ഒന്നാണ്.

0: അതിനിടെയാണ് ആകാശവാണിയിലൂടെയും ഗ്രാമഫോൺ ഡിസ്കുകളിലൂടെയും ശ്രദ്ധേയ ഗായകനായി മാറിയ എ കെ സുകുമാരനെ തേടി അതിപ്രശസ്തനായ ഒരു സംഗീത സംവിധായകന്റെ വിളി വരുന്നത്. മറ്റാരുമായിരുന്നില്ല അത്, ജി ദേവരാജൻ എന്ന പ്രശസ്ത സംഗീത സംവിധായകന്റെ നാടകഗാനങ്ങൾ ആലപിക്കാനുള്ള ക്ഷണമായിരുന്നു അത്.
1: പിന്നെ അതായത് 56 എന്റെ എച്ച് എംവി റെക്കോർഡ് ഇറങ്ങിയതിന് ശേഷം 58 തോപ്പിൽ ബാസിന്റെ മൂലധനം എന്ന നാടകത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 58 അതായത് അന്ന് പിന്നെ എന്നെ വിളിച്ചത് ദേവരാജൻ മാസ്റ്ററാണ്. ദേവരാജൻ മാസ്റ്റർ എന്ന സിനിമയിലൊന്നും വന്നിട്ടില്ല, പക്ഷേ നാടകലോകത്ത് നല്ല പ്രശസ്തിയും നല്ല വളരെ ഫേമസ് ആയിരുന്നു ദേവരാജൻ മാസ്റ്റർ. എൻ്റെ റെക്കോർഡ് കേട്ടിട്ടാണ് എന്നെ വിളിക്കാൻ കാരണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ മൂലധന നാടകത്തിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ONV ആയിരുന്നു പാട്ടുകൾ എഴുതിയത്, ദേവരാജൻ മാസ്റ്ററായിരുന്നു സംഗീതം ചെയ്തിട്ടുള്ളത്.

0: ഗ്രാമഫോൺ പാട്ടുകളുടെ റെക്കോർഡിംഗിനായി മദ്രാസിലെത്തിയപ്പോഴാണ് ചിരകാല സുഹൃത്ത് ബാബുരാജിനെ കാണുന്നത്. ആ കൂടിക്കാഴ്ച ആദ്യ ചലച്ചിത്ര ഗാനത്തിനുള്ള വഴി തുറന്നു.
1: ബാബുരാജായിട്ടുള്ള ബന്ധം ഞാൻ ഈ പറഞ്ഞില്ലേ, ആകാശവാണിയിൽ പാടാൻ കോഴിക്കോട് തുടങ്ങിയ ശേഷമാണ്. അബ്ദുൽ ഖാദർ, കോഴിക്കോട് അബ്ദുൽ ഖാദറായിട്ടും ബാബുരായിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കോഴിക്കോടുന്ന് ബന്ധപ്പെടാൻ, ടൗൺ ഹാളിലൊക്കെ പരിപാടിക്കൊക്കെ എന്നെ, ചില പരിപാടിക്കൊക്കെ എന്നെ പാടാൻ വിളിക്കും. അങ്ങനെ ഇവരൊക്കെ നല്ല പരിചയമായി. പരിചയമായതിനു ശേഷം ആണ് ബാബു ഒക്കെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ധാരാളം സ്റ്റേജുകളിൽ ഇപ്പോൾ ബാബുക്കൻ ഏതെങ്കിലും പ്രോഗ്രാം കിട്ടിയാൽ ഞങ്ങളെയൊക്കെ വിളിക്കും, പോയി പാടും. അതേപോലെ തന്നെ പിന്നെ കല്യാണ വീടുകൾ, അന്ന് ഈ കോഴിക്കോടൊക്കെ കല്യാണ വീടുകളിൽ വലിയ പ്രധാനമായിരുന്നു ആ പാട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിക്കും, ഞങ്ങളങ്ങനെ വന്ന് പാടും. ഞങ്ങൾ നമ്മൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ സിനിമയിലൊക്കെ പുള്ളി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഇപ്പോഴും പറയായിരുന്നു, ഇവിടെ തന്നെ ഞാൻ പാടിക്കും. പക്ഷേ പാടിക്കൽ ഉള്ള കാരണം ഇപ്പോൾ പറയാം. അപ്പോൾ മദ്രാസിൽ ആണല്ലോ അന്ന് റെക്കോർഡിങ്, നമ്മളിതിന് വേണ്ടി അവിടെ പോയി നിൽക്കുന്നില്ല, പുള്ളി പോയി ചെയ്ത് എന്തെങ്കിലും വരും കാണും, പറയാം അടുത്ത പടമായിട്ട് ഞാൻ തന്നെ ഇതാക്കാന്നെങ്കിലും പിന്നെ പറയും. അന്ന് എച്ച് എം വി എന്നെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എച്ച് എം വിയിൽ ഞാൻ നാല് പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ബാബുക്ക അന്ന് മദ്രാസിലുണ്ട്. ബാബുക്കൻ്റെ കൂടെ തബലിസ്റ്റ് ഉസ്മാൻ എൻ്റെ നല്ല സുഹൃത്താണ്. ഉസ്മാൻ കൂടെ ഇവിടെ ഇത് നല്ല ഇതാണ്. ഇപ്പം ബാബുക്കൊക്കെ ഒരു പടമുണ്ട്, അതുകൊണ്ട് താൻ പോയരുത്, ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ നമുക്ക് പറഞ്ഞ് അപ്പം ബാബുക്കൻ പറഞ്ഞാണ്ട് ഞാൻ അതായത് നീ ഇവിടെ നിൽക്കും പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എച്ച് എം വി റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ ബാബുക്കൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന്. അങ്ങനെയാണ് ഈ പിന്നെ കടത്തുകാരെന്നുള്ള പടം ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ബാബുക്കൻ്റെ കൂടെ പോകും. പോയി അപ്പോൾ ഒരു പാട്ട്, അതിലൊരു കോമഡി സോങ് ഉണ്ടായിരുന്നു, കൊക്കരക്കോ കൊക്കരക്കോ എന്നൊരു പാട്ട്. അപ്പോൾ അത് മെഹബൂബിനായിരുന്നു പാടാൻ വേണ്ടി വെച്ചിരുന്നത്. മെഹബൂബിനെ വിവരമറിയിക്കൊക്കെ ചെയ്തിരുന്നു. വരാൻ വേണ്ടി മെഹബൂബിന് ടെലിഗ്രാമും കൊടുത്തു. റെക്കോർഡിങ്ങിൻ്റെ അന്ന് മെഹബൂബില്ല, ആളെത്തിയില്ല. അപ്പോൾ ബാബുക്ക പറഞ്ഞു ഇത് എന്തപ്പോൾ ചെയ്യാതെ പറഞ്ഞ് ഞാൻ തന്നെ പാടട്ടെ നോക്കിയിട്ട് പുള്ളി വന്ന് വായിക്കണ വന്നിട്ട് ബാബുക്ക പാടാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് സൗണ്ട് ശരിയാവുന്നില്ല, എന്തോ കോൾഡൊക്കെ പിടിച്ച് എന്തോ ശരിയില്ല. പെട്ടെന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്നോട് സുഖം ഇങ്ങോട്ട് വാങ്ങുന്ന എന്നെ സുഖം എന്നാ വിളിക്കുക, സുഖം ഇങ്ങോട്ട് വാങ്ങുന്നത്. അവിടെ എന്താ നോക്കുക, അവിടെ ഈ പാട്ട് താൻ പാടുമോ ചോദിച്ചു. ഞാൻ അപ്പോൾ ഈ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരി, പുള്ളി വരി പറഞ്ഞു തന്നത് ഞാൻ നോട്ട് ചെയ്ത്, ട്യൂണും അവിടെ നിന്ന് തന്നെ പറഞ്ഞു. ഞാൻ എന്നോട് പാടാൻ പറഞ്ഞു, രണ്ടുപേര് മൈക്കിലെ കൂടി പാടുമ്പോൾ. അപ്പോൾ ഇതിൽ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ ഒരു ഡി ബി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി പറഞ്ഞു, ബാബു സാർ എന്നാ ഇത്, ഇതിപ്പോൾ കോൾ ഷീറ്റ് മുടിയെടുത്തേക്ക് ഇനി ഹാഫ് ആൻ അവർ തന്നെ ഇരിക്കും. ഇന്ന് ഹാഫ് ആൻ അവറിൽ ഇവർക്ക് പാട്ട് ചൊല്ലി കൊടുത്ത് ഇപ്പോൾ റെക്കോർഡ് പണ മുടിയുമോ, നിങ്ങൾ ഒരു വേല ചെയ്യുങ്കോ, റൂമിൽ പോയി അവർക്ക് നല്ലാ ചൊല്ലി കൊടുങ്കോ, അടുത്ത ഷെഡ്യൂളിൽ എടുക്കലാം. അപ്പം ആ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അത് നിർത്തി. തിരിച്ച് റൂമിൽ പോകുമ്പോൾ കാണുന്ന ഞാൻ പറഞ്ഞ് എല്ലാ ബാബുക്ക നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച്, ആദ്യമായിട്ടുണ്ട് ഒരു ചേർച്ച ഒരു കോമഡി സോങ് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആൾക്കാരെ മുന്നിൽ നിന്ന് ഞാനത് നിങ്ങൾ ഇതാക്കണം വെച്ചാൽ ഞാൻ ഇതാക്കാൻ എനിക്ക് പാടാനേ പറ്റില്ല, നിങ്ങൾ നല്ലൊരു പാട്ട് തരാൻ പറ്റും മാത്രം. അപ്പോൾ നീ വിഷമിക്കേണ്ടോ, ഞാൻ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ഒരു അങ്ങനെയാണ് ഈ മണിമുകുല എന്നുള്ള ഡുവറ്റ്, അങ്ങനെ ആണ് മണിമുകുല എന്നുള്ള പാട്ട് എനിക്ക് കിട്ടിയതും. അപ്പോൾ കൃഷ്ണനാരായിരുന്നു എൻ്റെ സംവിധായകൻ, പ്രൊഡ്യൂസർ ഒരു ബാലസുബ്രഹ്മണ്യം പറഞ്ഞ തമിഴ് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുൾ സമ്മതമായിരുന്നു. കൃഷ്ണനായർ പറഞ്ഞു സുമാരൻ പാടിക്കോട്ടെ, എനിക്ക് യാതൊരു ബാബുക്ക ചോദിച്ചു ഇങ്ങനെ സുമാരനെ കൊണ്ട് പാടിക്കണം എന്ന് ഉദ്ദേശിച്ചു. അതിനെന്താ അവിടെ തൻ്റെ പാട്ടല്ലേ, നന്നായിട്ട് പാടുന്ന ആളെല്ലാണ്ട് താൻ ഇതാക്കുള്ള അതുകൊണ്ട് പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. പാട്ടൊന്നും എന്നെ കൊണ്ട് പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നു അവിടെ പ്രൊഡക്ഷനിൽ. അവർ പറഞ്ഞു പാടുമൊന്നും വേണ്ട, നമുക്ക് റെക്കോർഡിങ്ങിന് കേട്ടാൽ മതി. അങ്ങനെയാണ് എല്ലാവരും സമ്മതിച്ചതുകൊണ്ട് എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയത്.

0: കടത്തുകാരൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയോടൊപ്പം പാടിയ ഈ യുഗ്മഗാനം അന്ന് തന്നെ നല്ല പ്രതികരണങ്ങളാണ്
1: ഉളവാക്കിയത്. പിന്നെ എന്നെ ബാബു സാർ നിങ്ങൾ சொன்ன ഒരു പുതു ആർട്ടിസ്റ്റാണ്, പുതു ആർട്ടിസ്റ്റ് മാതിരിയേ ഇല്ലേ, അവർ എവ്വളോ ഈസിയാ വളരെ കൂടാൻ പാടിയിരിക്കാന്ന്. അപ്പോൾ ബാബുരാജ് പറഞ്ഞ് എന്നമ്മാ അത് സിനിമാവില പുതുസ് അവർ നിറയ സെമി റെക്കോർഡ് പണിയിരുക്ക് ആകാശവാണിയില നിറയ പ്രോഗ്രാം ചെയ്ത ആള് സിനിമയിലെ മട്ടും പുതുസെന്ന് താൻ ഞാൻ ചെന്ന ബാബുക്ക് പറഞ്ഞു. എനിക്കൊക്കെ നല്ല ഇതായിരുന്നു, എല്ലാവർക്കും നല്ല ഇതുണ്ടായിരുന്നു, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത പത്മനാഥനായരുണ്ട്, കെ പത്മനാഥനായർ. അപ്പോൾ ആകാശവാണിയിലുള്ള സമയത്തെ പുള്ളിക്കാരൻ എന്നോട് വലിയ താല്പര്യം, എന്നോട് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ, നല്ല പ്രോത്സാഹനം തന്നിട്ടുള്ള ആളാണ് പുള്ളി. ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിടന്ന് പിന്നെ റെക്കോർഡിങ് സമയത്ത് ഇപ്പോൾ ലീല എല്ലാവരും കണ്ട് ലീലക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സുമാറിൻ്റെ നല്ല ശബ്ദമാണ്, നല്ല കേൾക്കാൻ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പത്മനാഥനായരും പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ശബ്ദമായിരിക്കും സുകുമാരൻ, അതൊന്ന് വളർത്തിയെടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ ശബ്ദമാണ്, നല്ല നിലക്കത് പിന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സുകുമാരൻ ഒരു നല്ല ഇതുണ്ടെന്നൊക്കെ പത്മനാഥനവരെല്ലാവരും മുന്നിൽ വെച്ചൊന്ന് പറയുകയുണ്ടായി. പക്ഷേ അതൊന്നും പിന്നെ പ്രാവർത്തികമാക്കാൻ പറ്റില്ല, കുറേയധികം എൻ്റെ കുഴപ്പങ്ങളുണ്ട്. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് അധികം ഇതാകാനും നിന്നിട്ടില്ല, കാരണം അവിടുത്തെ അന്തരീക്ഷമൊന്നും നമുക്ക് പറ്റാത്തതായതുകൊണ്ടേ ഞാൻ അധികാലം മദ്രാസിൽ നിൽക്കാതെ തിരിച്ചിങ് പോരുകയാണ് ചെയ്തത്.

0: തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ പിന്നെ ഇതിനു വേണ്ടിട്ട് ഒരാൾക്കടുത്ത് ഒരു ചാൻസിന് വേണ്ടി ചോദിക്കാവട്ടെ അല്ലെങ്കിൽ അതിന്റെ പുറകെ നടക്കാവട്ടെ ചെയ്തിട്ടില്ല.
1: എ കെ സുകുമാരന്റെ ചലച്ചിത്രഗാന ജീവിതം നാലോ അഞ്ചോ സിനിമകളിലെ അഞ്ചോ ആറോ പാട്ടുകളിൽ ഒതുങ്ങി എന്നത് പിൽക്കാല ചരിത്രം.
0: പിന്നീടുള്ള സിനിമകള് ചിദംബരനാഥന്റെ ജന്മഭൂമി എന്നുള്ള പടവും

0: ചിദംബരനാഥ് സംഗീതം നൽകിയ കുഞ്ഞാലിമരക്കാറിൽ ഏതാനും സംഘഗാനങ്ങളിൽ ആലാപന ശബ്ദമായി എ കെ സുകുമാരനും ഉണ്ടായിരുന്നു.
1: പിന്നെ കുഞ്ഞാലിമരക്കാർ, കുഞ്ഞാലിമരക്കാർ രണ്ട് കോറസ് ആയിരുന്നു പാടിയത്, ഒരു സോളോ ഒന്നുമില്ല.
0: എ കെ സുകുമാരൻ
1: അത് കോറസിൽ, യേശുദാസ്, ഞാനും ജയചന്ദ്രൻ. ജയചന്ദ്രൻ ആദ്യമായിട്ട് പാടിയ പാടാണ് കേട്ടോ കുഞ്ഞാലിമരക്കാർ. അപ്പോൾ രണ്ട് കോറസ്, ഒന്ന് ഞാനും ജയചന്ദ്രനും, പിന്നെ ദിവാനൻ്റെ ഒരു സഹോദരനുണ്ട് പിന്നെ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജയചന്ദ്രൻ, ഞാനും ചന്ദ്രമോഹൻ, ഞങ്ങളൊക്കെ ചേർന്നിട്ട് ബി വസന്ത കൂടി ചേർന്നിട്ട്

0: അതിനിടെ ബാല്യകാല സുഹൃത്തായ എ ടി ഉമറിന്റെ സംഗീതത്തിലും സുകുമാരൻ പാടി. ചിത്രം തളിരുകൾ.
1: എ ടി ഉമറിന്റെ ഫസ്റ്റ് പടം അതാണ് എന്റെ സിനിമയിലത്തെ ലാസ്റ്റ് പാട്ടെന്നും പറയാം. അപ്പൊ അത് അതിലൊരു സോളവും പിന്നെ ഞാനും മുദേവാനും കൂടെ ഒരു ഡുവറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പാടുന്നു. അത് പുല്ലരി

0: എന്തായിരുന്നു എ കെ സുകുമാരന് പാട്ട്? പാട്ടുകാരന് പാട്ട് തന്നെയാണ് ജീവിതം. ഇടിച്ചു തള്ളാൻ അറിയാത്തതുകൊണ്ടും അവസരങ്ങൾക്കായി യാചിക്കാൻ അറിയാത്തതുകൊണ്ടും മാത്രം അരികിലേക്ക് തള്ളിപ്പോയ പ്രതിഭാധനന്മാരുടെ ശ്രേണിയിലേക്ക് എ കെ സുകുമാരനും നീക്കിബാക്കിയായി. എങ്കിലും ആരോടും പരാതികളൊന്നും തന്നെയില്ലായിരുന്നു ആ നല്ല ഗായകന്, ആ നല്ല മനുഷ്യന്.
1: സംഗീത ജീവിതം ഞങ്ങള് നല്ല, അതായത് പലരുമായിട്ട് ബന്ധപ്പെടാനും പല, എനിക്ക് ധാരാളം പ്രോഗ്രാം ഈ സംഗീതം കാരണം എനിക്ക് പല നല്ല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയ സ്ഥലത്തൊക്കെ നല്ല സ്വീകരണവും കിട്ടാറുണ്ട്. എല്ലാവർക്കും എല്ലാവരുമായിട്ടും വളരെ നല്ല, എന്നെ സംബന്ധിച്ചിട്ട് സംഗീതം എനിക്ക് വളരെ, എവിടെ ചെന്നിരിക്കും സംഗീതം എന്നെ അവളവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
0: പാതി നിലച്ചുപോയ ഒരു ഭാവമധുര ഗാനം പോലെ എ കെ സുകുമാരന്റെ സംഗീത ജീവിതം ഒന്നുമാകാതെ അവസാനിക്കുമ്പോൾ എ കെ സുകുമാരന്റെ ശബ്ദത്തിൽ നാം കേട്ട ആ നാടക ഗാനത്തിന്റെ വിഷാദം അറിയാതെ നമ്മിലേക്കും പടരുന്നു.

എ കെ സുകുമാരന്റെ സംഗീത ജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. വിവരണം വിനീത സുമം, സഹകരണം എം ഉമ്മർ, എൻ അജിത്, നിർവഹണം

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റസണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80 രൂപ 9 പൈസയായി വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തു നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റിയാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58
6: ആകാശവാണി കണ്ണൂർ.

കിളിക്കൂട്ടത്തിൽ ഇന്ന് ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്നു രാഗസുതാരസം. തബല ദീപക് കണിച്ചാർ, ഹാർമോണിയം പയ്യന്നൂർ അനൂപ്. ഇരുപത്തി ഒമ്പതാമത്തെ മേളകർത്താ രാഗമായ ധീര ശങ്കരാഭരണ രാഗത്തിൽ നിരവധി മലയാള സിനിമാ ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുണയും ഭക്തിയും വിരഹവുമെല്ലാം അനായാസമായി പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന, ഏതു സമയത്തും പാടാവുന്ന രാഗമാണ് ശങ്കരാഭരണമെങ്കിലും സന്ധ്യാസമയമാണ് അത്യുത്തമം എന്ന് പറയപ്പെടുന്നു. ശ്രീകുമാരൻ തമ്പി

കൂട്ടുകാരെ, താരാട്ട് പാട്ട് കേൾക്കാത്തവരായോ ഇഷ്ടപ്പെടാത്തവരായോ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നില്ല. കണ്ണേ ഉറങ്ങുറങ്ങു കൈതപ്രം രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ഈ ഗാനം പാടുന്നു

അത്രയേറെ ആഴവും വ്യാപ്തിയുള്ള ദശവിധ ഗമകങ്ങളും വരുന്ന മേളകർത്താ പട്ടികയിൽ 65-ാമത്തെ രാഗമാണ് മേജ കല്യാണി എന്ന കല്യാണി രാഗം. പ്രണയവും ശാന്തവും ഗാംഭീര്യവുമെല്ലാം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഈ രാഗത്തിൽ നിരവധി സിനിമാ ഗാനങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. ഏതാനും ചില ഗാനങ്ങളാണ് ഇനി. കല്യാണി രാഗത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ഒപ്പിയെടുത്ത് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പൊന്തിങ്കൽക്കല പൊട്ടുകുത്തിയ എന്ന് തുടങ്ങുന്ന

പ്രം രചനയും ഔസേപ്പച്ചൻ സംഗീത സംവിധാനവും നിർവഹിച്ച മൗനം സ്വരമായി എന്നു തുടങ്ങുന്ന ഗാനം പാടുകയാണ് ബിയാട്രിസ് തോമസ്.

ഇനി ഒ എൻ വി കുറുപ്പ് രചിച്ച് ആർ സോമശേഖരൻ സംഗീതം പകർന്ന അരളിയും കദളിയും എന്നു തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു സായ സൂരജ്.

ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ. ശ്രീകുമാരൻ തമ്പി രചിച്ച്, എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന ഈ ഗാനം പാടുന്നു ഐഷ നസ്രി.

0: കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കൂട്ടുകാർ അവതരിപ്പിച്ച രാഗസുധാരസം കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 34 സെക്കൻഡും. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സർഗം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: അടുത്ത ഗാനം ഡിസംബർ. ഈ ചിത്രത്തിൽ നിന്ന് പാടിയത് യേശുദാസ്. രചന കൈതപ്രം. സംഗീതം ജാസി ഗിഫ്റ്റ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ചിത്രം സൺഡേ ഹോളിഡേ. ഗായകർ അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി. ഗാനശില്പികൾ ജിസ് ജോൺ, ദീപക് ദേവ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സർവം മായ ഈ ചിത്രത്തിലെ ഗാനം പാടിയത് സൂരജ് സന്തോഷ്, രചന മനു മഞ്ജിത്, ഈണം ജസ്റ്റിൻ പ്രഭാകരൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: കൈതപ്രം രചിച്ച് ഷാൻ റഹ്മാൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഭ ഭ പ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 2:15 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രഖ്യാപനത്തിനുശേഷം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദ്യ സംഘം മുൻ മാനേജറും കോൺഗ്രസ് പ്രവർത്തകനുമായ അത്തായി ബാലകൃഷ്ണ പൊതുവാൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 ഗ്രാമം സ്മൃതിയിൽ നടത്തും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. എഫ്എം പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: ശരനക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നി.
1: അക്ഷരനക്ഷത്രങ്ങൾ കോർത്ത ജപമാല കൈയിലേന്തി മലയാള സാഹിത്യത്തിന്റെയും മലയാള സിനിമ ഗാനരചനയുടെയും ശ്രീകോവിലിൽ നറുനെയ്യൊഴിച്ച് വിളക്കു തെളിയിച്ച പ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി. മെയ് 1 പുളിക്കൽ കൃഷ്ണപണിക്കരുടെയും മീനാക്ഷി അമ്മയുടെയും മകനായി ഇദ്ദേഹം ജനിച്ചത്. പഞ്ചേന്ദ്രിയങ്ങൾക്കും അനുഭവവേദ്യമായ ബിംബങ്ങളാൽ സമ്പുഷ്ടമായതും പാടിയാലും കേട്ടാലും മതിവരാത്തതുമായ ഗാനങ്ങൾ, നർമ്മത്തിൽ പുതപ്പിച്ച ചില സിനിമകളുടെ കഥകൾ, തിരക്കഥകൾ, അങ്ങനെ അങ്ങനെ എത്രയെത്ര സർഗാത്മക സംഭാവനകൾ. അദ്ദേഹത്തിന്റെ സർഗാത്മകതയുടെ ആവനാഴിയിൽ നിന്ന് ഓരോ അമ്പുകൾ കൊണ്ടപ്പോഴും ആസ്വാദനത്തിന്റെ പരകോടിയിൽ എത്തി നമ്മൾ ശ്രോതാക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആവണി എസും അനഘ മനോഹരനും ചേർന്ന് ട്യൂണിംഗ് സ്റ്റാർസിൽ പാടുന്നു പുത്തഞ്ചേരി നമുക്ക് തന്ന ചില മഞ്ചാടിമണികൾ. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ആവണിയോടും അനഘയോടുമൊപ്പം കീബോർഡിൽ നിത്യപ്രകാശ്.
3: അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്ന ഗാനത്തിന് ആമുഖമെന്തിന്? പാടുന്നു ആവണി.

ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ പ്രിയദർശൻ സംവിധാനം ചെയ്ത കാലാപാനി എന്ന ചിത്രത്തിന് മാറ്റേകി. ആറ്റിറമ്പിലെ കൊമ്പിലെ ഈ പാട്ടിലെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഒരു തത്തമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പറന്നുപോകുന്നത് പോലെ. ഇതാ അനഘയാണ് ഈ പാട്ട് ഇപ്പോൾ ട്യൂണിംഗ് സ്റ്റാർസിൽ ആലപിക്കുന്നത്.

സിനിമാ ഗാനരചന പോലെ തന്നെ സിനിമയുടെ കഥ മെനയാനും പുത്തഞ്ചേരിക്ക് താൽപര്യമുണ്ടായിരുന്നു. തമാശ നിറഞ്ഞ കഥകളും ഉള്ളുലച്ച കഥകളും അദ്ദേഹം പറഞ്ഞു. മേലേപ്പറമ്പിൽ ആൺവീട്, മിന്നാമിനുങ്ങിന്റെ മിന്നുകെട്ട്, ഊട്ടിപ്പട്ടണം, കിന്നരിപ്പുഴയോരം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, വടക്കുംനാഥൻ പോലുള്ള സിനിമകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. കേൾക്കാം "താമരപ്പൂവിൽ വാഴും" എന്ന ഗാനം. ചിത്രം ചന്ദ്രലേഖ, പാടുന്നത് ആവണി.

കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പുഴയും കടന്ന്. ചിത്രം തുടങ്ങുന്നതു തന്നെ ഒരു പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് ഗ്രാമമെന്ന അതിസുന്ദരി പതുക്കെ പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്. വരികളിൽ നിറയെ അവളുടെ വിശുദ്ധിയാണ്. കേൾക്കാം ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു.

ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായും കേരള കലാമണ്ഡലം, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായും ഇദ്ദേഹം പ്രവർത്തിച്ചു. നീയുറങ്ങിയോ നിലാവേ സിനിമ ഹിറ്റ്ലർ ആലപിക്കുന്നു ആവണി.

എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് പുത്തഞ്ചേരി സിനിമയിലെത്തിയതെങ്കിലും ജയരാജന്റെ ജോണി വാക്കറിൽ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനമാണ് പുത്തഞ്ചേരിയുടെ കരിയർ ഗ്രാഫിന് തുടക്കമിട്ടത്. 7 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1995 അഗ്നിദേവൻ, 97 കൃഷ്ണഗുഡിൽ ഒരു പ്രണയകാലത്ത്, 99 പുനരധിവാസം, 2001 രാവണപ്രഭു, 2002 നന്ദനം, 2003 ഗൌരീശങ്കരം, 2004 കഥാവശേഷൻ. രാവണപ്രഭു എന്ന ചിത്രത്തിലെ അറിയാതെ അറിയാതെ എന്ന ഗാനമാണ് ആവണി ഇനി പാടാൻ പോകുന്നത്.

ഗാനഗന്ധർവൻ സാക്ഷാൽ യേശുദാസനെ പോലെ പാട്ടുപാടാൻ മോഹിച്ച പുത്തഞ്ചേരിക്ക് എഴുത്തിന്റെ ഗന്ധർവനാകാനായിരുന്നു നിയോഗം. സ്വർണത്തിന് സുഗന്ധം ലഭിച്ച പോലെയാണ് പുത്തഞ്ചേരിയുടെ സാഹിത്യബോധവും സംഗീതാഭിരുചിയും അപാര പാണ്ഡിത്യവും. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. തന്റെ ബാങ്ക് ബാലൻസ് വളരെ കുറവാണെങ്കിലും ഒരിക്കലും അക്ഷരത്തിന്റെ ബാങ്ക് ബാലൻസ് കുറയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു എഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി. പുത്തഞ്ചേരിയുടെ പിറന്നാൾ ഇതാ ഈ മെയ് മാസമാണ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ കേൾക്കുകയായിരുന്നു ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ ഇന്ന്. പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ വീണ്ടും സഞ്ചരിക്കാം അടുത്ത ആഴ്ച. ആലപിച്ചത് ആവണി എസ്, അനഘ മനോഹരൻ, കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്, ആതിര രാജൻ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ഹൃദയപൂർവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ പി അനിൽകുമാറിന്റെ വരികൾ, വിജയ് കരുണിന്റെ സംഗീതം. ഇതുവഴി പോകുന്ന കുളിർ കാറ്റിലെങ്ങും എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. മഞ്ചരി പാടിയത്

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹൃദയപൂർവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ പി അനിൽകുമാറിന്റെ വരികൾ, വിജയ് കരുണിന്റെ സംഗീതം. ഒരു മാത്രയെങ്കിലും കാണുവാൻ എന്നാരംഭിക്കുന്നു ഈ ഗാനം മഞ്ജരി പാടിയത്.

0: ഹൃദയപൂർവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ പി അനിൽകുമാറിന്റെ വരികൾ, വിജയ് കരുണിന്റെ സംഗീതം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്.

ഉച്ചതിരിഞ്ഞ് 2:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടംകഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 4:52. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi will reach Gothenburg today on a 2-day visit to Sweden. He will hold bilateral talks with Swedish Prime Minister Ulf Kristersson to review cooperation in trade, green transition, AI, emerging technologies, startups, resilient supply chains, defense, space, climate action and people-to-people ties. The two leaders will also address the European Round Table for Industry alongside European Commission President Ursula von der Leyen. This visit is a third leg of Prime Minister Modi's UAE and European tour and his first to Europe since the India-EU Free Trade Agreement took effect in January 2026. Yesterday, in the second leg of the Prime Minister's tour, India and the Netherlands agreed to elevate their bilateral relationship to a strategic partnership following talks between Prime Minister Modi and Dutch Prime Minister Rob Jetten in The Hague. India has strongly condemned attacks on commercial shipping in the Strait of Hormuz, calling them unacceptable. India's permanent representative to the UN, P. Harish, said targeting civilian crew and disrupting freedom of navigation cannot be justified. He was speaking at a special meeting of the United Nations Economic and Social Council on safeguarding global energy and supply flows.
2: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard. This crisis underscores the importance of combining immediate response with long-term transformation.
1: Mr. Harish's remarks came days after an India-flagged commercial vessel was attacked off the coast of Oman. Within days of levying high customs duties on precious metals, the government has imposed import curbs on silver. The Directorate General of Foreign Trade in a notification said the import policy for silver, including silver plated with gold and platinum, are revised from free to restricted with immediate effect. A major rail accident was averted in Ratlam, Madhya Pradesh this morning. Fire broke out in the B1 coach of the Thiruvananthapuram Hazrat Nizamuddin Rajdhani Express, train number 12431. The incident took place between Luni Richa and Vikramgarh Alot stations in the Kota division at around 5:20 a.m. Ratlam Railway Division's Public Relations Officer Mukesh Kumar informed there has been no casualty in this incident. All passengers in the coach were safely evacuated. No passenger or railway staff was injured. The cause of the fire is being investigated. The field operations for the house listing and housing census under Phase 1 of Census 2027 have commenced in 5 states and union territories. These states and union territories are Rajasthan, Meghalaya, Maharashtra, Jharkhand and Municipal Corporation of Delhi area in Delhi NCT as part of the ongoing nationwide census exercise. Meanwhile, house-to-house house listing operations by enumerators are presently in progress in Andhra Pradesh, Arunachal Pradesh, Bihar, Chandigarh, Chhattisgarh, Dadra and Nagar Haveli, Daman and Diu, Haryana, Madhya Pradesh, Punjab, Telangana and Uttarakhand. The World Health Organization, WHO, has declared the Ebola outbreak in the Democratic Republic of the Congo and Uganda a public health emergency of international concern. WHO Director General Tedros Adhanom Ghebreyesus announced the decision after more than 300 suspected cases and 88 deaths were reported. WHO, in a social media post, clarified the outbreak does not meet the criteria for a pandemic emergency like COVID-19 and advised against closing international borders. World Hypertension Day is being observed today globally. The theme for this year is Controlling Hypertension Together. Check your blood pressure regularly. Defeat the silent killer. The India Meteorological Department said that the southwest monsoon has advanced into some parts of Arabian Sea, Bay of Bengal, many parts of Andaman Sea and Andaman Islands and entire Nicobar Islands. According to the IMD, southwest monsoon is likely to set in over Kerala on 26th of this month. Meanwhile, the weather agency has predicted heat wave conditions in Madhya Pradesh, Rajasthan, Uttar Pradesh and Vidarbha tomorrow. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം ഈ മാസം 23ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാക്കണം. ഫോൺ നമ്പർ 04672245350. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 26ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം 04998240221 എന്ന നമ്പറിൽ. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം ഈ മാസം 19ന് രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തണം. വിശദവിവരങ്ങൾക്കായി 04972852530 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വച്ച് ഈ മാസം 19ന് രാവിലെ 11ന് നടക്കും. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം ഈ മാസം 29ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്കായി 94 95 75 25 26 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പയോളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യതാ 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. കൂടുതൽ വിവരങ്ങൾ അറിയാം 94 96 0 49 79 9 എന്ന നമ്പറിൽ. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497.

2 9 5 6 0 0 7, മറ്റൊരു നമ്പർ 94 95 99 10 15. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാട്ടിപ്പാട്ട്, അവതരണം ശ്രീമതി പി വി ഭാർഗവിയും സംഘവും.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിനെ വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോലീസും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
0: മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് നിയുക്ത മുഖ്യമന്ത്രി കൈമാറുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 5 മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. പ്രാദേശിക തുല്യതയും യോഗ്യതയും പരിഗണിച്ചായിരിക്കും തീരുമാനമെന്നും തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമീസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ആക്രമിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സംഘർഷമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDFൽ എല്ലാ ഘടക കക്ഷികളും പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിക്ക് മേൽ മേധാവിത്വം നേടാൻ ശ്രമിക്കാറില്ല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നെന്നും അതിന് ചെന്നിത്തല തയ്യാറാവുകയായിരുന്നുവെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗം തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ MGRഉം ആന്ധ്രയിൽ NTRഉം നേടിയ വിജയത്തിലും വലുതാണ് വിജയിൻ്റെതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത് അഭിപ്രായപ്പെട്ടു. 2 ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയിൻ്റെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു.

0: ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലെന്നും ഡി എം കെ എ ഐ എ ഡി എം കെ സഖ്യത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും രജനീകാന്ത് വ്യക്തമാക്കി. സാമൂഹ്യമാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെ തുടർന്നാണ് രജനീകാന്ത് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33-ൽ നിന്ന് 37-ആയാണ് ഉയർത്തുന്നത്. 1956 സുപ്രീംകോടതി നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 38-ആകും. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും ചർച്ചയ്ക്കിടെ അവലോകനം ചെയ്തു. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടികയും വീടുകളുടെ സ്ഥിതിവിവര കണക്കുകളും ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടങ്ങി. രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി, എൻ സി ടിയിലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലുകളെ ആക്രമിക്കുന്നത് സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ രംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചു വിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ തീപിടിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. B1 കൊച്ചിനാണ് തീപിടിച്ചത്. കോട്ട റെയിൽവേ സ്റ്റേഷന് കീഴിലെ ലൂനി, റിച്ച, വിക്രംഗഡ് സ്റ്റേഷനുകൾക്കിടെയായിരുന്നു അപകടം. ആളപായം ഇല്ല. വയനാടൻ കാപ്പി കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതി കേരയ്ക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയിൽ നൽകുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പി കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പി കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒരാൾക്ക് പരമാവധി 2 ഹെക്ടർ വരെയാണ് ധനസഹായത്തിന് അർഹത. ഈ തുക ആദ്യ വർഷം 77,000 രൂപയും രണ്ടാം വർഷം 33,000 രൂപയുമായിട്ടാണ് വിതരണം ചെയ്യുക. ഇതുകൂടാതെ കാപ്പി കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും.
0: ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കി. ആകാശവാണിയുടെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം രാവിലെ സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജയം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി പാളയം ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വൈകിട്ട് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിയാക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ഓംകാര ശ്രുതി മീട്ടും അധിപതി എന്ന നാടകത്തിൽ കോടമ്പള്ളി രാജീവ് കുമാർ പാടിയ ഗാനം ആദ്യം.

0: ആകാശവാണി കണ്ണൂർ, സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 51 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലൈനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US ഡോളർ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ സൈക്കിളത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
1: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
2: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആന്റ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയാക്കി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടുമാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിത വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷയിച്ച സ്വരം, എന്തേ?
1: രാത്രിയായോ?
0: ആ, ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിലത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിതപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നുമറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന ഡിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാലേ ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ.
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളൂങ്കിലും നല്ല കനമാണ്.
3: അച്ഛനല്ലേ എപ്പോ പറയില്ലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാ.
3: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
3: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്കേ. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് വിളിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
3: ശരി,
0: നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂട്ടോ.
3: ശരി,
0: കണ്ണുകൾ അടച്ചല്ലേ?
3: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകള് രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
3: ശരി.
0: കണ്ണു തുറക്കരുതിട്ടോ.
3: ഇല്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി പറ. മോളെന്താ കേൾക്കുന്നത്?
3: കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
3: തിരയുടെ ശബ്ദം.
0: പിന്നെ?
3: കാറ്റിന്റെ, കടലിലമ്പത്തിന്റെ.
0: പിന്നെ?
3: കടൽ കാക്കയുടെ.
0: പിന്നെയോ?
3: നുരയുടെ, പതയുടെ.
0: എന്നാ കണ്ണു തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛാ, വലിയ കടൽ. എത്രയോ വലിയ കടൽ. എത്രയോ എത്രയോ വലിയ കടൽ.
4: കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് 2-ാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ
3: പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
2: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻഡാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
2: എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
2: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയില്

0: 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്. എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
1: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
0: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
2: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
3: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
2: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പിസി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
4: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക?
3: അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോണ്ടേ? അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
2: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താൻ ഇത് എത്ര നേരായടോ ഇരിക്കണു. എന്തേലും എഴുതി കൊടുക്ക.
5: മാഷ കണ്ടോ?
2: മാഷോ? എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷനെ? ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന് അവധിയില.
5: അല്ല, നമ്മുടെ തിക്കോടി മാഷയാ വേണ്ടേ?
0: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
5: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷ കാണുന്നു പറഞ്ഞ് കുറെ നേരമായി.
0: ആരാത്? എന്തേലും പറഞ്ഞോ.
5: ഒരു ബാലെന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
0: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
2: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
0: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല.
2: ഓഹോ,
0: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: അല്ലയോ കുമാരി മായാ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
3: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലയോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
3: ആ മാഷെ സമ്മതിക്കാൻ തന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും, ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
2: ആരെ? തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
3: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
2: മായക്ക് എന്തറിയ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
3: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
0: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
3: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
2: എന്തായടോ കാശ് തിരിച്ചിരുട്ടിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്?
0: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
2: എന്തേ?
0: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
2: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
0: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം. ആകെ മൊത്തം കാശിന് ചെരുക്കം വന്ന്.
2: ഓ.

0: ഓഹോ,
1: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കിലാണത്രേ.
0: ഉവ്വോ! എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കളം തീർത്ത് തന്നൂലോ.
1: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
1: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാന.
0: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
1: അതെ.
0: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
1: ഞാൻ പറഞ്ഞില്ലേ, കയ്യില് പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചെരുക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരയുന്തി കിട്ടണം നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കല്ലേ അറിയൂ.
1: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
2: മാഷവിടെ
1: എന്താണോടോ?
2: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണം പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇനി നിവർത്തിയില്ലാന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി ഭാരം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങട് പറയൂ.
1: പേരെന്തെന്നാ പറഞ്ഞ്?
2: ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
1: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
1: ഇതൊരു ശുപാർശ. വിസി
0: ആരോടാപ്പ ശുപാർശ പറയണ്ടേ?
1: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക് ഇവിടെ ആകാശവാണിയില്.
0: നടക്കട കാര്യം വല്ലതും ആണോടോ തിക്കു?
1: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
1: ഓരോ ശങ്കര,
2: ഓ
1: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് ആ മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
2: ഓ
1: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷ

0: എടോ തോമസേ, മാഷ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മാഷ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണോ.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്.

0: ഞങ്ങൾക്ക് ഭാഗ്യണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയാ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്ന.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തില്.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഹോ, തന്നെപ്പോലൊരു ഭൂലോകം അടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്ക് എന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാരി? അല്ല മാഷെ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല അന്തരു.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്തരു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്. അല്ല മാഷിന്ന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്തരു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഒരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മൾ കാണുന്നുണ്ട്.
1: അന്തരു, ബ്യൂരി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ടു മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം ഉളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ഭീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
2: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ചു വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങള്, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകള്, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതി?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങള് ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രേ ഉള്ളൂ.
2: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണെങ്കിൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
1: ഹാ, ഗോവിന്ദേട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴും കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികൾ അല്ലടോ.
2: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
2: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
2: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരുമോ?
1: താനെന്താ കേട്ടത്?
2: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
1: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
2: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
1: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
2: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
1: എന്നെ കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
2: അതെ.
1: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയൻ എന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
3: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
4: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ?
0: ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്, പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം, വിശ്വസിക്കാം.
2: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
1: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
2: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും

0: നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടമല കീഴരൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഒരു കാര്യം,
1: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം, നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്ങുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.

0: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ.
1: എന്നിട്ട്
0: ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞുരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
1: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
0: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്ട്രാഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
1: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്.
0: എവിടെ അടങ്ങിയിരിക്കെ? കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കങ്കാണി പോലീസിന്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കുമെന്ന് വാതിലതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനകത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുവല്ലേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തൻ ഉണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ തറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ള അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്ന വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞു കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. മൊഞ്ചത്ത്.

0: ആണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
0: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയെ തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
2: ശരിക്കും നോക്കിയിരുന്നു സർ. അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ല.
0: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ
0: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
4: പിറ്റേന്നുച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോള കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെൽപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
5: എന്നിട്ട് താനെന്താ ചെയ്തത്?
4: അന്നേരവും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
5: എന്താ ഒരു പക്ഷേ,
4: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
5: താനെന്താ മൊഴി കൊടുത്തത്?
4: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
5: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
4: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനത്തിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി.
5: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
4: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
5: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
4: എന്നാലും
5: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
4: ശരിയായിരിക്കാം. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
5: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
4: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
5: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
4: അതെന്ത് ചോദ്യാണ് പി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
5: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലിവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
4: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെ തനിയെ ഇരുന്നാലേ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.
6: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാൻ.

0: അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരുപക്ഷെ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺപറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന് ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ ഒരു മോഹമായിരുന്നു. ഒരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നോ?
2: അച്ഛാ.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: ഇത്ര പോരെ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കണ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
1: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
2: എനിക്കെന്താ, അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
1: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
2: റിട്ടയർ ചെയ്തതിനു ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
1: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
2: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
1: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
2: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
1: ബീച്ചിൽ നാളെ പോകാം മോളെ.
2: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
1: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
2: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
1: അങ്ങനെ ചോദിച്ചാ

0: 你哇，米整个的米子，
1: 你的阿拉本那的，你们俩那干啥呢？来了，你这跑出来？
2: 阿达安卓卡巴人家都弄那，今那来嘞，你阿妈那拿两只破的卡带来，忙你过来的。
1: 阿达，来了，朋友，我们这边，你们俩两对兄弟，为什么去干啥来了？妈说，我们这来不及呢。
0: ഓ നമസ്കാരം.
1: അല്ല മാഷേ, നമ്മൾ ആലോചിക്കുകയാണ് കാലത്തിൻ്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
0: ഓ അങ്ങനെ പോകുന്നെൻ്റെ അന്തുരോ.
1: സത്യം പറയാലോ മാഷെ, മാഷ ഇവിടെ നിന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്ന് ആളാനക്കോവില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തും നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
0: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
1: എന്നാൽ അങ്ങനെ ആകട്ടോ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ആയിക്കണട്ടോ.
2: അങ്ങനെ പറഞ്ഞു
1: ഞമ്മളെയും വിളിക്കണേ മോളെ.
0: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
2: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
0: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
2: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
0: ഞാൻ എങ്ങനെ അറിയാനാണോ?
2: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
0: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണട്ടോ.
2: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
0: അതൊന്നും ഉണ്ടാവില്ല.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
0: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
0: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
0: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകും. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
0: പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
2: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം പറഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
2: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
2: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നും അറിഞ്ഞു, അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
2: ജാതി വേറൊന്നാണ് അച്ഛാ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്ര മാത്രം.
2: ഇല്ല അച്ഛാ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല.
2: പേടിയായിട്ടാ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
3: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടുനടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു.

0: എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛന്റെ സാമീപ്യത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എന്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛന്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛന്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
1: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
0: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ്, വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
1: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
2: മാഷ് നേരത്തെ എത്തിയല്ലേ?
3: ആ, താനോ അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
2: വേണമെന്നില്ല.
3: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
2: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
3: ഏത് വിഷയത്തില്?
2: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
3: ഓഹോ, നാള് കുറെ ആയില്ലേ. എന്തായി തന്റെ ഗവേഷണം?
2: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മത്തറവാട്.
3: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
2: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
3: എന്ത് കാര്യങ്ങൾ?
2: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു.
3: അത് അതെങ്ങനെ തനിക്കറിയാം?
2: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
3: എന്നിട്ട്?
2: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിൽ ഉൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
3: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
2: അതെ മാഷേ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
3: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാര്യമില്ലാതെ പിന്നെ?
3: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലി മൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
2: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
3: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
2: ഏതായാലും മാഷിന് സന്തോഷായില്ലേ?
3: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം

0: എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
1: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു, ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു, എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കും വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവട്ടത്തില്ല അച്ഛൻ, പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുകുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. എ ഐ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295600. മറ്റൊരു നമ്പർ 94 95 99 10 15. ഇന്ന് 2:30 മുതൽ 3:30 വരെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയ് ഈണം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഗപ്പി. ഗിരീഷ് പതഞ്ജേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ ഈണം. ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം പകൽ.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 94 95 99 10 15. ഇപ്പോൾ മുതൽ 3:30 വരെ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ കോളിലേക്ക് പോകാം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ്? പയ്യന്നൂർ കോറം അല്ലേ? ആ, നല്ല ചേച്ചി വിളിക്കാറുണ്ടോ പതിവായിട്ട്? ഇപ്പൊ കൊറേയായി വിളിക്കാത്തത്. ഇടവേള വെച്ചു അല്ലേ? ഓക്കെ, എന്താ ചെയ്യണേ? എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ? സുഖമില്ലാത്ത ആളെ സഹായിക്കാൻ പോകുന്നതാണോ? ആ, അത് ശരി. അപ്പൊ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയാണോ അല്ല താമസിക്കണോ? ഓക്കെ. ആ, ഇന്ന് ലീവ് ആയിരുന്നോ? ഞായറാഴ്ച ലീവ് ആണോ? വീട്ടിലാരൊക്കെയാണെന്നല്ലേ ചേച്ചി? ഓ, അത് ശരി. ആ, അത് ശരി. സ്കൂൾ തുറക്കാനായി അല്ലേ? ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അമ്മമ്മയുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാ. അത് ശരി. എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത് അവിടെ? ആ, അവരുടെ മക്കൾ? ശരി. എല്ലാരും ഉണ്ടോ ഇന്ന് വന്നിട്ട്? ഞായറാഴ്ചകളിൽ പൊതുവെ എല്ലാരും ഒത്തുകൂടലുണ്ടോ? എങ്ങനെയാണ്? അത് ശരി. ഓക്കെ, ഇപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് ആട്ടക്കലശത്തിലെ മലരും കിളിയും ഒരു കുടുംബം.
0: ആ, ഒരു വരി മാത്രമേ പാടിയുള്ളൂ അല്ലേ? ഓക്കെ, രവീന്ദ്രന്റെ സംഗീതത്തിൽ പോച്ചിൽ ഖാദറിന്റെ വരികൾ അല്ലേ ആട്ടക്കലാശ?
1: പാട്ട് കഴിക്കാൻ ഒരു പ്രത്യേകത മേഡം, നാളെ എന്റെ മൂത്ത മോളെ പിറന്നാളാണ്.
0: ആ, അത് ഈ പാട്ടും തമ്മിൽ എന്താ ബന്ധം? കുടുംബത്തിന്റെ പാട്ടായതുകൊണ്ട്. അപ്പോ മോൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കണം. പാട്ട് കേൾക്കാം അല്ലേ? വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ഇതാ പാട്ട്.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഹലോ, നമസ്കാരം. നമസ്കാരം, ഇതാരാണ്?
2: നാരായണൻ തലവിലാണ്.
1: ഒരുപാട് പരിപാടികളിൽ വിളിക്കുന്ന ആളാണല്ലോ അല്ലേ?
2: ഇടക്ക് വിളിക്കാറുണ്ട്. ശബ്ദം കുറവാണ് മാഡം?
1: കുറവുണ്ട്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്? ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ റെഡിയായോ? ഓക്കെ ആയോ? ശരി. നാരായണൻ ചേട്ടൻ എന്താ ചെയ്യണേ?
2: ഞാൻ പിന്നെ ഇപ്പം വിശ്രമ ജീവിതത്തിലാണ്. ഒരുപാട് ജോലികളെല്ലാം ചെയ്തു. സാധാരണ കാർഷിക
1: മേഖലയിലും
2: പത്രപ്രവർത്തനവും കച്ചവടവും ഒക്കെ ആയിട്ട് ഇപ്പം ചെറിയ തോതിൽ എഴുത്തും പരിപാടികളായിട്ട് അങ്ങനെ കഴിയുക.
1: എഴുത്തെന്ന് വെച്ചാൽ ലേഖനാണോ അല്ല കഥയാണോ?
2: കവിതകളെല്ലാം എഴുതാറുണ്ട്.
1: പ്രസിദ്ധീകരിച്ചോ എവിടെയെങ്കിലും?
2: ഓ, പ്രസിദ്ധീകരിച്ചു. 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡും സാഹിത്യ രത്ന അവാർഡും ലഭിച്ചിട്ടുണ്ട്.
1: അതെല്ലൊരു ഭാഗ്യം. ഏതായാലും അഭിനന്ദനങ്ങൾ അതിനെ. അല്ല, വിശ്രമ ജീവിതം നമ്മള് അല്ല ഉപയോഗപ്രദമാക്കുക എന്നുള്ളത്, ഏറ്റവും ഗുണകരമാക്കുക എന്നുള്ളതല്ലേ ഒരു കാര്യം? അപ്പോ അല്ലെ, പൊതുവെങ്കിലും നമ്മൾ മടിച്ചു കൂടിയിരിക്കാതെ നമുക്കുള്ള കഴിവുകള് പരിപോഷിപ്പിക്കുക അല്ലെ, സന്തോഷായിരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക, അതൊക്കെയാണ് നമ്മുടെ വിശ്രമ ജീവിതത്തിൽ. വിശ്രമം ഇല്ല അതിന്, വിശ്രമം അല്ല പറയേണ്ടത് അല്ലെ, ശരിക്കും ക്രിയേറ്റീവായ സമയം അല്ലെ.
2: കുറെ സാഹിത്യ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. നമ്മളൊരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരന് കൂടിയാണ് ഞാൻ ഈ ഗാനം പിന്നെ
1: സമർപ്പിക്കുന്നത്.
2: എനിക്ക് പിന്നെ അശ്വമേധം എന്ന ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ ചൂടും എന്നുള്ള പാട്ടാണ് വേണ്ടത്. അത് നമ്മളെ സുരേഷ് ഖാനായി
1: അദ്ദേഹം ഒരു ശ്രോതാവ്, റേഡിയോ ശ്രോതാവാണ്, സിനിമ ശ്രോതാവാണ് അദ്ദേഹം.
2: അദ്ദേഹം കവിതയൊക്കെ എഴുതാറുണ്ട്, പാട്ടുകൾ എഴുതാറുണ്ട്, റേഡിയോയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആകാശവാണിയെല്ലാം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ.
1: ഈ പാട്ട് തന്നെ കൊടുക്കാൻ എന്താ കാരണം നാരായണൻ ചേട്ടാ?
2: ഇല്ല, ഞാൻ അദ്ദേഹത്തെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നല്ല പാട്ടാണ്, പഴയ പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം.
1: പിന്നെ ജീവിത മൂല്യങ്ങളും അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു പാട്ടാണത് അല്ലെ, അതുകൊണ്ടായിരിക്കാം.
2: അദ്ദേഹത്തിന് ഒരല്പം വയ്യായികയുണ്ട്, പക്ഷെങ്കിൽ നല്ല കലാകാരനാണ്, എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹം കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന. റേഡിയോയിലെ ഈ പരിപാടികളെല്ലാം അവര് ഈ ഇതില് ഇടാറുണ്ട്.

0: റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി, വേറെ വിശേഷങ്ങൾ ഒന്നുമില്ലല്ലോ. ശരി, അപ്പൊ സുരേഷ് ഖാനായി ചേട്ടന് വേണ്ടിയിട്ട് നമ്മുടെ നാരായണ ചേട്ടൻ കൊടുക്കുന്ന പാട്ടാണ്, അശ്വമേധത്തിലെ പി സുശീലമ്മ പാടിയ പാട്ടാണ്, വയലാറിന്റേതാണ് വരികൾ, ദേവരാജന്റേതാണ് സംഗീതം. നമുക്ക് എല്ലാവർക്കും കൂടി ആ പാട്ട് കേൾക്കാം അല്ലെ? സുരേഷ് ചേട്ടനാണെങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ആ പാട്ട് കേൾക്കാം.
1: തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കൾക്കും, നമ്മളെ ഒരുപാട് സാഹിത്യ ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ ഉണ്ട്, അംഗങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പോ എഴുത്ത് നന്നായിട്ട് തുടരട്ടെ. ശരി, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, പാട്ട്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്? ആരാണ്? പൂവത്തോരു നിന്നാരാണ് വിളിക്കുന്നത്? സുജാത. സുജാത ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു? ഏത് പാട്ടാണ് ഇത് വേണ്ട? പറഞ്ഞോ. എഴുതാത്തത് കുറച്ചുനാളായി. ആ, കത്ത് എഴുതാത്തതാണോ ഉദ്ദേശിച്ചത്? എന്ത് പറ്റി എഴുതാണ്ടിരുന്നത്? ഒരു എഴുതാനുള്ളൊരു സമയമില്ല.
2: ആ,
1: മതിയല്ലോ. ആ, അത് അയക്കാറുണ്ടോ ഇപ്പൊ കൃത്യമായിട്ട്? ആ, അതായത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഓരോരോ പരിപാടിയും ഉണ്ടാക്കുമ്പോൾ അവരുടെ പിന്നിൽ നമ്മൾക്ക് കിട്ടുമ്പോ ഇതിങ്ങനെയാണ് നന്നായി, അല്ലെങ്കിൽ ഇത്ര ശരിയാക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സുഖല്ലേ കേൾക്കാൻ. നമ്മളതിനല്ലേ കാത്തിരിക്കുന്നേ. ഇനി മടിയൊന്നും പിടിക്കാണ്ട് സമയം എടുത്ത് കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ച് എഴുതണം. ഓക്കെ സുജാ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടത്? ആ, കളിയാട്ടത്തിലെ ഏതാ വേണ്ടത്? കുറെ പാട്ടുകളുണ്ട്. എന്നോട് ഇന്ദ്രിപ്പിണക്കമാണോ വേണ്ടത്? ആ പാട്ടാ വേണ്ടത്. യേശുദാസ് പാടിയതാണോ വേണ്ടത്? യേശുദാസ് പാടിയതാണോ വേണ്ടത്? യേശുദാസ് പാടിയതാണോ വേണ്ടത്. എന്താ ഈ പാട്ടിനോട് ആരും പിണക്കിയോ സുജാത ചേച്ചിയോട്? അങ്ങനെ ആരെയും പിണക്കാൻ വിടൂല്ല അല്ലേ? ആ, ഓക്കെ. വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? പഠിക്കുന്ന കുട്ടികളാണോ? സ്കൂൾ? അത് ശരി. ആ ഹാ ഹാ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാല്ലേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്? എന്താ അവസ്ഥ? മഴ പെയ്യുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ടായോ? മഴ ഇല്ലാത്തത് കൊണ്ട് ചൂട് ചൂട് പറഞ്ഞിട്ട് മഴ
2: പെയ്യും.
1: അതെ, മഴ പെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി അല്ലേ? അതാണ് അതാണ്. അത് വലിയ ഭാഗ്യം തന്നെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാല്ലേ. ശരി, ഇതാ. അപ്പൊ എന്തായാലും ദർപ്പണത്തിലേക്ക് കത്ത് എഴുതണം കേട്ടോ. ഓക്കെ, പാട്ട് കേട്ടോളൂ. കളിയാട്ടത്തിലെ എന്നോട് എന്തിനെ പിണക്കം എന്നുള്ള പാട്ട്. ശരി, വിളിച്ചതിൽ സന്തോഷം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: സെഞ്ചുറി വെഡിങ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ ഹലോ, നമസ്കാരം. മലപ്പുറത്തുനിന്നാണ്? മലപ്പുറത്തുനിന്ന് ആരാണ്?
2: ഷിബിൻ.
1: ഷിബിൻ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്.
1: നമ്മുടെ പരിപാടി കേൾക്കാറുണ്ടോ?
2: എല്ലാ
1: പരിപാടിയും കേൾക്കാറുണ്ടോ? ഷിബിൻ എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യണേ?
2: ഞാൻ ജോലിയും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ പി എസ് സി കോച്ചിങ്ങിന് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എക്സാം ഒക്കെ എടുത്തോണ്ടിരിക്കും, നാളെ ഒരു എക്സാം ഒക്കെ ഉണ്ട്. പ്രിപ്പയറും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കും.
1: എല്ലാം റെഡിയായോ? തയ്യാറായോ?
2: ഓ, ഏകദേശം റെഡി ആയിട്ടുണ്ട്.
1: എല്ലാം എഴുതാൻ പറ്റട്ടെ, പഠിച്ചതൊക്കെ കേട്ടോ. ആശംസകളെ പരീക്ഷക്ക്. അപ്പോ ബി എഡ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ബി എഡ് ട്രൈ ചെയ്തത്?
2: ബി എഡ് എഴുതില്ല, ഇപ്പൊ പി എസ് സി.
1: ഓക്കെ, ആ ശരി ശരി. ഓക്കെ ഓക്കെ, ആ ശരി. അത് ശരി, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പഠനം തന്നെയാണ് ഇപ്പൊ അല്ലേ? പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ ആ സമയത്ത്? ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ട്യൂഷൻ എടുക്കുന്നുണ്ടോ? പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലേ? ആ അത് ശരി. ഓക്കെ, നമ്മുടെ ഏതൊക്കെ പരിപാടികളാണ് ഷിബിൻ കേൾക്കാറുള്ളത് സാധാരണ?
2: ഞാന് പല പരിപാടികളും കേൾക്കാറുണ്ട്.
1: ഓർമ്മ കിട്ടുന്നില്ല. മലപ്പുറത്ത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ പിന്നെ ആകാശവാണി കണ്ണൂർ?
2: ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും.
1: റേഡിയോയിലൂടെ തന്നെയാണോ കേൾക്കുന്നത് അല്ല മൊബൈൽ വഴിയാണോ?
2: ഞാൻ റേഡിയോ ചിലപ്പോ കേൾക്കും, മൊബൈൽ വഴിയുള്ള ആപ്പിലും അങ്ങനെ രണ്ടും കേൾക്കും.
1: രണ്ടിടത്തിലും കേൾക്കും. ഇനി ഏത് പാട്ടാ വേണ്ടത് ഷിബിനെ?
2: ജെയ്സ്
1: ബിജോയിന്റെ പാട്ടല്ലേ. ഇത് ഫാസ്റ്റ് നമ്പർ ആണോ ഇഷ്ടം?
2: ഞങ്ങള് ആകാശവാണിയിലുള്ള എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്. മറ്റേ ഈ കോഴിക്കോട് ആകാശവാണിയും അങ്ങനെയുള്ള ഓരോ
1: പല പല നിലയങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ ഈ പാട്ട് എന്തുകൊണ്ടാ ഇങ്ങനെ ഈ ഫാസ്റ്റ് നമ്പറിലാണോ താല്പര്യം, അല്ല മെലഡി ആണോ, എങ്ങനെയാണ് ഇഷ്ടം കൂടുതൽ? ഒരു മൂഡ് പോലെ അല്ലേ, നമുക്ക് ഒരു സമയം ഫാസ്റ്റ് കേൾക്കണം എന്നുള്ള മൂഡാണെങ്കിൽ അത് അല്ലേ. ഓക്കെ, ഷിബിൻ എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല, കൂളാണ്. ഓക്കെ, അപ്പൊ പരീക്ഷക്ക് മികച്ച വിജയം നേടട്ടെ. നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ. പാട്ട് കേട്ടൂടെ?
2: ഈ പാട്ട്.

ഏത് മുതലുള്ളത്? അംഗനവാടി മുതലേ പഠിച്ച കുട്ടികൾക്ക് വേണ്ടേ? എല്ലാവർക്കും വേണ്ടേ? അതുകൊണ്ടേ, അത് വേണ്ടേ. അപ്പോ ഷിബിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും, മലപ്പുറത്തുള്ള ഷിബിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കുമാണ് ഷിബിൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ദാ പാട്ട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ശ്രീലക്ഷ്മിയുടെ ഒരു പതിഞ്ഞ ശബ്ദമാണ്, പറഞ്ഞോളൂ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, പക്ഷെ മൂക്കടഞ്ഞതുകൊണ്ട്. പറയൂ, ഏത് പാട്ടാ ശ്രീലക്ഷ്മി?
1: എനിക്ക് ചന്ദ്രനഗ സിനിമയിലെ താമരപ്പൂവും ദേവിയില്ലേ, ആ പാട്ട്. നാളെ ബോയ്ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എഡിക്കേറ്റ് ചെയ്യാനായിരുന്നു.
0: അത് ശരി. അതിന് മുമ്പ് ഈ ഫോൺ കോൾ എടുക്കുന്ന സമയത്ത് ഒരു ഒച്ചപ്പാട് കേട്ടല്ലോ, എന്തായിരുന്നു അവിടെ ബഹളം?
1: ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷെ ഞാനൊരു 93 കോളിംഗ്
0: വിളിച്ചിട്ടുണ്ടാവും. ഹലോ എന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയി.
1: കോള് കണക്ട് ആവില്ല കണക്ട് ആവില്ല വിചാരിച്ചോണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് കണക്ട് ആയിട്ട് എക്സൈറ്റ്മെന്റ് എല്ലാം കൂടിയിട്ട്.
0: അത് ശരി. ഓക്കെ, അപ്പോ ഈ പാട്ടാണ് വേണ്ടത്, താമരപ്പൂവിൽ വാഴും തന്നെ അല്ലേ? എന്താ ചെയ്യണേ ശ്രീലക്ഷ്മി? എന്താ ചെയ്യണേ, ജോലി എന്താ ചെയ്യണേ? ആക്സിസ് ബാങ്ക്. അവിടെ തൃശ്ശൂർ തന്നെയാണോ? ഓക്കെ, ശരി. ഈ പാട്ട് അത്ര ഇഷ്ടാണ് അല്ലേ? അത് ശരി, അത് ശരി. പേരെന്തായിരുന്നു അവരുടെ? അതുല്. അപ്പം അതുലിന് വേണ്ടിട്ടാണ് ശ്രീലക്ഷ്മി പാട്ട് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും കെയറിംഗ് ആണ് ഈ പാട്ടിന്റെ പോലെ തന്നെ അല്ലേ? ഓക്കെ, ഏതായാലും നല്ലതാവട്ടെ. നമുക്ക് പാട്ടിലേക്ക് പോകാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീലക്ഷ്മി? തൃശ്ശൂർ എങ്ങനെയാ കാലാവസ്ഥ, മഴ എങ്ങനെയുണ്ട് അവസ്ഥ? ചൂട് പൊതുവെ കണ്ണൂരിനെ അപേക്ഷിച്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ? കണ്ണൂർ വന്നിട്ടുണ്ടോ? അത് ശരി. നമ്മുടെ കണ്ണൂർ ആകാശവാണി തന്നെയാണോ കേൾക്കാറുള്ളത്? അത് ശരി. അപ്പൊ കേട്ടോണ്ടിരിക്കുമ്പം കേൾക്കാൻ ചന്തമുണ്ട് അല്ലേ?
1: ചെറിയ ചെറുപ്പത്തിലൊക്കെ ആവുമ്പോ അമ്മ റേഡിയോ ഒന്നും വെക്കും, 6 മണിയാകുമ്പോ അമ്മ ന്യൂസ് തൊട്ടിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ പിന്നെ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ നിൽക്കുന്നു. അത് മുൻവരെ കേൾക്കാറുണ്ട്, ഇപ്പൊ പിന്നെ 1 വീക്ക് ആയിട്ട് അഡ്മിഷൻ കേൾക്കാറുണ്ട്.
0: അത് ശരി. ഓക്കെ, അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഹലോ പ്രീഗീത് ഉണ്ട്, ഇഷ്ടഗാനം ചോദിക്കാം എന്ന് അല്ലേ? അപ്പൊ അതിലൂടെ കേൾക്കുന്നുണ്ടാവും ഈ പാട്ട് പരിപാടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, തുടർന്ന് കേൾക്കുക പരിപാടികൾ. ഓക്കെ, ശരി, വിളിച്ചത് വലിയ സന്തോഷം. ഇതാ പാട്ട്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ സജിത്ത് പാറക്കാടി.
0: സജിത്ത്, സജിത്ത് വിളിക്കാറുണ്ടല്ലോ അല്ലേ, ഇടക്കിടക്ക് വിളിക്കാറല്ലേ?
1: വിളിക്കാറുണ്ട്.
0: ഇപ്പൊ കുറച്ചായോ വിളിക്കാത്തത്? അതെ അല്ലേ. ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു അവിടുന്ന്. ആരാ? അത് ശരി. ചെറിയ കുഞ്ഞ? ചെറിയ കുഞ്ഞാണോ? അഞ്ചു വയസ്സായി. ഓക്കെ, അപ്പൊ മാമനുമായിട്ട് കളിക്കാണ്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത് ശരിത്തേന്ന്? അപ്പൊ മാമനും കൊച്ചുമോൾക്കും കളിക്കാൻ പറ്റിയ പാട്ട് ഇല്ലേ? അവള് പുൽച്ചാടിനെ പോലെ ചുത്തുള്ളി കളിക്കണ്ടോ? ആ പാട്ട് പറയുന്ന അമ്മയാണോ പറഞ്ഞത്? ഓ അതെ, അമ്മയുടെ പേരെങ്ങനെയാ സൈത്തെ? അമ്മയുടെ പേരെങ്ങനെയാ സജിത്തെ? അമ്മയുടെ പേര് ദേവി അല്ലേ? ആ ശരി ശരി. ഓക്കെ, അപ്പോ ആ ശരി ശരി. ആ ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്ക് പോണോ അതോ എന്തെങ്കിലും വേറെ വിശേഷം പറയാനുണ്ടോ? ഏട്ടനാ, ശരി പെട്ടെന്ന് കൊടുക്കും. ആ സജിത്തിന്റെ ഏട്ടന്റെ പേരെന്തായിരുന്നു? സുനിത്ത്. ആ മുന്നേ വിളിക്കുന്ന എനക്കറിയാം, സജിത്തിനെയും സുനിത്തിനെയും അറിയാം. വിളിക്കുന്നതായിരുന്നല്ലേ, നമ്മളെ പരിപാടികളിൽ വിളിക്കുന്നല്ലേ. സമയം മാറ്റിയതല്ല, ഇന്ന് നമ്മുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ റിപ്പീറ്റ് വന്നതുകൊണ്ടാണ് ഈ സമയത്ത്, ഈ ആഴ്ച
2: മാത്രം.
0: അതെ അല്ലേ, വളരെ നന്ദി പറഞ്ഞതില്, സന്തോഷം കേട്ടതില്. ഓക്കെ, ആ ഓക്കെ ശരി. എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നെ സജിത്തെ, അല്ല സുനിത്തെ? ശരി, നമുക്കെന്നാ ഈ ചെല്ലം എല്ലാരും കൂടി കേട്ടോ, എന്നാലേ ഫോട്ടോഗ്രാഫറിലെ പുൽച്ചാടിയുടെ പാട്ട്. ഓക്കെ ശരി, വിളിച്ചത് വലിയ സന്തോഷം. പരിപാടി തുടർന്നും കേൾക്കുക. ഓക്കെ ശരി, ദാ പാട്ട് അമ്മയോട് പ്രത്യേകം പറയാം. ശരി ഓക്കെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ കൃഷ്ണൻ കരിപ്പ.
0: ആഹാ, കൃഷ്ണേട്ടാ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ?
1: എന്ത്
0: പറ്റി? അല്ല, കൺട്രോൾ ചെയ്യുന്നില്ലേ ഭക്ഷണത്തിലെ? കരിപ്പാലിൽ എന്താണ് വിശേഷം? മഴയുണ്ടോ? എങ്ങനെയാണ്
1: കരിപ്പാലിൽ? ഇന്നലെ പിന്നെ നല്ല മഴ വരുന്നു, ഇന്നിപ്പോ ഇതുവരെ പെയ്തില്ല, പക്ഷെ ഭയങ്കര മഴക്കാരത്തിൽ
0: പിടിക്കുന്നുണ്ട്. ഏത് പാട്ടാ വേണ്ടത് കൃഷ്ണേട്ട?
1: എനിക്ക് ഒരു പഴയ പാട്ട്, നഗരം സാഗരം എന്ന ചിത്രത്തില് യശോ പാടിയ ജീവിതമാൻ സാഗരത്തിൽ ഹൃദയം എന്ന ജീവിതത്തിന്റെ ഒരു
0: പാട്ട്, തത്വചിന്താപരമായിട്ടുള്ള പാട്ട് അല്ലേ? അതെ, അങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ?
1: ആ, ഇത് ഈ പാട്ട് യേശുദാസ് പാടിയത് ശ്രീമാനഗുഡി രചന, ദേവരാജന്റെ സംഗീതം.
0: ഇത് അപ്പൊ എനിക്ക് പറയാനൊന്നും ബാക്കി വെച്ചില്ല.
1: ഗംഗാധരൻ വിളയാമോട്?
0: ആ, എവിടെയുള്ളതായിരുന്നു? ക്ലിയർ ആയിരുന്നില്ല പറഞ്ഞത്.
1: ഗംഗാധരൻ വിളയാമോട്?
0: കാസർഗോഡ് ഉള്ളതാണോ? വിളയാംകോട്. ശരി, ആ മനസ്സിലായി. ആ
1: പിന്നെ സുഹൃത്ത് പറഞ്ഞേക്കാട്ടുപോയി ബാബുരാജി, പിന്നെ രാഘപൂത്ത്, പിന്നെ അഭിലാഷ് പരിപ്പായി. അപ്പൊ ഷോഹാൻ ഇതിൽ പെട്ടതല്ല, അവൻ
0: ഗായിക്കുള്ളവരാണ്.
1: അപ്പൊ അവന്റെ പേര് പറയുമ്പോ പെട്ടെന്ന് വിചാരിക്കും അവന് ഇതിൽ പെട്ടു പോയ.
0: അല്ല, അതില് സുഹൃത്തുക്കളിൽ അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ നമുക്ക്. ആ പറഞ്ഞോ അഭിലാഷ് പരിപ്പായി.
1: അങ്ങനെ അങ്ങനെ ഇവര് മൂന്നാളും കഴിച്ചില്ലാത്തവരാണ്.

0: അപ്പൊ അഭിനേഷന് അതിന് പോസാൻ പറ്റില്ല.
1: ഈ നാല് സുഹൃത്തുക്കൾക്കുമാണ് കൃഷ്ണേട്ട പറഞ്ഞത് ഈ പാട്ട്. ഓക്കെ, അവര് പരസ്പരം വിളിക്കാറില്ലേ?
0: മൂന്ന് വർഷമായി ഞാൻ വിളിച്ചിട്ട്.
1: ഏതിൽ വിളിച്ചിട്ടെന്ന്? ഹലോ പ്രിയത്തിൽ വിളിച്ചിട്ടാണോ?
0: ഹലോ പ്രിയത്തിന്റെ എല്ലാവരും നോക്കുന്നുണ്ട്.
1: അതെയാ? ഏതായാലും ഇന്ന് കിട്ടിയല്ലോ, സമാധാനമില്ലേ? അത് തന്നെയാണ് വേണ്ടത്. നമ്മള് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ നമ്മൾ തുടങ്ങുമ്പോ മുതൽ ട്രൈ ചെയ്യുന്ന പലർക്കും ആണ് കിട്ടുന്നത്. കൃഷ്ണേട്ടൻ ഇന്ന് എന്തായാലും കിട്ടി അടങ്ങും എന്നുള്ള പോലെ നിന്നല്ലോ അല്ലേ?
0: അങ്ങനെ.
1: ഏതായാലും സന്തോഷം കിട്ടിയല്ലോ
0: വിളിച്ചപ്പോഴും.
1: പാട്ട് കേൾക്കാം അവർക്ക് നാലുപേർക്കും വേണ്ടിട്ട്. ഇതാ പാട്ട്.
0: ഓക്കെ,
1: താങ്ക് യു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ ലാസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ?
1: ഹലോ, ആ കേൾക്കുന്നുണ്ട്.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
1: വിലാസിനി, പെർലശ്ശേരി.
0: വിലാസിനി ചേച്ചി, പെർലശ്ശേരി. എന്താ ചെയ്യണേ വിലാസിനി ചേച്ചി?
1: ഞാൻ കോർപ്പറേഷനിൽ സാനിറ്റേഷൻ വർക്കറായിരുന്നു, റിട്ടയർഡ് ആയിട്ട് 2 വർഷമാകുന്നു.
0: നമ്മുടെ റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണെന്ന് തോന്നുന്നു
1: അല്ലേ? കേൾക്കാറുണ്ട്.
0: മുൻപും കേൾക്കാറുണ്ടോ? ജോലി സമയത്തും കേൾക്കാറുണ്ടോ?
1: ജോലി സമയത്ത് വന്നിട്ടാകുമ്പോ.
0: റിട്ടയർഡ് ലൈഫ് എങ്ങനെ പോകുന്നു? 2 വർഷമായിന്നല്ലേ പറഞ്ഞത്?
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു റിട്ടയർഡ് ലൈഫ്? നല്ലതന്നെ. എന്താ ചെയ്യണത് അടാ?
1: ഓ,
0: എന്തൊക്കെയാ ചെയ്യണത്? കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് പരിപാടി?
1: ഇല്ല, കൃഷിയൊന്നുമില്ല.
0: ഒന്നുമില്ല. റേഡിയോ കേട്ടിരിക്കും. അത് തന്നെ സന്തോഷം അല്ലേ?
1: പിന്നെ കുറച്ച് സമയം ഒരു ടൈലറിംഗ് എല്ലാം വെറുതെ ഒന്ന് പഠിക്കാൻ പോയി.
0: അതല്ലേ ചോദിക്കുന്നത്. എന്നിട്ട് അത് പ്രായോഗികമാക്കിയായിപ്പോ?
1: ചെറുങ്ങനെ ചെയ്യുന്നുണ്ട്.
0: സ്വന്തം അടിക്കാൻ തുടങ്ങി, തയ്ക്കാൻ തുടങ്ങി.
1: സ്വന്തം ഓരോന്ന്.
0: ഓക്കെ, ഏതായാലും നമുക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാ വേണ്ടത്?
1: നദിയിലെ 1000 പാദസരങ്ങൾ.
0: 1000 പാദസരങ്ങൾ കിളിങ്ങി, ആ പാട്ടാണ് വേണ്ടത്. നമുക്ക് പാട്ട് കൊടുക്കാം അല്ലേ? സമയം കുറവാണേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നദിയിലെ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ ശരി.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും അതുപോലെ പരിപാടി കേട്ട മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം PB രമേശൻ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത.

ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സ്വപ്നഹള്ളിയിൽ ഒരു നാൾ. വിഷ്ണുദാസിന്റെ വരികൾക്ക് കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ സംഗീതം. എം ജി ശ്രീകുമാരും രാധിക തിലകും ചേർന്ന് പാടിയ ഗാനം. ചിത്രം നന്ദനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. രവീന്ദ്രന്റെ സംഗീതം.

ഈ ഗാനം വിനീത് ശ്രീനിവാസനും ജോത്സ്നയും ചേർന്ന് പാടിയത്. ചിത്രം ഗോൾ. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

കൊതി തീരും വരെ ഈ ചിത്രത്തിൽ കൊടകര മാധവൻ ഈണം പകർന്ന് സത്യൻ കോപ്പ് കൊട്ടപ്പള്ളിയുടെ വരികൾക്ക് ഉണ്ണിമേനോൻ ആലപിച്ചത്.

ഒരു ഗാനം കൂടി. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ലതികയും പാടിയ ഈ ഗാനം ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന ചിത്രത്തിൽ നിന്നും.

0: പണ്ഡിറ്റ് കൈവല്യകുമാർ ഗുരു അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം കേൾക്കാം.
1: യേ ആകാശവാണി ഹെ ആജ് കെ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ഹം ആപ്കോ സുനവായെങ്കേ പണ്ഡിത് കൈവല്യ കുമാർ ഗുരോ കാ ഗായൻ. പണ്ഡിത് കൈവല്യ കുമാർ ഗുരോ സുപ്രസിദ്ധ സംഗീത തജ്ഞ പണ്ഡിത് സംഗമേശ്വർ ഗുരോ കെ സുപുത്ര ഹെ. ഉനോനെ അപ്നെ സംഗീത് കി ശുരുവാത് 15 വർഷ് കി ആയു മേ മറാഠി നാട്യ സംഗീത് സേ കിയാ. ഇസ്കെ ഉപരാന്ത് ഉനോനെ ഖയാൽ ഗായകി കെ ഓർ റുഖ് കിയാ ഔർ അപ്നെ പിതാ എവ് ഗുരു പണ്ഡിത് സംഗമേശ്വർ ഗുരോ കെ മാർഗദർശന തഥാ വർഷോ കി കഠിൻ എവ് നിരന്തര സാധന കെ മാധ്യമ സേ കിരാന ഘരാനെ കി പരമ്പര കോ ആത്മസാത് കിയാ. ഉൻകി സംഗീത് സാധന കേവൽ ഏക് ഘരാനെ തക് സീമിത് നഹീ രഹി. ഉനോനെ സമ്പൂർണ ഭാരത് കി യാത്ര കർ വിഭിന്ന ഘരാനോ കി ശൈലി തക്നീക് ഔർ ഭാവധാര കാ ഗഹൻ അധ്യയൻ കിയാ തഥാ ഉസെ അപ്നെ ഗായൻ മേ സഫലതാപൂർവക് സമാഹിത് കിയാ. ഉൻകി ഇസീ വിശിഷ്ട സാധന കെ പരിണാമ സ്വരൂപ് ഉനെ 32 വർഷ് കി ആയു മേ ഭാരത് സർക്കാർ ദ്വാരാ ടോപ് ഗ്രേഡ് കലാകാർ കാ സമ്മാൻ പ്രാപ്ത ഹുവാ ഹെ. ഉനോനെ സിവിൽ ഇഞ്ചിനീയറിംഗ് മേ ഡിപ്ലോമ ബികോം സംഗീത് മേ ബി എ തഥാ കർണാടക വിശ്വവിദ്യാലയ ധാർവാഡ് സെ സംഗീത് മേ എം എ സ്വർണ പദക് കെ സാത് പ്രാപ്ത കിയാ ഹെ. ഔർ ആപ്കോ കർണാടക സർക്കാർ കാ രാജ്യ പുരസ്കാർ ഭാരത് രത്ന പണ്ഡിത് ഭീംസേൻ ജോഷി രാഷ്ട്രീയ സമ്മാൻ ഐസെ കഹി പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹെ. ആപ് ദേശ് ഔർ വിദേശ് മേ കഹി പ്രമുഖ മഞ്ചോ പർ അപ്ന കാര്യക്രമ പ്രസ്തുത് കർ ചുക്കെ ഹെ.
2: ദിസ് ഈസ് ആകാശവാണി. In tonight's National Program of Music, we bring you a vocal recital by Pandit Kaivalya Kumar Gurav. Pandit Kaivalya Kumar Gurav is a renowned musician and disciple of Pandit Sangameshwar Gurav. He started his musical journey at the age of 15 with Marathi Natya Sangeet. After that, he turned towards khayal singing and through the guidance of his father and guru Pandit Sangameshwar Gurav absorbed the traditions of Kirana Gharana through rigorous practice and dedication. His musical practice was not limited to just one gharana. He travelled across India deeply studying the styles, techniques and emotional expressions of various gharanas and successfully incorporated them into his singing. As a result of this exceptional dedication, he was honored with the title of Top Grade Artist by the Government of India at the age of just 32. Pandit Kaivalya Kumar Gurav has performed his music not only across India but also in many countries around the world. He has been awarded an honorary doctorate by Sorbonne University, Paris of France. Dr. Kaivalya Kumar Gurav has been honored with more than 200 awards worldwide.
1: आज के इस कार्यक्रम में आपके साथ तबले पर पंडित जडेश होगार और हारमोनियम पर डॉक्टर सुधांशु कुलकर्णी साथ दे रहे हैं. पंडित कैवल्य कुमार गुरु अपने कार्यक्रम का प्रारंभ राग दुर्गा से कर रहे हैं. इसमें तीन रचनाएं प्रस्तुत कर रहे हैं, रूपक ताल रस कानारे, द्रुत एक ताल लागी लगन तोरे पिया से, उसके बाद द्रुत तीन ताल चतुर सुगर. आइए सुनते हैं राग दुर्गा.
2: इन टुनाइट्स प्रोग्राम ही इज अकंपनीड ऑन द तबला बाय पंडित जडेश हुगार एंड ऑन द हारमोनियम बाय डॉक्टर सुधांशु कुलकर्णी. पंडित कैवल्य कुमार गुरव बिगिन्स हिज वोकल रिसाइटल विथ राग दुर्गा, रूपक ताल रस कान्हारे, द्रुत एक ताल लागी लगन तोरे पियासे, द्रुत तीन ताल चतुर सुगर.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മനോയും ചിത്രയും സംഘവും ചേർന്ന് പാടിയത്, ചിത്രം മേട്ടുക്കുടി.

വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നീലേശ്വരം പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട് കേൾക്കാം.

ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:35 കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ ഇന്ന് രാത്രി 9:30, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വർഷങ്ങൾക്ക് ശേഷം എന്ന അപകടത്തിന് വേണ്ടി ബൽറാം പാടിയത് മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് അമൃത് രാംനാഥിൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
11: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
12: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
13: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
14: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
15: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
14: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത് ഭാവം സുസ്മിത ഭാവം എന്നാരംഭിക്കുന്നു.

ലളിത ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ നെതർലൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലേക്ക് തിരിച്ചു. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പ് ഐക്യ 2026 ഈ മാസം 20 മുതൽ 25 വരെ തിരുവനന്തപുരം വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയത് ചിത്രം നരൻ.

0: ചലച്ചിത്രകാരങ്ങൾ ഇനി രാത്രി 10:30 കേൾക്കാം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi arrived in Gothenburg, Sweden this evening on the third leg of his five-nation tour after concluding his visit to the Netherlands. He was received at the airport by the Swedish Prime Minister Ulf Kristersson. During his two-day visit to Sweden, Mr. Modi will hold bilateral talks with his Swedish counterpart and review the entire gamut of bilateral relations. The two sides are also expected to explore new avenues of cooperation in trade, green transition, artificial intelligence, emerging technologies, startups, resilient supply chains, defense, space, climate action, and people-to-people ties. The two prime ministers will also jointly address the European Round Table for Industry, a leading pan-European business forum, along with the President of the European Commission, Ursula von der Leyen. Before departing for Gothenburg, Dutch Prime Minister Rob Jetten personally came to Amsterdam Airport to bid farewell to Prime Minister Modi. During his two-day visit to the Netherlands, Prime Minister Modi held bilateral talks with his Dutch counterpart. The two countries signed 17 agreements to strengthen cooperation in defense, critical minerals, and other key sectors. Both leaders also expressed deep concern over the situation in West Asia and its implications for global energy supplies and trade networks. Union Home and Cooperation Minister Amit Shah today inaugurated the Innovation and Incubation Center at the National Institute of Design NID in Gandhinagar, Gujarat. Speaking on the occasion, Mr. Shah highlighted the importance of the National Institute of Design, saying it is an institution that connects creativity with entrepreneurship. He said institutions like NID provide youth with the right platform for innovation and professional development. Mr. Shah, who's on a two-day visit to Gujarat, also inaugurated a newly built 5 lakh litre capacity plant of Madhur Dairy in Gandhinagar today. Union Railway Minister Ashwini Vaishnav today virtually flagged off a new express train service between Bengaluru and Mumbai, boosting rail connectivity between Karnataka and Maharashtra. Speaking on the occasion, Mr. Vaishnav said the long-pending demands of people in South and North Karnataka are now being fulfilled. He also announced that the Vande Bharat sleeper service between Bengaluru and Mumbai is expected to begin soon. Highlighting railway infrastructure growth, the minister said, Karnataka currently operates 12 pairs of Vande Bharat trains. He added that bullet train corridors connecting Bengaluru with Hyderabad and Chennai have also been approved. India has strongly condemned attacks on commercial shipping in the Strait of Hormuz, calling them unacceptable. India's permanent representative to the UN, Parvathneni Harish, said targeting civilian crew and disrupting freedom of navigation cannot be justified. He was speaking at a special meeting of the United Nations Economic and Social Council on safeguarding global energy and supply flows. Mr. Harish's remarks came days after an India-flagged commercial vessel was attacked off the coast of Oman. In the United Arab Emirates, a drone strike triggered a fire outside the Barakah nuclear power plant in Abu Dhabi today. According to the Abu Dhabi Media Office, the blaze broke out in an external electrical generator located outside the plant's perimeter. Authorities said there were no injuries and no impact on radiological safety levels. The UAE's nuclear regulator confirmed that the fire did not affect the plant's operations or safety systems, adding that all reactor units continue to function normally. In IPL cricket, Royal Challengers Bengaluru have set a target of 223 runs for Punjab Kings in Dharamshala. Chasing the target, Punjab Kings were 62 for 4 in 7.3 overs when reports last came in. Earlier put into bat, Royal Challengers Bengaluru posted 222 runs for the loss of 4 wickets in their allotted 20 overs. In badminton, India Shriyanshi Vali Shetty clinched the silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets 14-21, 6-21 in the summit clash of the Super 100 event at Baoji City Gymnasium. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
3: ജില്ലയിൽ പരക്കെ ലഭിക്കുന്ന വേനൽമഴ കനത്ത ചൂടിന് വലിയ ആശ്വാസമായി. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് പലയിടങ്ങളിലും മഴ പെയ്യുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷവുമുണ്ടായി. ശക്തമായ കാറ്റിൽ മലയോരത്ത് ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. തലശ്ശേരിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളമുയർന്നത് കടകമ്പോളങ്ങളെ ദുരിതത്തിലാക്കി. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലും മഴക്കെടുതിയുണ്ട്. ദുരന്ത നിവാരണത്തിനായി 2015 ജില്ലാതലത്തിൽ രൂപം നൽകിയ പദ്ധതി പുതുക്കാൻ തീരുമാനം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല ദുരന്ത നിവാരണ സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവിധ വകുപ്പുകളുടെയും വിദഗ്ധരുടെയും സന്നദ്ധ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാകും പദ്ധതി പുതുക്കുക. കാലവർഷത്തിന് മുന്നോടിയായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാർക്ക് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ നൽകും. മൺസൂൺ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും വിവിധ അംഗീകൃത സന്നദ്ധ സംഘടനകളെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി ും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ദുരന്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ ശുചിത്വ മിഷൻ ഗ്രീൻ ബട്ടൺ ഹരിത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. ബക്കളം സ്വദേശി എം കെ ശ്രീഹരിക്കാണ് ഒന്നാം സ്ഥാനം. ചേപ്പറമ്പ് സ്വദേശി എം സിന്ധു രണ്ടാം സ്ഥാനവും കോട്ടയംപൊയിൽ സ്വദേശി ബിപിൻ ചന്ദ് മൂന്നാം സ്ഥാനവും നേടി. കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 50 എൻട്രികളാണ് ലഭിച്ചത്. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ലഭിക്കും. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 30 വരെ നടക്കും. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിച്ചു. മെയ് 31 വാക്സിൻ നൽകാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലയിലെ 112 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 മുതൽ 15 മൂന്ന് മാസവുമായ പെൺകുട്ടികൾക്ക് വാക്സിൻ എടുക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മെയ് 31 തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ്

0: തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈയതിയിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇതോടെ ഹജ്ജ് ക്യാമ്പും സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര പോയത്. ജിദ്ദയിലേക്ക് 13 സർവീസുകൾ ഫ്ളൈയതിയിൽ എയർലൈൻസ് നടത്തി. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ആകാശവാണി കോമ്പൗണ്ടിൽ നടന്ന പരിപാടി കണ്ണൂർ VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിലയം മേധാവി M ചന്ദ്രബാബു അധ്യക്ഷനായി. കണ്ണൂർ നിലയത്തിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതും നേരത്തെ സേവനമനുഷ്ഠിച്ചവരുമായ വിരമിക്കുന്ന KV ശരത്ചന്ദ്രൻ, E ബാലകൃഷ്ണൻ, മനോജ് വായോത്ത്, K ശശി, PV ബാബുരാജ്, VV പ്രേമരാജൻ, ഗീതാ ജെ നായർ, P ആനന്ദൻ, PP സതീശൻ, C രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പൽ ആദരിച്ചു. തുടർന്ന് ആകാശവാണി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സർവ് മഴ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ നടക്കുന്ന ജേർണലിസ്റ്റ് വോളിബോളിന്റെ മുന്നോടിയായാണ് സർവ് മഴ സംഘടിപ്പിച്ചത്. ടാസ്ക് മക്രേരി ഗ്രൗണ്ടിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാലയുടെ 2024-25 വർഷത്തെ നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ M ജസീക സുധീർ എന്നിവർ അർഹരായി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടങ്കഥയിലെ വിരുന്നുകാർ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 തീവണ്ടി സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 KP ഗോപിയും സംഘവും അവതരിപ്പിച്ച തോറ്റംപാട്ട്. 12:40 ആരോഗ്യദീപ്തി. മെനോപോസ് അഥവാ ആർത്തവ വിരാമം, അറിയേണ്ട കാര്യങ്ങൾ. തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി ജേക്കബ് സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം കടങ്കഥയിലെ വിരുന്നുകാർ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്. സുരക്ഷിതമാക്കാം മഴക്കാലം, കണ്ണൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ, KCB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ പഴേരി എന്നിവർ പങ്കെടുക്കുന്നു. 3:30 5:00 ചലച്ചിത്ര

യാത്രാ ഗാനങ്ങൾ കേൾക്കാം. 4 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 5:15 ലളിത ഗാനങ്ങൾ, 5:30 തീയാട്ടുപാട്ട്. ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. മൂല്യവർദ്ധനത്തിന്റെ പുതുപാഠങ്ങൾ, ക്ഷീരകർഷകനായ മയിൽ സ്വദേശി കെ പി മാധവനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം, ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം, 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് 7:35 കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഇന്ന് 7:35 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ. പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. ഇന്ന് 9:30.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ ദേശസ്യ ദ്വിദിവസീയ യാത്രയാം ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. സഹ സ്വീഡൻ ദേശസ്യ പ്രധാനമന്ത്രിണാ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ വ്യാപാര ഹരിത പരിവർത്തന AI തഥാ രക്ഷാക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷയൈ വാർത്താലാപം കരിഷ്യതി. ഭാരത നെതർലാൻഡ്സ് ദേശൌ ദ്വൈപാക്ഷിക സംബന്ധാൻ സാമരിക സഹഭാഗിത്വേന വർദ്ധിതവന്തൌ. പ്രമുഖേഷു ക്ഷേത്രേഷു സഹയോഗം സുദൃഢം കർത്തും 17 സന്ധിപത്രേഷു ഹസ്താക്ഷരിതവന്തൌ. ഹോർമുജ് ജലസന്ധൌ വാണിജ്യിക നൌകായാനസ്യോപരി ആക്രമണാനി അസ്വീകാര്യാനി ഇതി ഭാരതേന നിന്ദിതം. കാംഗോ യുഗാണ്ട ദേശയോഃ ഇബോളാ പ്രകോപഃ അന്താരാഷ്ട്രീയ ചിന്തയാഃ സാർവജനിക സ്വാസ്ഥ്യാപത്കാലേതി വിശ്വസ്വാസ്ഥ്യ സംഘടനേന ഘോഷിതം. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ശ്രേയാൻസി വാല്ലിസെട്ടി ഇത്യേഷാ ബാവോജി ചൈനാ മാസ്റ്റേഴ്സ് സ്പർധായാം മഹിളാ ഏകല ക്രീഡായാം രജത പദകം വിജിതവതി.
3: അഥ വാർത്താഃ വിസ്തരേണ. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഥെൻബർഗ് നഗരം സംപ്രാപ്തവാൻ. നെതർലാൻഡ്സ് ദേശസ്യ സ്വീയാം യാത്രാം സമാപ്യ അസൌ അദ്യ സായങ്കാലെ സ്വസ്യ പഞ്ചദേശാനാം യാത്രായാഃ തൃതീയ ചരണെ സ്വീഡൻ ദേശം സംപ്രാപ്തവാൻ. സ്വീഡൻ ദേശസ്യ സ്വീയായാം ദ്വിദിവസീയ യാത്രായാം ശ്രീമോദി അദ്യ സ്വീഡിഷ് പ്രധാനമന്ത്രിണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. തഥാ ദ്വിപക്ഷീയ സംബന്ധാനാം സർവേഷാം പക്ഷാണാം സമീക്ഷാപി വിധാഷ്യതി. ഉഭയോഃ പക്ഷയോഃ വ്യാപാരഃ ഹരിതപരിവർത്തനം കൃത്രിമബുദ്ധിമത്ത സ്റ്റാർട്ടപ്സ് സുദൃഢ ആപൂർത്തി ശൃംഖലാഃ രക്ഷാ അന്തരിക്ഷം ജലവായു പരിവർത്തനം ജനസംബന്ധാശ്ച ഇത്യാദിഷു സഹയോഗസ്യ നൂതനാന് മാർഗാന് അന്വേഷ്ടും അപേക്ഷാസ്തി. ഉഭൌ പ്രധാനമന്ത്രിണോ ഉർസുലാ ഫോൺ ഡേർ ലേയൻ ഇത്യനയാ യൂറോപീയ ആയോഗസ്യ അധ്യക്ഷയാ സഹ മിലിത്വാ യൂറോപീയ ഉദ്യോഗ ഗോൽമേജ സമ്മേളനം അപി സംബോധയിഷ്യതഃ യത് പ്രമുഖം അഖില യൂറോപീയ വ്യാപാരമഞ്ചമസ്തി. സ്വസ്യ ദ്വിദിവസീയായാഃ നെതർലാൻഡ്സ് ദേശ

0: स्वयमेव स्थगितम्। रेल चालक दलेन तत्क्षणमेव प्रभावितौ उभौ कोचौ पृथक्कृतम्, तथा च अस्याम घटनायां यात्रिणः क्षतेः कापि सूचना नास्ति। विश्व स्वास्थ्य संघटनेन इबोला महामार्याः घोषणा कृता। कांगो लोकतांत्रिक गणराज्य तथा युगांडा देशयोः प्रसृतं कोरोना विषाणोः प्रकोपं अंतर्राष्ट्रीय स्तरे सार्वजनिक स्वास्थ्य आपत्काल रूपेण घोषितमस्ति। विश्व स्वास्थ्य संघटनस्य महानिदेशकः टेड्रोस अधानोमा घेब्रेयसस इत्यनेन 300+ संदिग्ध प्रकरणानां तथा 88 मृत्यूनां विवरणानन्तरं एषा निर्णयः प्रदत्तः। WHO संस्थया सामाजिक अन्तर्जालीय पटले प्रकाशिते सन्देशे स्पष्टतया उक्तं यत् अयं प्रकोपः COVID-19 इव वैश्विक महामारी आपत्कालस्य श्रेण्यां नागच्छति, तथा च अन्तर्राष्ट्रिय सीमाः न निरोधव्याः इति परामर्शः अपि प्रदत्तः। स्वास्थ्य अधिकारिभिः उक्तं यत् अयं प्रकोपः इबोला विषाणोः दुर्लभेन बंडिबुग्यो प्रभेदेन सम्बद्धः अस्ति, यस्य कृते अधुना किमपि स्वीकृतम् उपचारः उपवा उपलब्धः नास्ति। इबोला रोगः शरीर द्रव संस्पर्शेन प्रसारं करोति, तथा च गभीरां प्रायः प्राणघातिनीं च व्याधिं जनयितुं शक्नोति। बैडमिंटन क्रीडायां भारतस्य श्रेयांसी वाल्लिसेट्टी इत्येषा बाबोजी चाइना मास्टर्स स्पर्धायां महिला एकल क्रीडायां रजत पदकं विजितवती। अद्य नेपाल देशीया पर्वतारोही कामी रीता शेरपा इत्येषा 32 माउंट एवरेस्ट शिखरम आरुह्य ऐतिहासं विरचितवती। 55 वर्षीया एषा पर्वतारोही विश्वस्य उच्चतम शिखरम सर्वाधिकवारं आरोहणस्य स्वकीयमेव कीर्तिमानं पुनः आरेखितवती। इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി ഇത് കണ്ടോ?
3: നിക്ഷേപത്തിന്
4: പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
3: ഓ ഐ നോ,
4: RBI പറയുന്നു
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
7: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
6: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
8: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
9: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി.

0: KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി VD സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ VIPകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്ചു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർകണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരമീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരമീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ

0: ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
2: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രകാരങ്ങൾ.

ഇന്ന് 7:35 കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ലക്ഷ്യം തെറ്റിപ്പോയ അമ്പ് പോലെയാണ് കോപത്തിൽ നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. അതാർക്ക് എങ്ങനെ വേദനിക്കുമെന്ന് പറയാനാവില്ല. വികാരമല്ല വിചാരമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരാഭിമുഖമാണ് ഇന്നത്തെ പ്രധാന പരിപാടി. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്ന, വേഗത്തിൽ വളരുന്ന, ധാരാളം കയറ്റുമതി സാധ്യതകളുള്ള ഒന്നാണ് വനാമി ചെമ്മീൻ. കൂടാതെ രുചികരവും പ്രോട്ടീൻ സമൃദ്ധവുമാണ് ഇത്. കേരളത്തിൽ വലിയ തോതിൽ വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വർഷങ്ങളായി വനാമി ചെമ്മീൻ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എ. ചെയ്യുന്ന കൃഷിയെക്കുറിച്ചുള്ള സൂക്ഷ്മവും കൃത്യവുമായ അറിവ് കൃഷി ലാഭകരമാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇദ്ദേഹം. വനാമി കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ അൻസറുദ്ദീനുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: അൻസറുദ്ദീൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വനാമി ചെമ്മീൻ കൃഷിയെ കുറിച്ചാണ്. ഒരു പുതിയ കർഷകൻ ചെമ്മീൻ കൃഷി തുടങ്ങാൻ ഇഷ്ടമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പം, എവിടാണ് ഇത് ചെയ്യേണ്ടത്? കുളത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുളം ഒരുക്കണമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
5: വനാമി ചെമ്മീൻ കൃഷി കുളങ്ങളിലും ചെയ്യാം, ബയോഫ്ലോക്ക് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ ഉണ്ട്. എന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുളങ്ങളിലാണ്. അത് നമ്മൾ കായലോരങ്ങളിൽ മേലിയേറ്റവും മേലി ഇറക്കമുള്ള സ്ഥലങ്ങളിലാണ് കുളങ്ങളുള്ളത്. ഒരു 100 സെന്റിന്റെ കണക്ക് വെച്ച് പറയാം. 100 സെന്റ് ഉള്ള ഒരു കുളം, ഉപ്പ് വെള്ളം കിട്ടുന്ന ജലാശയം. അപ്പൊ ആ കുളത്തിൽ 1 മീറ്റർ വെള്ളം, അതല്ലെങ്കിൽ 1.5 മീറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 മീറ്റർ വെള്ളം.

0: കുളത്തിൻ്റെ ആഴം കൂടുകയും കുറയുകയും ചെയ്യാം. ഒരു മീറ്റർ വെള്ളമാണെങ്കിൽ ഇലക്ട്രിക് പമ്പ് വെച്ച് വെള്ളം പറ്റിച്ച് പുറത്തേക്ക് കളയുക. ആ കുളത്തിൽ ഒരു അടി വെള്ളം ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ശരിക്കും കള മത്സ്യങ്ങളുണ്ടാവും. ഈ കള മത്സ്യങ്ങളെ കൊല്ലാൻ നമ്മൾ TCD പൗഡർ എന്ന് പറഞ്ഞ് ഒരു പൗഡർ വിപണിയിൽ കിട്ടും. അത് നമ്മൾ തലേന്ന് രാത്രി ഒന്ന് കൂത്തു വയ്ക്കും. അതായത് നമ്മൾ ഈ പുട്ട് പരുവത്തിനും മാവ് പരുവത്തിനും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ 6 മണിക്ക് കുളത്തിലേക്ക് വിതറി കൊടുക്കും. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കള മത്സ്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഈ കുളത്തിനകത്ത് അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു മീനുണ്ട്. അതുപോലെ നീളമുള്ളതാണ്. അതിൻ്റെ പേര് തൊണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത് വടക്കോട്ട് പോയ കൈപ്പാമ്പ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പം അതിൻ്റെ എല്ലാം നമ്മൾ ഈ മരുന്ന് കൊല്ലും. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ അവിടെ വെള്ളം അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം ഒരു 200 കിലോ കുമ്മായം, പുതിയ കുളമാകുമ്പോൾ 200 കിലോ കുമ്മായം ഒരു പെട്ടിയിലോ ചരുവത്തിലോ കുറേ ചേർത്ത് കലക്കി കുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. അതിനാ അരിയിൽ സോയിൽ pH ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കുളത്തിലേക്ക് കയറ്റും.
1: അപ്പൊ ഈ ചത്ത കളമീനുകളെയൊക്കെ അവിടെ നിന്ന് എടുത്ത്
0: അതൊക്കെ എടുത്ത് മാറ്റും. നെറ്റില്ലാത്ത കുളങ്ങളാണെങ്കിൽ അത് പരുന്ന് കാക്കയെല്ലാം പറിക്കൊണ്ട് പൊക്കോളും. വലിയ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം ഫുട്ബോളിന്റെ തുമ്പത്ത് 1-ാം നമ്പർ നെറ്റ് വെച്ച് കെട്ടി തിരിച്ച് കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. കുമ്മായത്തിന് ശേഷമാണ് പിറ്റേ ദിവസം. അത് കഴിഞ്ഞ് ആ പഴയ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ ഒരു 50 കിലോ ബ്ലീച്ചിങ് പൗഡർ, ബാക്ടീരിയ ലോഡുകളൊക്കെ പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി 50-75 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതേ കുമ്മായം ഇത്രയും അതേ രീതിയിൽ കലക്കി വഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കള മത്സ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു. അതിന് പിറ്റേ ദിവസം നമ്മൾ 100 കിലോ ഡോളം വെച്ച് 5 കിലോ സോഡാപ്പൊടി, ഇത് രണ്ടും മിശ്രിതമാക്കി അടിച്ചു വയ്ക്കും. സോഡാപ്പൊടി ഉപയോഗിക്കുന്നതിനാണ് pH നിലനിർത്താനും അൽക്കനേറ്റി നിലനിർത്താനും. ഈ അൽക്കനേറ്റി നിലനിർത്തുന്നതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ തീറ്റയെടുക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് മിനറൽസ് കൊടുക്കും. മിനറൽസ് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ പൊട്ടാഷ്, 10 കിലോ മഗ്നീഷ്യം, രണ്ടുപേരെ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ മിനറൽസ് ആവും. അതിൻ്റെ പിറ്റേന്ന് ഒരു പ്രോബയോട്ടിക്, നമുക്ക് വെള്ളത്തിന് ചെറിയ ബ്ലൂമിങ് വേണം, അമ്പളം പച്ച കളറാക്കാൻ. അതിന് 1-5 കിലോ അരിത്തവിട്, 2.5 കിലോ ശർക്കര, 250 ഈസ്റ്റ് ഇട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ കുളിപ്പിച്ച് വെച്ചതിന് ശേഷം ആ ജ്യൂസ് എടുത്ത് കുളത്തിൽ കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കളറൊക്കെ കിട്ടും.
1: വെള്ളത്തിൽ പച്ചക്കളറായിട്ട് പ്ലാങ്ക്ടൻസ് എല്ലാം വരും,
0: എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് കുളത്തിലെ വെള്ളം നമ്മൾ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദന കേന്ദ്രത്തിൽ കൊണ്ട് പരിശോധിക്കാൻ കൊടുക്കും. കുളത്തിൽ എത്ര ഉപ്പുണ്ട് ഇത് പരിശോധിച്ച് അവിടെ ഹാച്ചറിയിൽ കിടക്കുന്ന വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ നമ്മളെ കുളത്തിലെ വെള്ളത്തിന്റെ ഘടനയിലാക്കി എടുക്കും. അപ്പൊ അവിടെ pH പരിശോധിക്കപ്പെടും. അപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ അവര് വിളിച്ച് പറയും ഒന്ന് സ്റ്റോക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഹാറ്ററി കൊണ്ടുവന്ന് ഒരു 1.5-3/4 മണിക്കൂറോ കുളത്തിലിട്ടേക്കും ഈ കവറോടുകൂടി. ടെമ്പറേച്ചർ ഒന്ന് സെയിം ആവാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ കൂട് തുറന്ന് കുളത്തിലേക്ക് ഇറക്കി വിടും.
1: താങ്കള് എക്സാമ്പിൾ പറയുന്ന ഒരു 100 സെന്റ്. അപ്പൊ ഈ 100 സെന്റിന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ ആയിരിക്കും ഒരു ശരാശരി ഇടേണ്ടത്?
0: കുളത്തിന്റെ ആഴം ഞാൻ ആദ്യം പറഞ്ഞു, 1 മീറ്റർ ആഴമാണെങ്കിൽ 1 ലക്ഷം ഇടുന്നതാണ് അനുയോജ്യം. 1.5 മീറ്റർ ആഴമാണെങ്കിൽ 1.5 ലക്ഷം ഇടാം. 2 മീറ്റർ ആഴമാണെങ്കിൽ 2 ലക്ഷം ഇടാം. 2-2.5 ലക്ഷം ഇടാം. പരിപാലന മുറയാണ് ഇതിന്റെ മെയിൻ ഘടകം.
1: അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആദ്യം താങ്കൾ പറഞ്ഞ മാതിരി തന്നെ കുളം റെഡിയാക്കി മിനറൽ മിക്സ്ചറും അതുമൊക്കെ ഇട്ടൊരു പച്ചപ്പൊക്കെ വന്ന്, അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വിടുമ്പം അതുങ്ങളുടെ ആഹാരമാണോ ഈ പച്ച വരുന്നത്?
0: പച്ചപ്പ് അതുങ്ങളുടെ ആഹാരമാണ്. അവർക്ക് അത് കണ്ടെത്താൻ കഴിയും. നമ്മൾ ഇറക്കി വിട്ട് രാവിലെ 6-7 മണി ടൈമാണ് ഇറക്കി വിടാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ 1 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം ഫീഡ് കൊടുക്കും. അത് കമ്പനി ഫീഡാണ് കൊടുക്കുന്നത്,
1: കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡാണ്.
0: 38 പ്രോട്ടീൻ കിട്ടുന്ന ഫീഡ്. അപ്പൊ തുടക്കത്തിൽ ഫസ്റ്റ് നേരം 500 ഗ്രാം, അങ്ങനെ 3 നേരം, ഒരു നേരം രാവിലെ ഇറക്കി വിടുന്ന സമയമാണെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പൊ 500 ഗ്രാം വെച്ച് 3 നേരം കൊടുക്കുക ആ ദിവസം. പിറ്റേ ദിവസം 600 ഗ്രാം വെച്ച് 4 നേരം ആക്കും. അങ്ങനെ 5 ദിവസം വരെ 100 ഗ്രാം 100 ഗ്രാം ഒരു നേരത്തിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇറക്കി വിട്ട ദിവസവും 5-ആം ദിവസം എത്തുമ്പോഴേക്കും 2500-2600 എത്തും ഒരു ദിവസം തീറ്റ അളവ്. അപ്പൊ 900 ഗ്രാം ഒരു നേരമാവും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ പിന്നെ 800 ഗ്രാം ആക്കും, അളവ് കൂട്ടും. ഒരു നേരത്തിൽ 200 ഗ്രാം വെച്ച് അധികം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് കൊടുത്ത് 10 ദിവസം പോകും. 10 ദിവസം പോകുമ്പോൾ ഒരു 40-45 കിലോ തീറ്റ കുളത്തിൽ വീണ് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു 20% വേസ്റ്റാണ് വരുന്നത്. അതിൽ നിന്ന് അമോണിയ ഉണ്ടാകും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ അമോണിയ 0.25 പിന്നെ 50-75 1 കാണത്തില്ല, 75-50 കാണത്തുള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ട് തീറ്റ

0: ും തോറും അമോണിയാളാള് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു 10 ദിവസമാകുമ്പോ ഒരു 1.5 കിലോഗ്രാം പ്രോബയോട്ടിക്കും. പിന്നെ ഒരു 20 ദിവസമാകുമ്പോ വീണ്ടും നമ്മൾ 1 കിലോ ആക്കും. 30 ദിവസം കൂടും തോറും അളവ് കൂട്ടി കൂടി പോകും,
1: പ്രോബയോട്ടിക്സിന്റെ അളവ് കൂട്ടി പോകും. അപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ? അങ്ങനെ
0: നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് 15-20 ദിവസം ആകുമ്പോൾ ചെക്ക് ട്രേകൾ കുളങ്ങളിൽ ഇടും, 3-4 ചെക്ക് ട്രേ ഇട്ടേക്കും. അതിനകത്ത് ഒരു 15-20 തീറ്റ സാമ്പിൾ ഇട്ട് വെച്ചേക്കും. അതിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ 1.5-2 ഇഞ്ചായി എത്തിക്കും. 20 ദിവസം ആകുമ്പോൾ 30 ദിവസം എത്തുമ്പോഴത്തേക്കും ചെമ്മീനുകളെ നമ്മൾ അവരാഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഈ ചെക്ക് ട്രേകളാണ് നമുക്ക് പിന്നെ മറുപടി നൽകുന്നത്. ഇപ്പൊ ഒരു 30 കിലോ ഫീഡായി 30 ദിവസം ആകുമ്പോൾ ഒരു ഫുൾ ദേശം 4-7 കിലോ 7.5 കിലോ ആയിരിക്കും ഒരു നേരം. അപ്പം നമ്മൾ തീറ്റ രാവിലെ 6 മണിക്ക് വിതറിക്കഴിഞ്ഞാൽ ഈ ചെക്ക് ട്രേകളിലൊരു 50 കിലോ ഇട്ടേക്കും, എല്ലാ ട്രേകളിലും ഇട്ടേക്കും. അത് 2 മണിക്കൂർ മിനിമം സമയം നമുക്ക് കിട്ടുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഈ ചെക്ക് ട്രേയിൽ തീറ്റയും തീരണം. കുളത്തിലെ അടിത്തട്ടിലെ തീറ്റകൾ തിന്ന് തീർന്ന് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ ഈ ട്രേകളിൽ കയറും. കയറി നമ്മളൊരു ചെക്ക് ട്രേ ഇങ്ങനെ പൊക്കി പതുക്കെ മേപ്പോട്ട് പൊക്കി നോക്കുന്നതുകൊണ്ട് ചെക്ക് ട്രേ നേരെ കൊഞ്ചിരിപ്പോലും ശകലം പീട് ബാക്കിയുണ്ട്. അപ്പം മനസ്സിലാകുക നമ്മൾ കൊടുത്ത അളവ് കറക്റ്റ് 2 മണിക്കൂർ. പിന്നെ നമ്മൾ ദിവസങ്ങൾ നീളും തോറും പിന്നെ തീറ്റയെടുപ്പ് വളരെ കൂടുതലായിരിക്കും. 30 തൊട്ട് 75 ദിവസം വരെ 6% കഴിക്കും. എന്ന് വെച്ചാൽ 100 കിലോ ചെമ്മീന് 6 കിലോ തീറ്റ നടത്തണം. അപ്പം നമുക്കൊരു 1000 കിലോ ചെമ്മീൻ കുളത്തിലുണ്ടെങ്കിൽ 60 കിലോ കൊടുക്കേണ്ടതാണ്. അതൊരു ഘട്ടം. ഇത് നമുക്കിതെല്ലാം പരിശോധിക്കാം. ഒരു 2-3 വർഷം ഒരു കർഷകൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാം. നമ്മളൊരു 40-50 ദിവസം ആകുമ്പോൾ ഒരു വീശി വല വെച്ച് വീശി ഒരു ബോക്സിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ജീവനോടെ തന്നെ ഈ ബോക്സിലേക്ക് ചെമ്മീനുകളെ ഇടും. ആ വലയിൽ തട്ടി എല്ലാം ജീവനോടെ കിടക്കുകയാണ്. ഒരു ത്രാസ് എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ ബാലൻസ് മാറ്റിക്കൊണ്ട് ചെമ്മീനുകൾ ഇട്ടിട്ട് 1 കിലോ കണക്ക് കൂട്ടിയിട്ട് തൂക്കി നോക്കി തിരിച്ചെണ്ണി വിടുമ്പോൾ അറിയാം നമ്മളെ കൗണ്ട് എത്ര ആയി, എത്ര ഗ്രാം ആയി. ആവറേജ് ബോഡി വെയിറ്റ് 50 ദിവസം ആകുമ്പോൾ 10 കിലോ കിട്ടണം.
1: അത്ര ആണെങ്കിൽ നമ്മുടെ വളർച്ച നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: നമ്മൾ 1 കിലോ തീറ്റയാണ് കഴിക്കുന്നതെങ്കിൽ 700 ഗ്രാം 750 ഗ്രാം മാംസം വെച്ച് തരും. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറസുകളെ കുറിച്ച് കർഷകരൊക്കെ നല്ല ബോധവാന്മാരാണ്. അത് ഏറ്റവും ഡേഞ്ചർ വൈറസാണ്. വല്ലാമ്പി ചെമ്മീനായാലും കാരച്ചെമ്മീനായാലും ഏതിലായാലും വൈസ്പോട്ട് വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കൊറോണ വൈറസ് വന്ന മോഡലാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ കൂട്ടമരണമാണ്. അത് വരാതെ സൂക്ഷിക്കേണ്ടത് കൃഷിക്കാരന്റെ ആവശ്യമാണ്.
1: താങ്കൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്?
0: ഞാൻ പ്രതിരോധിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കുന്ന വെച്ചാൽ ഡിസംബർ നവംബർ മാസങ്ങളിൽ സ്റ്റോക്കിങ് പാടില്ല. ബാക്കിയുള്ള 10 മാസം എപ്പോൾ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. ഈ ഒരു 2 മാസം സ്റ്റോക്കിങ് ഒഴിച്ച് ബാക്കി ഏത് മാസം ഒന്ന് കൃഷി ചെയ്താലും അനുയോജ്യമായിരിക്കും. ഡിസംബറിലോ നവംബറിലോ സ്റ്റോക്ക് ചെയ്യുന്ന ചെമ്മീന് വൈസ്പോട്ട് വന്നിരിക്കും.
1: വൈസ്പോട്ട് വന്നാൽ എന്തുവാണ് ചെയ്യുന്നത്?
0: ഒന്നും ചെയ്യാനില്ല. ചെറിയ പ്രായത്തിൽ വന്നാലും വലിയ പ്രായത്തിൽ വന്നാൽ പെട്ടെന്ന് പിടിച്ച് തീർക്കുക. വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാര്യം ഒരു ദിവസം പോകുന്ന തോറും ഡേഞ്ചറായിക്കൊണ്ടിരിക്കും, കൂടുതലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മരണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഹാർവെസ്റ്റ് ചെയ്യുക, ഉള്ള കാശിന് വിറ്റ് കാശാക്കുക. ഒരു മാസത്തിനായി വന്നാൽ ഒന്നും ചെയ്യാക്കത്തില്ല, ആരും എടുക്കാനില്ല. പിന്നെ രണ്ടാമത്തെ രോഗത്തിൻ്റെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പം 38 ഡിഗ്രി 39 ഡിഗ്രി ചൂടാണ്. കുറഞ്ഞ ജലാശയങ്ങളായാലും 1 മീറ്ററോ 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ള കുളങ്ങളായാലും ശരി തന്നെ ചൂടിൽ നിന്നൊരു ബാക്ടീരിയയുടെ ആക്രമണം ശക്തമായിട്ട് മുന്നറിയി വയ്ക്കുന്നുണ്ട്. എല്ലാ ജലാശയങ്ങളിലുള്ള ദിവ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുണ്ട്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ തോത് 4 ഇരട്ടിയാകും. പ്രത്യേകിച്ച് വനാമി ചെമ്മീനുകൾക്ക് ഈ ബാക്ടീരിയ ഡേഞ്ചറാണ്. കാരണം ഈ ബാക്ടീരിയ ചെമ്മീനുകളെ ആക്രമിക്കുന്ന അതിൻ്റെ മലദ്വാരം അടച്ചു കളയും. അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എടുക്കത്തില്ല. അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് അവിടെയും കൂട്ടമരണം സംഭവിക്കും. അത് വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ചൂട് കൂടുന്നതനുസരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1 ഏക്കർ കുളമാണെങ്കിൽ 500 കിലോ 4-5 ദിവസം കൂടുമ്പോൾ രാത്രി കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ തടയാം. അതല്ലെങ്കിൽ ഈ ബാക്ടീരിയ തടയാനുള്ള മെഡിസിനൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയ വിലയായിരിക്കും. അതിനെക്കാട്ടി എളുപ്പം ഇതാണ് പൊട്ടാസ്യം. ഞാനിപ്പോൾ തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന അങ്ങനെയാണ്.
1: ഈ ജലാശയത്തിൽ ഓക്സിജന്റെ കോണ്ടന്റ് നല്ലപോലെ ആയിരിക്കണം. അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും?
0: 1 ഏക്കർ കുളമാണെങ്കിൽ 6 ബീലിന്റെ 2 എയറേറ്റ് വെച്ചേക്കും. 2 ടൺ 2.5 ടൺ ഉൽപ്പാദിപ്പിക്കാം. ദേഹാമൃതമാണെങ്കിൽ പകലുമൊക്കെ എയറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കും. വെളുക്കുന്നവരെ ഈ എയറേറ്റർ കൊടുക്കണം. എണ്ണിക്കാണെങ്കിൽ 5 ഏക്കറിനകത്ത് 7 എയറേറ്റർ ഉണ്ട്. അത് പരിമിതമാണ്. എന്നാലും അത് വെച്ച് കണ്ട്രോൾ ചെയ്ത് പോലും ഞാൻ രാത്രി എപ്പോഴും ടോർച്ച് അടിച്ച്
1: നോക്കും.
0: മേളിൽ വരാൻ പാടില്ല. രാത്രി ആയാലും പകലായാലും ചെമ്മീൻ മേൽ തട്ടി കൂടെ പോകാൻ പാടില്ല. അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കണം. അതിന് ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓക്സിജൻ കുറഞ്ഞു. രാത്രിയാണെങ്കിൽ അപ്പോഴേ നമ്മൾ എന്താ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഗുളികയുണ്ട്,

0: അല്ലെങ്കിൽ അതേപോലെ ലിക്വിഡൊക്കെ ഉണ്ട്, അതിൻ്റെ അളവിന് അപ്പോഴേ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം താരും, അത് നിരീക്ഷിക്കുക. അപ്പോൾ ഈ എയറേഷൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ സമയം കൊടുക്കും തോറും എയറേഷൻ എത്രത്തോളം പകൽ കൂട്ടി നിർത്തിയാൽ രാത്രി കിട്ടും. 2 മണിക്കും 4 മണിക്കുമാണ് ഡേഞ്ചർ ആവുന്നത്.
1: പിന്നെ ഇതിന്റെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം.
0: 100 സെന്റിനകത്ത് ഇപ്പം നമ്മൾ 2 ലിറ്റർ വെള്ളം ഉള്ളപ്പോഴത്തെ 2 ലക്ഷം സോക്കിയിരിക്കുകയാണ്. ഒരു 85-86 ദിവസമാകുമ്പോൾ 20 ഗ്രാം ആവണം ചെമ്മീൻ ആവറേജ് ബോഡി വെയിറ്റ്. അപ്പോൾ വിപണിയിൽ കൊടുത്താൽ നമുക്കൊരു 370 രൂപ 360 രൂപ ലഭിക്കും ഒരു കിലോയ്ക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 ടണ്ണുണ്ട് 85 ദിവസമായപ്പോൾ. അത്രയ്ക്കും വേണ്ടി എയറേഷനും മെഡിസിനും എല്ലാം കൊടുത്താൽ പോകുന്നത്, സംരക്ഷിച്ചാൽ പോകുന്നത്. അപ്പോൾ 4 ടണ്ണുണ്ട്, അതിൽ 2 ടണ്ണ് നമുക്ക് വിപണനം ചെയ്യാം. പഴയ ഇത് പകരം തന്നെ വീശിയെടുക്കുന്ന ചെമ്മീനാണ്. ഇത് നമ്മുടെ ചെറിയ കച്ചവടക്കാർ ലോക്കൽ മാർക്കറ്റിൽ 50 കിലോ 100 കിലോ 500 കിലോ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ 2000 കിലോ അതിൽ നിന്ന് മാറ്റി ശേഷിക്കുന്ന 2000 കിലോ അതിന് വീണ്ടും 2 ടണ്ണ് കൂടെ നമുക്ക് വളർത്തിക്കൊണ്ട് 100-105 ദിവസം വീണ്ടും അത് 4 ടണ്ണായി മാറും. അപ്പോൾ 6 ടണ്ണ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കിട്ടും. 2 മീറ്റർ വരണം, 1 മീറ്റർ ആണെങ്കിൽ 3 ടണ്ണാക്കാം, 1.5 മീറ്റർ ആണെങ്കിൽ 4 ടണ്ണോളം കിട്ടും.
1: എത്ര ദിവസം വരെ ഇതിനെ വളർത്താൻ സാധിക്കും? 85 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്കാൻ തുടങ്ങും?
0: അതെ അതെ, 85 വിൽക്കാം 70 വിൽക്കാം. നമ്മുടെ അത് നമ്മുടെ സാമ്പത്തിക പ്രശ്നം പോലെ ഇരിക്കും അതൊക്കെ. ഞാനിപ്പോ 2024-25 6 മാസം വളർത്തിക്കളാം. 15 കൗണ്ട് 20 കൗണ്ടായിരുന്നു ചെമ്മീൻ ഈ വനാമി. അതിന്റെ വീഡിയോക്കെ എന്റെ ഉണ്ടേ, സത്യസന്ധമായ അഭിപ്രായം പറയുന്നു. 25, 15, 20 ഇങ്ങനെ പോയി. 6 മാസം കൊണ്ട് 15 കൗണ്ടായി. അപ്പൊ നമുക്ക് കൊടുത്തപ്പോ 600 രൂപ കിട്ടി കിലോയ്ക്ക്. അങ്ങനെ നമുക്ക് എത്ര കാലം വളർത്തിക്കൊണ്ടത്. പിന്നെ ഉപ്പില്ലാത്ത ജലാശയത്തിൽ ഇന്നെങ്ങനെ വളർത്താൻ കഴിയും? നമുക്ക് ഉപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ അത് നമുക്ക് കൃത്രിമമായിട്ട് കുളങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം. കുമ്മായം, അതുപോലെ തന്നെ ഡോളമെറ്റ്, അതുപോലെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പിൽ നിന്ന് കിട്ടുന്ന മിനറൽസിന്റെ കണ്ടൻസാണ് കൂടുതൽ കിട്ടുന്നത്. അതിന് നമുക്ക് എന്താണ് പൊട്ടാഷ്യം, മഗ്നീഷ്യം, പിന്നെ മിനറൽസിന്റെ പൗഡർ കിട്ടും. മാറ്റി കലക്കി ഒഴിച്ച് ഈ ഉപ്പിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു അതെല്ലാം കൊടുത്ത് ആ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ചെമ്മീനെ വളർത്തിയെടുക്കാം.
1: വെള്ളത്തിന്റെ കണ്ടീഷൻ അങ്ങനെ
0: തന്നെ നിൽക്കും.
1: അൻസൃദ്ധീൻ ജി, താങ്കൾ കുറെ വർഷം കൊണ്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്, ചെമ്മീൻ വളർത്തുന്നുണ്ട്. ഒരു പുതിയ കർഷകൻ വരുവാണ്, ഇതേമാതിരിയൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇതേമാതിരി നല്ലപോലെ ചെയ്താൽ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണിതല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മൾ 10 ലക്ഷം രൂപ അടക്കി 8 ലക്ഷം രൂപ ലാഭം തന്നെ വരും. 10 ലക്ഷം രൂപ ആകുമ്പോൾ നമുക്കൊരു 7 ടൺ ഫീഡ്, മെഡിസിൻ, 2 ജോലിക്കാരെ, 1 ജോലിക്കാരെ ശമ്പളം. 1 ഏക്കറിൽ 100 സെന്റിലാണ് വളർത്തുന്നതെങ്കിൽ 5-6 ലക്ഷം രൂപ. 2000 കിലോ ചെമ്മീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 7.5 ലക്ഷം രൂപ കിട്ടും.
1: മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്.
0: എപ്പോഴും ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ആളുകൾ.
1: അൻസൃദ്ധീൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച്. വനാമി ചെമ്മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ, നമസ്കാരം.
2: വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. കൊല്ലം മയ്യനാട് പുലിച്ചിറ സ്വദേശിയായ ശ്രീ അൻസറുദ്ദീൻ എയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അൻസറുദ്ദീന്റെ ഫോൺ നമ്പർ 7592020479.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു.

0: ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.
1: രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിത്തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12

0: ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസിന്റെ ആവശ്യമില്ല.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്തഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം ഈ മാസം 23 രാവിലെ 11 കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0467220453. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0499982421. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യകേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം ഈ മാസം 19 രാവിലെ 10 അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0497285250. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് ഈ മാസം 19 രാവിലെ 11 നടക്കും. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം ഈ മാസം 29 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495772526. പൈവഴികെ ഗ്രാമപഞ്ചായത്തിലെ LSCD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 9496049719. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അതുമല്ലെങ്കിൽ ആന്ത്രോപോളജി, ഈ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം ഈ മാസം 21 രാവിലെ 11 ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 7025

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 26 എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴ പെയ്തു. കായംകുളം 11 സെന്റിമീറ്റർ, മടിക്കൈ 4 സെന്റിമീറ്റർ, പാണത്തൂർ മുളിയാർ 3 സെന്റിമീറ്റർ വീതം മഴ രേഖപ്പെടുത്തി. അടുത്ത 4 ദിവസങ്ങളിൽ കേരളത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है। एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे।
1: രണ്ടു ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3 ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
1: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ പാലക്കാട് മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ

0: ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

സിനിമയെ നെഞ്ചേറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണൂർ ടാക്കീസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ക്യാമറക്കണ്ണുകൾക്ക് മുന്നിൽ വിരിയുന്ന അത്ഭുതം, അഭിനയം, വാക്കുകൾക്കും സംഭാഷണങ്ങൾക്കും അപ്പുറം ചില നോട്ടങ്ങൾ കൊണ്ട് കഥ പറയുന്നവരുണ്ട്. അഭിനയം പൂർണ്ണമാകുന്നത് ആത്മഭാവങ്ങൾ കണ്ണുകളിൽ തെളിയുമ്പോഴാണ്. ഒരു കഥാപാത്രത്തിന്റെ കരുത്ത് പലപ്പോഴും അവരുടെ ശബ്ദമാണ്. ഒരേ സമയം ഭാവവും ശബ്ദവും ഒത്തുചേരുമ്പോഴാണ് ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചില നടീനടന്മാർ കഥാപാത്രങ്ങളായി മാസങ്ങളോളം ജീവിക്കാറുണ്ട്. അവർ നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ആ കഥാപാത്രത്തിന്റെ വേദനയും സന്തോഷവും അത്രമേൽ തീവ്രമായി നമുക്ക് പകർന്നു നൽകുന്നതുകൊണ്ടാണ്. മറ്റൊരാളുടെ ആത്മാവിനെ സ്വന്തം ഉടലിലേക്ക് ആവാഹിക്കുന്ന കലയാണ് അഭിനയം. അവിടെ നടൻ മരിക്കുന്നു, കഥാപാത്രം ജനിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ആരാണ് ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
1: ഓക്കേ സർ.
0: മധു പട്ടാനൂർ അല്ലേ?
1: അതെ അതെ.
0: കണ്ണൂർ ടാക്കീസിലെ ഈ ആഴ്ചയിലെ വിജയിയാണ്. നമുക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ?
1: ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് പാട്ട് കേട്ടപ്പോ

0: ഉത്തരം എഴുതി അയച്ചു. ഉത്തരത്തിന്
1: എന്തായിരുന്നു ഉത്തരം?
0: ബന്ധുക്കൾ ശത്രുക്കൾ.
1: ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
0: സിനിമ കണ്ടിന്, പക്ഷെ അത് ശരിക്കും ഓർമ്മയില്ല.
2: പാട്ടാണ് ഈ ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
0: പാട്ടെല്ലാ പാട്ടുകളും ഏകദേശം ഓർമ്മയുണ്ടായിരുന്നു.
1: ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ?
0: ഓ, ശ്രീകുമാരൻ തമ്പിയാണ് രചന, സംവിധാനം എല്ലാം
1: എല്ലാം നിർമ്മാണം, രചന, സംവിധാനം, കഥ, തിരക്കഥ,
2: സംഗീതം
1: എല്ലാം, ഗാനരചന എല്ലാം ശ്രീകുമാരൻ തമ്പിയാണ്. ഒരു സംഭവം തന്നെയാണല്ലേ.
2: സകല കലാവല്ലഭൻ,
1: നല്ലൊരു സിനിമയായിരുന്നു ഇത്. ജയറാം, രോഹിണി, മധു എങ്ങനെ സിനിമ കാണുന്ന ആളാണോ?
0: സിനിമ കാണാറുണ്ട്, ഇപ്പം അങ്ങനെയൊക്കെ പോകാറില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് സിനിമ പിന്നെ അനിയന്റെ നിർബന്ധ പ്രകാരം പോയി കണ്ടു.
1: ഏത് സിനിമ?
0: വാഴ 2 എന്ന് പറഞ്ഞിട്ടുള്ള
1: പുതിയ സിനിമയാണ്.
0: പുതിയൊരു സിനിമ.
2: ഇഷ്ടപ്പെട്ടോ വാഴ 2?
0: ഓ, കുഴപ്പമില്ല. പുതിയ നിർജൻ സിനിമ.
1: അതെ അതെ,
0: പക്ഷെ എന്നാലും അതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാലത്ത് നമ്മളെ അവസ്ഥയെല്ലാം ഉണ്ട് അല്ലേ.
2: പഴയ സിനിമകളോടാണ് ഇപ്പോഴും ഇഷ്ടം അല്ലേ. കുടുംബത്തോടൊപ്പാണോ പോയിട്ട് കണ്ടത്?
0: അതെ അതെ, കുടുംബത്തോടൊപ്പം.
1: മധു എന്താ ചെയ്യുന്നത്?
0: ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.
1: ഓട്ടോ ഡ്രൈവറാണ് അല്ലേ.
2: മധു പട്ടാനൂർ എന്നുള്ള ആ ഒരു പേര് ഞങ്ങൾക്ക് ഏറെ പരിചിതമാണ്.
1: നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് മധു?
0: വീട്ടില് വൈഫ്, രണ്ട് മക്കളുണ്ട്, പിന്നെ അനിയൻ, അനിയന്റെ മക്കള്, പിന്നെ പെങ്ങളുണ്ട്, പെങ്ങളുടെ മക്കള്. അങ്ങനെ ഒരു കൂട്ടുകുടുംബം.
1: അതെ. മക്കള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: ഒരാള് പ്ലസ് ടു ആണ്, പ്ലസ് ടു കഴിഞ്ഞു ഇപ്രാവശ്യം. മോൻ ഇപ്രാവശ്യം SLC യിലേക്ക് റിസൾട്ട് എഴുതണം, ഇപ്രാവശ്യം എഴുതണം.
1: അത് ശരി. വീട്ടിലെങ്ങനെയല്ല, വൈഫെല്ലാം റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
0: റേഡിയോ കേൾക്കുന്ന, റേഡിയോ കേൾക്കും.
1: കേൾക്കും അല്ലേ.
0: രാവിലെ 5:55 റേഡിയോ തുറന്നാല് ഏകദേശം ഒരു 9 വരെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്റെ വണ്ടിയിലുണ്ട്.
1: അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ കേൾക്കും അല്ലേ.
0: ആ, വണ്ടിയില് കേൾക്കും ഒഴിവ് സമയങ്ങളിലും. വെറുതെ ഇരിക്കുന്ന സമയത്തല്ല.
1: വണ്ടി ഓടിക്കുമ്പോഴേ റേഡിയോ വെച്ചു കഴിഞ്ഞാൽ ഈ യാത്രക്കാർ എന്തെങ്കിലും പറയാറുണ്ടോ?
0: യാത്രക്കാരെ നോക്കിയിട്ടാണ്. അത് വെച്ചാൽ റേഡിയോ ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ല,
2: അങ്ങനെ
0: അവരുടെ ഒരു സ്വഭാവം കൂടി നോക്കിയിട്ടാണ് റേഡിയോ വെക്കാറ്.
2: രാത്രിയിലൊക്കെ കേൾക്കാറുണ്ടോ?
0: രാത്രി കേൾക്കാറുണ്ട്.
2: അപ്പൊ ഒരു മുഴുവൻ സമയ ശ്രോതാവാണ്
0: കൂടുതൽ കേൾക്കുന്നത്. യാത്രക്കാരുണ്ടാകുന്ന സമയത്ത്, യാത്രക്കാരുണ്ടാകുന്ന സമയത്ത് വാർത്ത എന്തായാലും അവർ കേൾക്കാൻ താല്പര്യപ്പെടുവല്ലോ.
2: കണ്ണൂർ ആകാശവാണി മാത്രമല്ലേ കേൾക്കാറുള്ളൂ അല്ലേ?
0: ആ, ഇപ്പം കണ്ണൂർ ആകാശവാണിയാണ് കൂടുതൽ കേൾക്കുന്നത്. കോഴിക്കോട് ആകാശവാണിയും തിരുവനന്തപുരം ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു.
2: ഇപ്പൊ ഏത് പ്രോഗ്രാമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
0: എല്ലാ പ്രോഗ്രാമും നല്ല തന്നെയാണ്. ഏറ്റവും മികച്ചതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല.
1: അല്ല, മികച്ചതെന്നല്ല, ഇഷ്ടപ്പെട്ട, മധുവിന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചത്.
0: നാടകം ഇഷ്ടമാണ്.
1: ഇപ്പൊ അഖില കേരള നാടകോത്സവം ഉണ്ടല്ലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
0: ഓ, ഉണ്ട്, കേൾക്കുന്നുണ്ട്,
1: കേൾക്കുന്നുണ്ട്,
0: എല്ലാ ദിവസവും കേട്ടു.
1: നമ്മുടെ കണ്ണൂർ ആകാശവാണിന്റെ കേട്ടോ?
0: കേട്ടു കേട്ടു.
1: എങ്ങനെയുണ്ട്
0: കണ്ണൂർ ആകാശവാണിയുടെ നാടകമാണ് ശരിക്കും പറഞ്ഞാലൊരു
1: നല്ലതായി
0: നാടകമായിട്ട്
1: തോന്നിയതെന്ന്
0: എനിക്ക് തോന്നുന്നു.
2: അപ്പൊ നമ്മുടെ ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലേക്ക് വരുമ്പോ അതിനെ കുറിച്ച് ആ സിനിമ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ?
1: പക്ഷെ പാട്ട് കേട്ടിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ നല്ല ഹിറ്റ് ആയിരുന്നല്ലോ.
2: ഒരുപാട് പാട്ടുകൾ ഉള്ള ഒരു സിനിമയായിരുന്നു അല്ലേ. ബന്ധുവാര്, ശത്രുവാര്, മലയാളി പെണ്ണെ, നിന്റെ മനസ്സ്, മറ്റൊരു നല്ലൊരു പ്രണയ ഗാനം, ചുംബനപ്പൂ കൊണ്ടു മൂടി,
1: പിന്നെ ആലപ്പുഴ പട്ടണ അല്ലെ, ആലപ്പുഴ പട്ടണത്തിൽ
2: നമ്മൾ ചോദിച്ചത് ആലപ്പുഴ പട്ടണത്തിൽ നിന്നുള്ള ആ പാട്ടായിരുന്നു.
1: എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു.
0: അതെ അതെ, എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഒന്നും വേർതിരിച്ച് പറയാനുള്ള ഒരു ഇതില്ല, എല്ലാം നല്ല പാട്ടുകളാണ്.
2: ഒരുപാട് ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾക്ക് അദ്ദേഹം സംഗീതം കൂടി നൽകിയിട്ടുണ്ട്.
1: പിന്നെ ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ വാക്കുകളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ പാട്ടെടുത്ത് നോക്കിയാല്
0: പാട്ടാണ് എന്റെ മൊബൈൽ റിംഗ് ടോൺ.
1: ഏതായിരുന്നു അപ്പൊ അത്?
0: ഹൃദയവാഹിനി എന്നുള്ളൊരു പാട്ട്.
1: പാട്ടിനോട് ഇഷ്ടമുള്ള ആളാണ്. പാട്ട് ചെറുങ്ങനെ ഒന്ന് പാടുന്നുണ്ടെന്ന് തോന്നുന്നു.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുഞ്ഞപ്പ പട്ടാനൂരിന്റെ അമ്മയ്ക്ക് അവസാന കവിത എന്നുള്ള ഒരു കവിത അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മെയ് മാസമാണ് അവതരിപ്പിച്ചത്, വർഷം ഓർമ്മയില്ല. പിന്നെ നെഹ്റു യുവകേന്ദ്രയിൽ എനിക്ക് 1st കിട്ടിയിട്ടുണ്ടായിരുന്നു. ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ആ കവിത ഇപ്പോഴും ഓർമ്മയുണ്ടോ? രണ്ട് ലൈന് പാടാൻ.
0: കവിത ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: ഒന്ന് പാടിക്കോളൂ.
0: പകൽ നേരമൊക്കെയും ചിക്കിയും ചേറിയും വെയിൽ താണ നേരം ഇറയത്ത്

0: புறத்தத்து புத்தீரும் நினவுனையான் இனி எந்த வீட்டிலும் மாறுமில்ல. ஒற்றையணக்கங்களேதுமில்ல கரே ஒற்ற விளக்கும் தெளிஞ்சுமில்லப்பொழும் ஒற்றை சிறுமுஷிஞ்சும் பகல்கினா ஓரோம் எடுத்து குறிச்சு கிடந்தும் பாதிரா கோழியே காதோர்க்குவன் இனி எந்த வீட்டிலின் ஆருமில்ல.
1: അങ്ങനെ പോകും സാർ.
2: നന്നായിട്ടുണ്ട്. കവിതയിൽ ഇങ്ങനെ ലയിച്ചു പോയി. ഏത് പ്രോഗ്രാമിലാ ഈ ഒരു കവിത അവതരിപ്പിച്ചത്? സാഹിത്യ രംഗത്തിലാണോ?
1: അന്ന് അന്ന് യുവവാണിയിലാണ് ഇത് വന്നത്. യുവവാണിയിൽ. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം നാടൻ പാട്ട്
2: അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: അത് ഒരു ഫോണിംഗ് പരിപാടി തന്നെയായിരുന്നു ആകാശവാണിന്റെ. കുറെ വർഷമായി. അപ്പോ നാടൻ പാട്ട്
2: പാടുന്ന രണ്ട് ലൈന്
1: ആ ഞാൻ പാടാം. ഞാൻ നീ പറഞ്ഞില്ല പെണ്ണെ ഒന്നിന്റെ പയ്യ പോണ്ടാന്ന്. ആ ഞാൻ നീ പറഞ്ഞില്ല പെണ്ണെ ഓന്തിന്റെ പയ്യ പോണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ ഓന്ത് പിടിച്ച് വലിച്ചത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ ഓന്ത് പിടിച്ച് വലിച്ചത്. ആ ഞാൻ നീ പറഞ്ഞില്ല പെണ്ണെ എയ്യന്റെ പയ്യ പോണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എയ്യം മുള്ളിറക്കിയത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എയ്യം മുള്ളിറക്കിയത്. ആ ഞാനേ പറഞ്ഞില്ല പെണ്ണെ എരുതിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്. ആ ഞാനേ പറഞ്ഞില്ല പെണ്ണെ എരുതിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എരുത് കുത്തി മലർത്തിയത്. ആ ഒരളി പോലത്തെ പെണ്ണല്ലേ എരുത് കുത്തി മലർത്തിയത്.
2: ചില്ലറക്കാരനല്ലേ? നന്നായിട്ടുണ്ടായി കേട്ടോ. ഏതായാലും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും നമ്മുടെ
1: നാടകത്തിൽ
2: അഭിനയിച്ചിട്ടുണ്ട്.
1: പിന്നെ വീണുടയുന്ന കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
2: ശരി,
1: വീണ്ടും ഒരു റേഡിയോ നാടകത്തിൽ അഭിനയിക്കണം താല്പര്യമുണ്ട്.
2: ആകാശവാണിയിലേക്ക് കത്തുകളൊക്കെ അയക്കാറുണ്ടോ?
1: കത്തുകൾ ഇല്ല, ഇതുവരെ അയച്ചിട്ടില്ല. പക്ഷെ ഈ നാടകത്തിന്റെ എന്തായാലും ഒരു എഴുത്ത് എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. റേഡിയോ നാടകങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞപ്പം അതിന്റെ വിലയിരുത്തലുകൾ എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട്.
2: എഴുതി അറിയിക്കും അഭിപ്രായങ്ങളൊക്കെ. അതെ, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും.
1: ഓക്കെ,
2: വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ ആഴ്ചയിൽ രണ്ട് വിജയികളാണുള്ളത്. നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: മിനിയല്ലേ ഇത്?
3: അതെ.
2: ഇത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമിൽ നിന്നാണ്.
3: ആയിക്കോട്ടെ മാഡം, സന്തോഷം.
2: നമ്മുടെ ഈ ആഴ്ചയിലെ വിജയ് ആണ് മിനി. മിനിയെ കൂടാതെ വേറൊരാള് കൂടി ഉണ്ടായിരുന്നു, മധു പട്ടാനൂർ. അപ്പോ മധുവിനെ വിളിച്ചു നമ്മൾ സംസാരിച്ചു. ഇപ്പൊ മിനിയെ വിളിക്കുന്നു. എന്തായിരുന്നു മിനി, ആ പാട്ട് ഏത് സിനിമയിലേത് ആയിരുന്നു എന്നായിരുന്നു ചോദ്യം അല്ലേ?
3: അത് ബന്ധുക്കൾ ശത്രുക്കൾ.
2: അതെ, ബന്ധുക്കൾ ശത്രുക്കൾ കണ്ടിരുന്നോ സിനിമ?
3: കണ്ടതാ.
2: എങ്ങനെയുണ്ടായിരുന്നു?
3: നല്ല പടമായിരുന്നു. പിന്നെ അത് കോമഡിയും പിന്നെ എല്ലാ സന്തോഷവും സങ്കടവും
2: ഒക്കെ
3: നിറഞ്ഞ ഒരു പടം, ഒരു കുടുംബ ചിത്രം തന്നെ.
2: അതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ?
3: അതിൽ മുകേഷ്, ജയറാം, പിന്നെ രൂപിണി, രോഹിണി.
2: അതെ,
3: കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു?
2: നരേന്ദ്ര പ്രസാദ് അല്ലെ, തിലകൻ.
3: തിലകൻ, നരേന്ദ്ര പ്രസാദ്,
2: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ?
3: അതെ.
2: അപ്പൊ എന്തായാലും ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്, അതുപോലെ തിരക്കഥ എഴുതിയത്, ഗാനരചന നിർവഹിച്ചത്, സംഗീതം നൽകിയത്, നിർമ്മാണം, സംവിധാനം എല്ലാം ശ്രീകുമാരൻ തമ്പിയായിരുന്നു. അറിയായിരുന്നു,
3: നല്ല ഗാനങ്ങളുണ്ടായിരുന്നു, രണ്ടു മൂന്ന് ഗാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
2: അതെ, എല്ലാ ഗാനങ്ങളും നല്ലതായിരുന്നു. ആലപ്പുഴ പട്ടണത്തിൽ നമ്മൾ തന്ന പാട്ട് അതൊക്കെ ഉണ്ടായിരുന്നു.
4: അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ തന്നെയും എല്ലാ ഗാനങ്ങളും തന്നെ മലയാളികളൊക്കെ നെഞ്ചേറ്റുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു.
2: അതിലൊരു പാട്ട് തൽക്കാല ദുനിയാവ് പറയാതെ പോയാലൊരു വിഷമമാവും ഇല്ലേ? ഇല്ലേ, അതും നല്ലൊരു പാട്ടായിരുന്നില്ലേ? മിനി എന്ത് ചെയ്യുന്നു?
3: ഞാൻ
4: എവിടെയായിരുന്നു വീട്?
3: വീട് പൂവ.
4: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് എന്റെ അച്ഛനും അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്.
4: നമ്മളെ കണ്ണൂർ ടാക്കീസ് എല്ലാ ആഴ്ചയും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇതാദ്യമായിട്ടാണോ?
3: പറ്റുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
4: ഇതാദ്യമായിട്ടാണോ ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചത്?
3: അല്ല, മെസ്സേജ് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പൊ അത് പിന്നെ ചിലതൊന്നും കിട്ടാറില്ല. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിരുന്നു, ഞാൻ ഇത് തയ്യാറെടുപ്പ് നടത്തിയില്ലായിരുന്നു.
4: ശരി. ആകാശവാണി കേൾക്കുന്ന ആളാണെന്നറിയാം, എങ്കിലും ആകാശവാണിയുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്?
3: എനിക്ക് ഈ എല്ലാ പരിപാടികളും മുമ്പ് മുതലേ ഞാൻ സത്യം പറഞ്ഞാൽ ലളിതഗാന ലളിത സംഗീത പാഠമല്ലേ, അത് കംപ്ലീറ്റ് എഴുതി പഠിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ വലിയ ഗായികയൊന്നും അല്ലെങ്കിലും
2: അത് എഴുതി പഠിക്കുന്നു പറഞ്ഞപ്പോ തന്നെ നമുക്ക് തോന്നി
4: ഒരു ഗായിക
2: ചെറിയൊരു പാട്ട് പാടുന്ന ഒരാളാണെന്ന്.
3: ഇല്ല, ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പ് ഫംഗ്ഷൻ, ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പാടുന്നതല്ലാതെ.
2: എന്തായാലും ഇപ്പൊ പാടാനൊരു അവസരം തരുന്നത് രണ്ടുപേര് പാടിക്കോ?
3: രണ്ടുപേര്.

0: നന്നായിട്ടുണ്ട് അല്ലേ? എന്തായാലും പാടുന്നുണ്ടല്ലോ ഇപ്പോഴും.
1: എനിക്ക് ഇത്രയും പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ മാഡം, പാട്ട് പാടുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ഭയങ്കര. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരു സുനന്ദ ഉണ്ടല്ലോ, ലളിതഗാനങ്ങളൊക്കെ
0: പാടുന്ന
1: ആകാശവാണിയിലെ.
0: അതെ, വരാറുണ്ട്. ഹലോ പ്രിയഗീതത്തിലൊക്കെ വിളിച്ചിരുന്നോ? കിട്ടിയിരുന്നോ?
1: ഹലോ പ്രിയഗീതത്തിൽ വിളിക്കാറുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. പലതും എന്നെ പോലെ ഒരു തവണ വിളിച്ചു കിട്ടി. അപ്പൊ എനിക്ക് ബീജം നന്നപ്പോ കിട്ടിയില്ല. നല്ല ഞാൻ സ്ഥിരം പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു.
0: അതങ്ങനെയാണ്, നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയും, പക്ഷെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോഴും പറയാൻ പറ്റില്ല.
1: അതെ, അത് ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പല വനവലുവിൽ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സ്ക്രിപ്റ്റ്, എന്റെ പ്രിയം പ്രിയതരം അവതരിപ്പിക്കാൻ സ്ക്രിപ്റ്റ് പോലും തയ്യാറാക്കി വെച്ചാൽ ഞാൻ പരിപാടി കൂടി.
0: എന്തായാലും ഒരു ദിവസം ഒരു അവസരം ലഭിക്കും കേട്ടോ, എന്തായാലും കേട്ടോ. എങ്ങനെയുള്ള സിനിമയാണ് മിനി കൂടുതൽ കാണാൻ ഇഷ്ടം?
1: എനിക്ക് കുടുംബ ചിത്രങ്ങള് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന
0: സിനിമയാണ് ഇഷ്ടം അല്ലെ. അങ്ങനെ ടാക്കീസിൽ പോയിട്ട് ഇപ്പോഴും കാണാറുണ്ടോ? അല്ല, ടി വിയിൽ വരുന്ന സിനിമകളാണോ കാണാറ്?
1: ടാക്കീസിൽ വല്ലപ്പോഴും, ഞാൻ ഇപ്പൊ ലാസ്റ്റ് കളങ്കാവിൽ നിന്നുള്ള സിനിമയാണ് ലാസ്റ്റ് കണ്ടത്. പിന്നെ ഹോട്ട്സ്റ്റാറിലെ മറ്റേ സർവമായ ലാസ്റ്റ്
0: കണ്ടത്. സർവമായ അങ്ങനെ നല്ല പിക്ചർ അല്ലേ?
1: നല്ല
0: പിക്ചറാണ്.
1: പുതിയ പഴയ ഗാനങ്ങൾ മാത്രമേ പൊതുവെ ഇഷ്ടപ്പെടാറുള്ളൂ, സർവമായയിലെ ഗാനങ്ങൾ പോലും നല്ല
0: നല്ലതായിരുന്നു.
1: അതുപോലെ ഇപ്പൊ അടുത്തുണ്ടായ തുടരും, അതിലൊക്കെ നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു.
0: അതെ അതെ.
2: എല്ലാ പ്രോഗ്രാമുകളും കണ്ണൂർ ആകാശവാണിയുടെ കേൾക്കാറില്ലേ?
1: ഉണ്ട്, രണ്ട് റേഡിയോ ഉണ്ട്. ഒന്ന് അച്ഛന്റെ റൂമില്, അച്ഛന് 92 വയസ്സുണ്ട്, സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളാണ്. പിന്നെ ഒന്ന് കിച്ചണിലും, കിച്ചണില് ഞാൻ എല്ലാ പരിപാടികളും കേൾക്കും. ജോലിക്ക് പോകുന്ന സമയത്ത് 8 മണി വരെ കേൾക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഫുൾ ടൈം അത് തന്നെ.
0: എന്തായാലും മിനിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം. വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: എനിക്കും വലിയ സന്തോഷമുണ്ട്. ഞാൻ എത്രയോ കാലങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്നതാണ്.
0: അതെ അല്ലേ.
2: ഇപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
1: താങ്ക് യു മാഡം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹായ്, നമസ്കാരം.
5: ഹായ്, നമസ്കാരം.
4: പേര്
5: രാജേഷ്.
4: എന്താ ചെയ്യുന്നേ?
5: ഞാനൊരു ബാങ്കിങ് സെക്ടറിലാണ്, സുന്ദരം ഫിനാൻസ് എന്നുള്ള കമ്പനിയിലാണ്. സുന്ദരം ഫിനാൻസ് ലിമിറ്റഡ് ടി വി എസിന്റെ ഗ്രൂപ്പിലുള്ള കമ്പനിയാണ്, അതിന്റെ ബാങ്കിങ് ഡിവിഷനിലാണ്.
4: എത്ര വർഷമായി?
5: ഞാനിപ്പോ സുന്ദരത്തിൽ ഇപ്പോ 20 വർഷമായി.
4: അത് ശരി, വലിയൊരു എക്സ്പീരിയൻസ്.
5: സ്ഥലം നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അല്ലേ, കൊഴക്കുറന്ന് പറയും പ്രോപ്പർ ആയിട്ട്.
4: പിന്നെ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്നൊരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
5: സത്യം പറഞ്ഞാല് എറണാകുളത്താ ജോലി, അപ്പൊ നാട്ടില് വന്ന റേഡിയോയില് കാറിൽ പോകുമ്പോൾ മാത്രമാണ് കേൾക്കാറ്. അപ്പൊ കേൾക്കുമ്പോൾ ആകാശവാണി മാത്രമേ കേൾക്കാറുള്ളൂ. പ്രത്യേകിച്ച് അതിലെ സംഗീത റിലേറ്റഡ് ആയ എല്ലാ പരിപാടികളും പോകുന്ന വഴിയില് കേൾക്കാറുണ്ട്.
4: സംഗീതം റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പാട്ടുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാന്ന് തോന്നുന്നു.
5: അത്യാവശ്യം നാട്ടിലെ ചെറിയൊരു ട്രൂപ്പും അങ്ങനെ അത്യാവശ്യമുള്ള ഒരു പാട്ട് പരിപാടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്.
4: അത് ശരി, അപ്പൊ നമുക്ക് രണ്ടുപേരും പാട്ട് നമ്മളെ ശ്രോതാക്കൾ കേൾക്കാം.
5: സന്തോഷം.
6: മെല്ലെ മെല്ലെ മുഖപടം പിന്നെ ദുഃഖീ

0: കയറി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ.
1: ജോൺസൺ
2: ദാസേട്ട മാത്രല്ല, ഞാൻ ജോൺസൺ മാഷയുടെ ഒരു കൊടിയ ആരാധകനാണ്.
1: അത് ശരി.
2: ഉറങ്ങുമ്പോഴെങ്കിലും ജോൺസൺ മാഷ ഒരു പാട്ട് ഒരു ദിവസം കേട്ടിട്ട് ഉറങ്ങും.
1: മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
2: എനിക്ക് നമ്മളെ ആ ഒരു 70 കിഡ്സ് ആണ്, ഞാനൊക്കെ 80 കിഡ്സ് ആണ്. അപ്പൊ അമ്മക്കൊക്കെ ആ ഒരു മനസ്സിൽ.
1: അല്ല, ആ പാട്ട് ഇപ്പോഴും പല വേദികളിലും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്കല്ലേ സന്തോഷം. ആ പാട്ട് മരിക്കാത്ത
2: പാട്ടുകളാണ്. എന്നാല് നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിന് എന്താണ് ഏത് മൂഡിനും ജോൺസൺ മാഷയിൽ പാട്ടുണ്ട്. വിരഹാണ് വിരഹം, സ്നേഹാണ് സ്നേഹം, പ്രണയാണ് പ്രണയം. മനസ്സിന് വിഷമം തോന്നിയാലും കേൾക്കാൻ ജോൺസൺ മാഷ
1: പാട്ട്. ഓക്കെ, നമുക്കപ്പോ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാം ആണ്. അപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിനകത്ത് ചോദിക്കുക. സിനിമ കാണുന്ന ആളാണ്, എങ്ങനെയാണ്?
2: നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജോലി തിരക്കിനിടയിൽ OTT ആണ് ആശ്രയം, അല്ലെങ്കിൽ പിന്നെ മക്കള് സജസ്റ്റ് ചെയ്യുന്ന പടങ്ങള് തിയേറ്ററിൽ പോയി കാണാം. അത് മാത്രമേ ഉള്ളൂ.
1: ഇപ്പൊ
2: വീട്ടില് ഞാന് വൈഫുണ്ട്, രണ്ട് മക്കളാണ് എനിക്കുള്ളത്.
1: ബാക്കി
2: മോള് ജോലിയായി, ഇപ്പൊ ബാംഗ്ലൂരാണ്, അവിടെ അവിടെ സെറ്റിൽ ആണ്. മോൻ ഇപ്പൊ ഇന്നലെ സന്തോഷവാർത്ത കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് മോൻ ഇന്നലത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്.
1: ഓ, കൺഗ്രാജുലേഷൻസ് അറിയിക്കണം മോന്റെ.
2: ഓക്കെ,
1: നമുക്കപ്പോ ചോദ്യത്തിലേക്ക് പോവാം. ഉത്തരം കിട്ടുമോ?

0: ആ മ്യൂസിക് കേട്ടപ്പോ പാട്ട് മനസ്സിലായ?
1: അതെ അതെ അതെ.
0: ഒന്ന് രണ്ടൊരു മൂളി.
1: എന്റെ ഫുൾ ലൈൻസ് എനിക്കറിയില്ല, നമ്മുടെ പരിണയത്തിലെ പാട്ടാന്ന്
0: തോന്നുന്നു.
1: അഞ്ചു സ്വരങ്ങളും പോരാതെ മന്മഥൻ നിഞ്ചിരി സാധകമാക്കി, നിഞ്ചിരി സാധകമാക്കി.
0: ഉത്തരം കറക്റ്റാണ്. ആ പാട്ട് പാടുന്നുള്ളോണ്ട് സംഗീതത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പാട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതായാലും ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോ സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: പേര് ലത.
0: ലതച്ചി എവിടെയാ?
3: ഞാനിവിടെ ഭക്ഷണത്തിനടുത്ത്.
0: എന്താ ജോലി ചെയ്യുന്നുണ്ടല്ലോ?
3: ഇല്ല, റിട്ടയർഡ് എംപ്ലോയി ആണ്.
0: വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പ്. കുറെ വർഷമായോ റിട്ടയർ ആയിട്ട്?
3: ഇല്ല, ഒരു വർഷം.
0: റിട്ടയർ ലൈഫ് തുടങ്ങിയതേ ഉള്ളു അല്ലേ? അപ്പൊ എങ്ങനെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്?
3: പ്ലാനിങ് ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് സ്റ്റിച്ചിങ് എല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നേരം പോകുന്നുണ്ട്.
0: അതെ അല്ലേ, മുൻപ് സ്റ്റിച്ച് ചെയ്യുമായിരുന്നോ?
3: ആ, മുൻപ് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഇപ്പൊ ഞാനും എന്റെ മകന്റെ ഭാര്യയാ ഉള്ളത്. മകൻ ബാംഗ്ലൂരാണ്.
0: അത് ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമിലാണ്. ആകാശവാണി റേഡിയോ കേൾക്കാറുണ്ടോ?
3: ഞാൻ സ്ഥിരം ശ്രോതാവാണ്.
0: അത് ശരി.
3: ഞാൻ വെളുപ്പിന് ഇന്നാണ് ആകാശവാണി സ്റ്റേഷൻ തുറന്ന മുതല് 8 മണിവരെ സ്ഥിരമായിട്ട് എല്ലാ പരിപാടിയും കേൾക്കും.
0: ജോലിക്ക് പോകുന്ന സമയത്ത്?
3: ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പോഴും കേൾക്കാറുണ്ട്.
0: ഇപ്പൊ ഫുൾ ടൈം കേൾക്കാൻ സമയം ഉണ്ടാവുമല്ലോ?
3: ടൈം കേൾക്കൽ കുറവാണ്. എന്തായാലും രാവിലത്തെ ഒഴിവാക്കലേ ഇല്ല.
0: അതിലെ രാവിലെ കേൾക്കുന്നതിൽ ഏറ്റവും ഒരു ഇഷ്ടം തോന്നുന്ന പരിപാടി ഏതാണ്?
3: ഇഷ്ടം തോന്നുന്നത് എനിക്ക് ദർപ്പണം നല്ല ഇഷ്ടമാണ്, 9:30. പിന്നെ ജാലകം പരിപാടികൾ ഇഷ്ടമാണ്. പിന്നെ രാവിലത്തെ പ്രഭാത അതും പിന്നെ സുഭാഷ് എല്ലാം ഇഷ്ടം.
0: അതെല്ലാം
3: ശ്രദ്ധിക്കുന്നതാണ്.
0: കേട്ടിട്ടുണ്ടായിരുന്നു
3: കണ്ണൂർ ടാക്കീസിന്റെ? ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടിട്ടുള്ളൂ, എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല.
0: സമയത്തിന്റെ പ്രശ്നമുണ്ടോ?
3: സമയത്തിന്റെ ആ സമയത്ത് ചിലപ്പോ എവിടെയെങ്കിലും ആയിരിക്കും.
0: 9 ദിവസമായതുണ്ടല്ലോ. ഇപ്പൊ ഇതില് ഞങ്ങള് ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കോ അല്ലെങ്കിൽ പാട്ട് കേൾപ്പിക്കോ, സിനിമയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന് ഉത്തരം പറയണം. ഇപ്പം ലതേച്ചി സംബന്ധിച്ച് സിനിമ പാട്ട് ചോദിക്കണോ അതോ സിനിമയുടെ ക്ലിപ്പ് ചോദിക്കണോ, എന്താ ചോദിക്കേണ്ടത്?
3: പാട്ട് ചോദിച്ചോന്ന് തോന്നുന്നു. പാട്ട് ഞാൻ ഇഷ്ടമുള്ള ആളാന്ന് കേൾക്കലുണ്ട്.
0: അതെ, പാട്ട് പാടുക?
3: പാട്ട് പാടാറില്ല.
0: അതെ, കേൾക്കും. എന്നാ പിന്നെ നമുക്ക് പാട്ടിലേക്ക് തന്നെ പോവാം. ഓക്കെ.

0: ഹമ്മിങ് കേൾക്കുമ്പോ തന്നെ ഏതാ പാട്ട്
1: മനസ്സിലാവും. കണ്ട സിനിമ തന്നെയാണ്.
0: ഏത് സിനിമ?
1: ചിരിയോ ചിരി.
0: കറക്റ്റ്, കറക്റ്റ് ഉത്തരം.
1: ബാലേന്ദ്ര മേനോൻ അഭിനയിച്ച.
0: അതെ അതെ.
1: അപ്പൊ ഏഴ് സ്വരങ്ങളും അല്ലേ.
0: നമുക്ക് ആ പാട്ട് ഒന്ന് കുറച്ചു ഭാഗം കേൾക്കട്ടെ.

0: നല്ലൊരു പാട്ടായിരുന്നു അതല്ലേ, രവീന്ദ്ര മാഷിന്റെ പാട്ട്. ഏതായാലും പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. വീണ്ടും പരിപാടി കേൾക്കുക, ആസ്വദിക്കുക. ഓക്കെ, അപ്പോ സഞ്ചരിക്കാം,
1: സിനിമയ്ക്കൊപ്പോ.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഇവിടെ ഒരു മൂന്ന് ആൾക്കാര് മധുരം കഴിക്കുന്നുണ്ട്, എന്താ വിശേഷം?
3: ബാങ്കില് സ്റ്റാഫിന്റെ മോള്
0: SSLC പാസ്സായി, റിസൾട്ട് വന്നു, പാസ്സായി, സന്തോഷം അല്ലെ. പേരെങ്ങനെയാ?
3: ബാബുരാജ്.
0: ബാബുരാജ്. ചേട്ടന്റെ പേരെങ്ങനെയാ?
3: എന്റെ പേര് മോഹൻ.
0: മോഹൻ. ചേട്ടന്റെ?
4: ബാലൻ.
0: ബാലൻ. എന്താ ജോലി എന്താ ചെയ്യുന്നേ? ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് അല്ലെ. ചേട്ടനോ?
3: നമ്മളൊന്നുമില്ല,
0: ഒന്നുമില്ല. ജോലിയില്ല. അച്ഛൻ ഇതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ?
3: മുമ്പൊന്നും കാര്യമായിട്ടും ചെയ്തില്ല.
0: ഓ അതെയാ, എന്നാ പറ്റിയത്?
3: ഞാൻ ഡയാലിസിസ് പേഷ്യന്റാണ്, 5-6 വർഷമായി.
0: ഓ അത് ശരി. ഓക്കെ.
3: ഒരേ ബിൽഡിംഗ്.
0: അപ്പോ ജോലി ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബിസിനസ്സുകാരനാണ് അല്ലേ? അതിന്റെ ഒരു എളിമയാണ് അല്ലേ. ഓക്കെ ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. അപ്പൊ ആകാശവാണി കേൾക്കാറുണ്ടോ? കേൾക്കുന്ന ആൾക്കാരാണോ? റേഡിയോ ഉണ്ടോ? എങ്ങനെയാണ്
3: ആകാശവാണി? നമ്മൾ പണ്ട് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണായി മാറിയില്ലേ? എല്ലാ ഇൻസ്ട്രുമെന്റും മൊബൈലിലേക്ക് പോയില്ലേ? കലണ്ടർ വേണ്ട, ക്ലോക്ക് വേണ്ട, അതുപോലെ ഫോൺ
0: റേഡിയോയും വേണ്ട. റേഡിയോയും നമുക്ക് മൊബൈലിലൂടെ
3: കിട്ടും.
0: അതെ. അപ്പോ കണ്ണൂർ ആകാശവാണി കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സിനിമ ഇപ്പോ കാണുന്ന ആൾക്കാരാണോ ടാക്കീസ് പോവാറുണ്ടോ? അല്ല, പഴയ ഒരു സിനിമ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ്?
3: എത്ര വർഷമായി
0: ടാക്കീസ് പോയി കാണാത്തത്? ടി വിയിൽ കാണാറുണ്ടോ?
3: ഒരാഴ്ച രണ്ടാഴ്ച റിലീസ് പിക്ചർ വന്നില്ലേ?
0: അതെ.
3: അതുകൊണ്ട് എന്നാലും പിള്ളേരെല്ലാം വിളിച്ചാൽ ചിലപ്പോ
0: പോലുണ്ട്. ഓക്കെ. പഴയ പണ്ടെല്ലാം സിനിമ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു ത്രില്ല് ഉണ്ടായിരുന്നില്ലേ?
3: വളർത്ത മഞ്ചെല്ലാം പോയിട്ട് നടന്നിട്ട് പോയിട്ട് കാണുന്നല്ലേ, 12 മണിക്ക് കഴിഞ്ഞിട്ട് വരും.
0: അത്ര ദൂരം നടന്നു വരും അല്ലേ. ആ സിനിമയോട് ഇഷ്ടം
3: അന്നേരത്ത് വേറെ ടൈം പാസ് ഇല്ല. ടൈം പാസ് എന്നല്ല, ഈ വേറെ ഒന്നുമില്ലല്ലോ, ഈ സിനിമ തന്നെയാണ്. അതിപ്പോ നമ്മൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഹിന്ദി പിക്ചറൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
0: ഓക്കെ. അപ്പൊ ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് കിട്ടുമോ നോക്ക്. ഓക്കെ, സിനിമയുടെ ഒരു ക്ലിപ്പാണ്, അത് കിട്ടുമോ നോക്ക്.
5: It is the constitution of the manipulation and operation, complication and collaboration and evaluation and all the confusion under Kerala government. Dubai Sheikh Suleiman eating, speaking. Morning. No timing. What is to be do?
6: Morning time. He has to learn English. You shut
3: up. This is Jagadish Srikumar.
0: Jagadish Srikumar.
3: Nasirum.
0: Nasirum. Mammootty. Nasirum Mammootty. This is our favorite scene. This cinema is a special story. That cinema's name is... എങ്ങനെ വായിച്ചാലും, അതായത് തിരിച്ചു വായിച്ചാലും നേരെ വായിച്ചാലും ഒരൊറ്റ പേരാണ്. അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഈ സിനിമക്ക് ഉണ്ട്. അതായത് നേരെ വായിച്ചാലും തിരിച്ചു വായിച്ചാലും, നമ്മളിപ്പോ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയാല് തിരിച്ചിട്ട് മറിച്ചിട്ട് വായിച്ചാലും മലയാളം തല തിരിച്ചു വായിച്ചാലും ഒരൊറ്റ പേര് തന്നെ വരുവാ. അതൊരു ക്ലൂ
3: ആണ്.
0: മൂന്നല്ല, 5 അക്ഷരമുണ്ട്. രക്ഷയുണ്ടാ? ഇത് വികടകവി എന്നൊരു സിനിമയാണ്. വികടകവി, തിരിച്ചിട്ടാലും വികടകവി. സാറല്ല, മൂന്നാളും തല പുകഞ്ഞ് ആലോചിച്ചു അല്ലേ. ഓക്കെ, എന്നാലും പരിചയപ്പെടാൻ സാധിച്ചാൽ വലിയ സന്തോഷം. ആകാശവാണി തുടർന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോ സഞ്ചരിക്കാം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
7: നമസ്കാരം.
0: പേര്?
7: നയോണിക.
0: നയോണിക എന്താ പഠിക്കുന്നേ?
7: ഞാൻ 10-ാം ക്ലാസ്സിലാണ്.
0: 10-ാം ക്ലാസ്സിൽ? ഇപ്പം 10-ാം ക്ലാസ്സിലേക്കായി
7: അല്ലേ.
0: അപ്പൊ ആദ്യം ഓൾ ദി ബെസ്റ്റ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ?
7: ഞാൻ ചിന്മയില്.
0: ഓക്കെ. പിന്നെ ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ നയോണിക?
7: ഞാൻ അവതരിപ്പിച്ചേ വയലിനെല്ലാം കഥയെല്ലാം പറഞ്ഞേന്.
0: ആകാശവാണിയിലെ?
7: എപ്പോഴാ? കഴിഞ്ഞ കൊല്ലം, രണ്ടു കൊല്ലം മുന്നേ.
0: ഓക്കെ. വയലിൻ പഠിക്കുന്നുണ്ടോ?
7: ഇപ്പമില്ല.
0: ടെൻത്ത് ആയതുകൊണ്ട് നിർത്തിയതാണോ? അത് ശരി. എത്ര വർഷം പഠിച്ചു വയലിൻ?
7: 4-5 കൊല്ലം പഠിച്ചു.
0: കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ, ആസ്വദിക്കുന്ന ആളാണോ? ഭയങ്കര ഇഷ്ടം തോന്നല്ലേ. അപ്പൊ പുതിയ സിനിമ ഇറങ്ങിയെന്ന് അപ്പൊ തന്നെ വീട്ടില് പ്രശ്നമാക്കിട്ട് പോവോ കാണാൻ വേണ്ടി?
7: പോവൊക്കെ ചെയ്യും.
0: ഫാമിലി കൂട്ടി പോവോ അല്ല ഫ്രണ്ട്സ് കൂട്ടി പോവോ, എങ്ങനെയാ?
7: ഫാമിലിയിൽ ഇപ്പൊ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇപ്പൊ നാട്ടില്, അപ്പോ അവരങ്ങനെ കാണാറില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകും.
0: അതെ. അമ്മ അച്ഛനും എന്താ ചെയ്യുന്നത്?
7: അമ്മ ഖത്തറിലാണ്, അച്ഛൻ ബോംബെയില.
0: ഓ അത് ശരി. അപ്പൊ മോള് മാത്രമേ ഉള്ളൂ ഇവിടെ നാട്ടില്?
7: എന്റെ ഏട്ടനുണ്ട്, ഏട്ടനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാം ബാംഗ്ലൂരില്.
0: ബാംഗ്ലൂർ. ഓക്കെ. അപ്പൊ ഇതില് സിനിമയുടെ ബേസ്ഡ് പ്രോഗ്രാം, ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
7: കേൾക്കാറൊക്കെ ഉണ്ട്, കൊറേ ഇതെല്ലാം റേഡിയോയിലും എല്ലാം കേൾക്കും.
0: കണ്ണൂർ ടാക്കീസ് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സിനിമയിലും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം, അത് ഏത് സിനിമയാണെന്നാണ് കണ്ടെത്തേണ്ടത്? സിനിമ പാട്ടാവാം, അല്ലെങ്കിൽ ഡയലോഗാവാം, അല്ലെങ്കിൽ BGM ആവാം, ഏതാ വേണ്ടത്? ഡയലോഗ് തരട്ടെ നോക്കാം. ഡയലോഗ് നോക്കാം.
1: ഒരു കാര്യ
0: മനസ്സിലായി. ആ ബിജുമോന്റെ പ്രത്യേക സ്ലാങ് അഭിനയത്തിലുള്ളത്, ഇതിൽ ആരൊക്കെ ഉള്ളതെന്ന് മനസ്സിലായി?
4: അമ്മയും കേട്ടിട്ടുണ്ട് പക്ഷെ
0: സിനിമ ഓടിയിട്ടില്ല. ഇതിൽ ആരൊക്കെ അഭിനയിച്ചെന്ന് മനസ്സിലായ ഈ ഡയലോഗ് വെക്കുമ്പോ? ഓക്കെ. ഇത് നമ്മുടെ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയില് ബിജുമോനും കുജാക്കോനും ചേർന്നിട്ടുള്ള ഒരു സീനാണ് ഓർഡിനറി സിനിമ. ഓക്കെ, സാറില്ല ഉത്തരം കിട്ടിയില്ലെങ്കിലും ഏതായാലും മത്സരിച്ചിട്ടുണ്ട് ഉഷാറായിട്ട്. അപ്പൊ എന്തായാലും നൈനികയെ പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു വലിയ സന്തോഷം. സഞ്ചരിക്കാം
7: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
8: ഹലോ, നമസ്കാരം.
0: പേര്?
8: സന്തോഷ്.
0: സന്തോഷേട്ടൻ എവിടെ സ്ഥലം? എവിടെയാ?
8: പാപ്പിനിശ്ശേരി.
0: എന്താ ജോലി ചെയ്യുന്നെന്താ?
8: ടീച്ചർ. പല്ലിശ്ശേരി.
0: ബാങ്കിൽ എന്തായിട്ടാണ്?
8: പിയോണായിട്ട്.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
8: അത്യാവശ്യം കേൾക്കുന്നു.
0: അപ്പോ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിണ്ടാവുക?
8: സിനിമേന്റെ ഒരു പരിപാടി അല്ലേ?
0: അതെ. അതിന് സിനിമയായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, അതിന് ഉത്തരം പറയണം. അപ്പോ എങ്ങനെയാ, സിനിമ കാണുന്ന ആളാണോ?
8: അത്യാവശ്യം.
0: വലിയ തോതിൽ സിനിമ
8: ഇല്ല. ഇല്ല.
0: അത്യാവശ്യം എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള പടങ്ങളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്?
8: കൂടുതൽ അടിയുള്ള പടങ്ങൾ, സ്റ്റണ്ടുള്ള പടങ്ങൾ. കോമഡി സ്റ്റണ്ട് പടങ്ങൾ.
0: കോമഡി സ്റ്റണ്ട് പടങ്ങളാണ് ഇഷ്ടം. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതെങ്കിലും ഓർമ്മയുണ്ട?
8: അടുത്തൊന്നും ഇപ്പൊ കണ്ടിട്ടില്ല.
0: ജോലി തിരക്കൊണ്ടാണോ സിനിമയോട്?
8: അതെ അതെ.
0: രാവിലെ മുതൽ
8: വൈകുന്നേരം. സൺഡേ ലീവ് അല്ലേ?
0: ഈ ഒഴിവ് ദിവസം കിട്ടിയാലേ ശരിക്കും എന്താ ചെയ്യാ?
8: ഒഴിവ് ദിവസം ഭാര്യ കിട്ടിയപ്പോൾ കിട്ടില്ല. പരിപാടി
0: കൃഷി കാര്യങ്ങളല്ലേ ഉണ്ടോ?
8: ഇല്ല ഇല്ല, കൃഷി ഒന്നും.
0: ശരിക്കും എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമുക്കൊരു ഹോബി ആയിട്ട് തോന്നുന്നത് എന്താ? ഏതിനോടാണ് താല്പര്യം? അങ്ങനെ
8: ഡ്രൈവിംഗിനോട്
0: താല്പര്യമാണ്. അപ്പൊ വണ്ടി എടുത്ത് തനിച്ച് പോവോ അല്ലെ ഫാമിലിയെ കൂട്ടി പോവോ, എങ്ങനെയാണ്? തനിച്ച് പോകാനാണോ ഇഷ്ടം?
8: തനിച്ച് പോകാനാണ് ഇഷ്ടം.
0: തനിച്ചൊരു പാട്ടൊക്കെ വെച്ച് അല്ലേ, അങ്ങനെ പോകാനാണ് ഇഷ്ടം. എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. സിനിമയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സിനിമയുടെ ഒരു ഡയലോഗ് തരട്ടെ. ഡയലോഗ് തന്നിട്ട് അത് ഏതാണ് സിനിമ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഓക്കെ. ഇതിൽ ആരാണെന്ന് മനസ്സിലായ?
9: പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമ നാടകമോ. മുൻഗോപക്കാരി.
0: മനസ്സിലായ? ആരാണെന്ന് മനസ്സിലായ?
8: ഇല്ല.
0: ആ നടനെ മനസ്സിലായിക്കില്ല. ഒരുപാട് മിമിക്രി പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന കലാകാരനായിരുന്നു, ഒരു ഓട്ടോറിക്ഷക്കാരനായിരുന്നു. പിന്നീട് സിനിമയിലേക്ക്. ഇപ്പൊ ഒരു ക്ലൂ കിട്ടി, ഉത്തരം പറയാൻ പറ്റുമോ?
8: കലാപമണിയാണ്
0: അത് അഭിനയിച്ചത്. സിനിമ ഏതാണ് മനസ്സിലായത്? കലാപമണിയുടെ, മഞ്ജു വാര്യരുടെ, ദിലീപിന്റെ. ഈ സിനിമ അവരുടെ ഒരു രാശിയായിരുന്നു ഇവരുടെ എല്ലാവരുടെ. കറക്റ്റ്, സല്ലാപം. കുറച്ചൊന്നും ആലോചിക്കേണ്ടി വന്നു അല്ലേ. കലാപമണിന്റെ ഒരു നല്ല സീനായിരുന്നു അത്. സാധാരണക്കാരനായ ഒരു അഭിനേതാവായിരുന്നു. അഭിനയം എന്നല്ല, അവർ ജീവിക്കുമായിരുന്നു മണി സിനിമകളിലൂടെ.
3: അപ്പൊ ജനകീയനും കൂടിയാണ്
0: തീർച്ചയായും. അതെ, ആ ഒരു സീനിൽ ഇവരൊക്കെ

0: അഭിനയിച്ചു ഈ സല്ലാപം തന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു.
1: കേരളം കണ്ടാൽ ഏറ്റവും നല്ല നടന്മാരും നടിമാരിലായ ദിലീപും
0: മഞ്ജു വാര്യർ,
1: മഞ്ജു വാര്യർ,
0: അതേപോലെ മനോജ് കെ ജയന്റെ ഒക്കെ
1: നല്ല,
0: അതെ അതെ തീർച്ചയായും. അപ്പൊ ഏതായാലും സന്തോഷേട്ടൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക്.

സിനിമ എന്നത് വെറുമൊരു കാഴ്ചയല്ല, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തെ പൂർണ്ണമാക്കുന്നത് സംഗീതമാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുന്നിടത്ത്, മൗനം ഭാരമാകുന്നിടത്ത് ഒരു ഈണം കഥ പറഞ്ഞു തുടങ്ങുന്നു. പ്രണയത്തിന്റെ തീവ്രതയോ വിരഹത്തിന്റെ നോവോ ഒരു പോരാട്ടത്തിന്റെ വീര്യമോ ആകട്ടെ, സംഗീതമില്ലാതെ ആ വികാരങ്ങൾ നമ്മിലേക്ക് പൂർണ്ണമായി എത്താറില്ല.

പഴയ കാലത്തെ നിത്യഹരിത ഗാനങ്ങൾ മുതൽ ഇന്നത്തെ നൂതന ആവിഷ്കാരങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ സംഗീതയാത്രയിൽ ലാളിത്യം കൊണ്ട് വിസ്മയം തീർത്ത ഒരു പ്രതിഭയുണ്ട് നമുക്ക്, ബിജിപാൽ. അമിതമായ ശബ്ദഘോഷങ്ങളില്ലാതെ ലളിതമായ ഈണങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന സംഗീതം. ബിജിപാലിന്റെ സംഗീതം സിനിമയ്ക്ക് മുകളിലല്ല, മറിച്ച് സിനിമയ്ക്കൊപ്പം ഒഴുകുന്നതാണ്. മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ മനമറിയുന്ന ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ പ്രിയ സംഗീതജ്ഞന്റെ

മേരി മാതാ എന്ന് പറയുന്ന ഒരു കോൺവെന്റ് സ്കൂളിലാണ് സ്കൂളിംഗ്. പിന്നെ കോളേജ് സെന്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളമാണ്. 7 കൊല്ലം അവിടെ തന്നെയായിരുന്നു തുടർച്ചയായിട്ട്. അന്ന് പ്രീ ഡിഗ്രി ഉണ്ടല്ലോ, പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ അവിടെ ആയിരുന്നു പഠിച്ചത്. ആ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സംഗീതവും ഒക്കെ വേദിയിൽ പാടാൻ തുടങ്ങിയത്, കലോത്സവത്തിന് പാടാൻ തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്, സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്ര സീരിയസ് ആയിട്ട് അത്രയും നമ്മളൊരു ഒന്നാമത് നമ്മൾ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് വേദികളിൽ ധൈര്യപൂർവ്വം ഒന്നും പാടാൻ ധൈര്യമൊന്നും ഇല്ലാത്തൊരു. കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത്തരം ഒരു നമ്മൾക്ക് ഉള്ള പരിമിതി നമ്മൾ തിരിച്ച് അറിയുകയും അതിനെ മറികടക്കണം എന്നുള്ള ബോധമൊക്കെ വന്നത് കോളേജിലാണ്. അപ്പോൾ കണ്ണി കണ്ടതിനൊക്കെ ചേരുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ആയി കോളേജിൽ. പിന്നെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് സ്വാഭാവികമായിട്ടും വയലിനിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പല വർഷങ്ങളിലും പോവുകയും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലളിതഗാനത്തിന് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ നല്ലോണം പാടുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അയാളാണ് സ്ഥിരം പോയിക്കൊണ്ടത്. പിന്നെ അവസാന വർഷം പി ജി പഠിക്കുമ്പോഴാണ് അദ്ദേഹം അതിന് മുമ്പ് ഡിഗ്രി കഴിഞ്ഞ് പോയപ്പോൾ എനിക്കൊരു അവസരം. അപ്പം അന്ന് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ഞാൻ പാടിയത്. എൻ്റെ ഒരു കസിൻ ജ്യേഷ്ഠൻ എഴുതിയൊരു പാട്ട് കമ്പോസ് ചെയ്ത്, എനിക്ക് പ്രൈസ് കിട്ടണമെന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കമ്പോസ് ചെയ്യാൻ ചെറുതായിട്ട്, എന്നാൽ പിന്നെ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത ഒരു പാട്ടങ്ങ് പാടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടി അന്ന് സമ്മാനം സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോഴാണ് ഒരു നമുക്കൊരു ഐഡൻറ്റിറ്റി സെൽഫ് ഒരു ഇത് തോന്നിയത്. നമ്മൾ തമാശയ്ക്ക് ചെയ്യാറുണ്ട്, നമ്മൾ അന്ന് വരെ പഠിച്ച രാഗങ്ങളൊക്കെ വെച്ചിട്ട് ചേട്ടനെ എഴുതിത്തരും, അതിങ്ങനെ ഈണത്തിൽ ഇങ്ങനെ അറിയാവുന്ന രാഗത്തിലൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ അതൊരു ഗാനമായോ കോൺസെപ്റ്റുവലി ആയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ അത് പരുവപ്പെട്ട് വന്നു തുടങ്ങി. പിന്നെ മറ്റു പാട്ടുകളൊക്കെ കേൾക്കുകയും അതെങ്ങനെ അതിൻ്റെ വർക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ള അന്വേഷണം നമ്മൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചെയ്ത് അങ്ങനെ ഒരു ഒരു എവല്യൂഷൻ സംഭവിച്ചു. ഒരു 2-3 കൊല്ലത്ത് നമ്മൾ ചെയ്തതുകൊണ്ട് അങ്ങനെ ഉണ്ടായൊരു ലളിതഗാനമാണ് അന്ന് പ്രസൻറ്റ് ചെയ്തത്. അത് വലിയ തെറ്റില്ലാത്തൊരു, അതിന് പിന്നീട് എൻ്റെ മക്കളൊക്കെ അത് ഭവൻസ് ഫെസ്റ്റിലൊക്കെ

സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് മോനൊക്കെ പാടി ഫസ്റ്റ് മേടിച്ചു ആ പാട്ട്. അപ്പൊ അത് അങ്ങനെ ലളിത ഗാനങ്ങൾ പിന്നീട് ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട്. പല കുട്ടികൾക്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ പാടാനും ഒക്കെ ആയിട്ടൊക്കെ അതിങ്ങനെയാണ്. ചേട്ടൻ എഴുതിയ കസിൻ ബ്രദർ എഴുതിയതാണോ?

പാർട്ടാണ്. നമ്മൾ ശീലിച്ചതും നമ്മളുടെ ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ നമ്മളെങ്ങനെ അല്ലെ ബ്രെയിനിലും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ നമ്മളെങ്ങനെയാണോ അതിന് ടെക്സ്ചർ ഒരുപക്ഷെ നമ്മൾ ഓർഗാനിക്കായിട്ട് വരുന്നൊരു പാട്ടിൽ അതുണ്ടാവും. പിന്നെ നമ്മൾ ബലം പിടിച്ച് ഇതല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേറെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടിമുടി എന്താണോ ആ സ്വഭാവം നമ്മൾ എപ്പോഴും പാട്ടുകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഈണമായിട്ടല്ല ബട്ട് അതിൻ്റെ നിലവാരം അല്ലെ ടെക്സ്ചർ എന്ന് നമ്മൾ പറയില്ലേ അതെപ്പോഴും ഉണ്ടാവും. അത് പാട്ടിൽ മാത്രമല്ലല്ലോ, നമ്മൾ എപ്പോഴും നമ്മുടെ സംസാരത്തിലുണ്ടാവും, നമ്മുടെ ബിഹേവിയർ ബോഡി ലാംഗ്വേജിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് പാട്ടിലും ഉണ്ടാവും എന്നുള്ളതാണ്.

പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് എന്റെ ഫൈനൽ ഇയർ ആയിരുന്നു, പി ജി ഫൈനൽ ഇയർ. പിന്നെ കോളേജ് വേദികൾ എന്ന് പറഞ്ഞാൽ, പിന്നെ അതേ കോളേജിൽ തന്നെ എന്നെ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ പഠിക്കുമായിരുന്നു. ഞാൻ ഗ്രൂപ്പ് സോങ് കമ്പോസ് ചെയ്യായിരുന്നു, കുട്ടികൾക്ക് വേണ്ടി ലൈറ്റ് മ്യൂസിക് കമ്പോസ് ചെയ്യുമായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത പാട്ടിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും അന്ന് എംജി യൂണിവേഴ്സിറ്റിയിൽ. അത് കൈമാറി കൈമാറി പലരും പിന്നീട് പാടിയിട്ടുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് അറിയാതെ അവർ പാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആരാണെന്നൊന്നും അന്വേഷിക്കില്ലല്ലോ അന്ന് പാടുമ്പോൾ, നല്ലൊരു പാട്ട് കയറി പാടുന്നു എന്നുള്ളവരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ, പിന്നെ പഠനം കഴിഞ്ഞു, പിന്നെ ചെറിയ ജോലിക്ക് പോയി, എം കോം ആയിരുന്നു. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഒരു 3 മാസം പോയി. പക്ഷേ ആ സമയത്ത് നമ്മളൊരു തൽക്കാലത്തേക്കൊരു ജോലി എന്ന് ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് പിന്നെ വേറെ വർക്കുകൾ, ചെറിയ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ അന്ന് കാസറ്റ് വർക്കുകളാണ്, ആ കാസറ്റുകളുടെ കാലമാണ്, ഭക്തിഗാനം ലളിതഗാനങ്ങളൊക്കെ ആയിട്ടുള്ള കാസറ്റ് വർക്കുകളിൽ അസിസ്റ്റ് ചെയ്യാനും ഓർക്കസ്ട്ര അസിസ്റ്റൻസിനൊക്കെ പോയി. അങ്ങനെ അതിന് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് കുറച്ച് ചെറിയ ചെറിയ വർക്കുകളാണ്. അങ്ങനെ സ്വന്തമായിട്ട് കൂട്ടുകാർ ചേർന്നിട്ടൊരു ചെറിയ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി അങ്ങനെ വർക്കുകളിലേക്ക് വരികയാണ് ചെയ്തത്. ഒരു കാസറ്റ് വർക്ക്, ലളിതഗാനങ്ങളുടെ കാസറ്റ് വർക്കുകൾ, അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ സന്നദ്ധമായി. അന്ന് ചെറിയൊരു തുക മതിയാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് 1000 കാസറ്റൊക്കെ ഇറക്കി ഓരോ സ്റ്റോറിലൊക്കെ വെച്ച്. പക്ഷെ അന്നും അത്രയ്ക്കും അങ്ങോട്ട് വിറ്റൊന്നും പോയില്ല, ആരും അധികം കേട്ടിട്ടുമില്ല. പക്ഷെ അത്ര പോപ്പുലർ സിംഗേഴ്സ് ഒന്നുമല്ല പാടിയത്. അപ്പോൾ അന്ന് വിഷ്വലൊന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ല. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് വർക്കുകൾ ആരും കേൾക്കാത്ത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുറച്ച് വർക്കുകളിൽ ചെയ്യുക. കാരണം നമ്മൾക്ക് അന്ന് കോസ്റ്റ് കുറവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ സ്റ്റുഡിയോ തുടങ്ങി, കമ്പ്യൂട്ടറൊക്കെ വന്നവിടെ. പണ്ട് കമ്പ്യൂട്ടറല്ലല്ലോ, അനലോഗ് സിസ്റ്റമാണ്. ഇപ്പോൾ 1999 കമ്പ്യൂട്ടർ, അതിൽ സോഫ്റ്റ്വെയർ വെച്ച് റെക്കോർഡ് ചെയ്യാമെന്നായി. അത് കണ്ടുപിടിച്ച് ഞാനൊരു ഹോം സ്റ്റുഡിയോ സെറ്റ് ചെയ്തു, ഒരു സുഹൃത്തിനെ കൂടെ ചെയ്തു. അവിടെ ചെറിയ ചെറിയ വർക്കുകൾ റെക്കോർഡ് ചെയ്തു, നമ്മളുടെ ചെറിയ വർക്കുകൾ, കൂടാതെ പുറത്തുനിന്ന് വർക്കുകൾ വന്നു, ചെറിയ ചെറിയ വർക്കുകൾ. എപ്പോഴും നമ്മൾ ഉടനീളം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, പിന്നെ ചെറിയ ചെറിയ പരസ്യങ്ങൾ ചെയ്യുക മ്യൂസിക്, അങ്ങനെ ചെയ്ത് അങ്ങനൊരു ടൈം ലൈൻ നമുക്ക്

എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ബിസിയായിരുന്നു, ബട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം താങ്ക്ലെസ് ആയിട്ടുള്ള പണികളായിരുന്നു മാത്രമേ ഉള്ളൂ. വലിയ റിവാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് എപ്പോഴും ഞാൻ ബിസിയായിരുന്നു.

0: ന്യൂ റിലീസ്.
1: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
2: ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ നായകനാകുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം മെയ് 21 തിയേറ്ററുകളിൽ എത്തുകയാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും വൈകാരികമായ യാത്രയാണ് സിനിമയിൽ പ്രധാനം. രണ്ടാം ഭാഗം പോലെയല്ല, മറിച്ച് ഒന്നാം ഭാഗത്തിന്റെ ഒരു ശൈലിയിലായിരിക്കും ദൃശ്യം 3.
3: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്.
2: മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ശരത്, സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ദൃശ്യം 3 ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ത്രില്ലർ വിരുന്നായി മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വീണ നന്ദകുമാറാണ് ദൃശ്യം ചലച്ചിത്ര പരമ്പരയിലെ പുതിയ താരസാന്നിധ്യം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിസംബർ ആദ്യം അവസാനിച്ചിരുന്നു. 2013 മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിൽ ഒന്നായ ദൃശ്യം പുറത്തിറങ്ങിയത്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ പിന്നെ പ്രേക്ഷകർ കണ്ടത് 8 വർഷങ്ങൾക്ക് ശേഷം 2021. കോവിഡ് മൂർധന്യാവസ്ഥയിൽ നിന്നതിനാൽ OTT റിലീസായാണ് ദൃശ്യം 2 ആസ്വാദകർക്ക് മുന്നിൽ എത്തിയത്. റിലീസ് ചെയ്തത് OTTയിലായിരുന്നെങ്കിലും ആരാധകർ ഇരു കൈയും നീട്ടിയാണ് ചിത്രം സ്വീകരിച്ചത്. തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ 100 കോടി കളക്ഷൻ നേടേണ്ട ചിത്രമായിരുന്നു ദൃശ്യം 2 എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്.
4: അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു.
1: ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ?
4: കഴിഞ്ഞോ?

0: വാടക പറഞ്ഞ കാലം കഴിഞ്ഞു, ഇനി കേപ്പബിലിറ്റിയുടെ വരവാണ്. രണ്ടു വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കും.
1: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്താൽ നീ ജഗന്നാഥൻ.
2: ഓരോ നിമിഷവും ആനന്ദിപ്പിക്കുന്ന കഥയിൽ പിടിച്ചു നിർത്തുന്ന സമ്പൂർണ്ണ തിയേറ്റർ അനുഭവമാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും പ്രധാന വേഷങ്ങളിലെത്തിയ അരുൺ അനിരുദ്ധൻ ചിത്രം അതിരടി. ബേസിലിന്റെ പ്രഥമ നിർമ്മാണ സംരംഭമാണ് ഇത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസ് എം ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
3: ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ
2: ബേസിൽ സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമാണ് അതിരടി. കാതൽ ദക്കോർ, നെയ്മർ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് പോൾസൺ സ്കറിയയും സംവിധായകനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഈ സിനിമയിൽ എത്തുന്നത്.
4: ഉത്സവത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു കുഞ്ഞു കലാപരിപാടി ഒരുക്കിയിട്ടുണ്ട്.
0: പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
3: ഇന്ന് വൈകിട്ട് കൃത്യമായി
2: സാംകുട്ടി അഥവാ സാംബോയ് എന്ന കഥാപാത്രമായാണ് ബേസിൽ ജോസഫ് ചിത്രത്തിൽ എത്തുന്നത്. തോട്ടക്കുട്ടൻ എന്ന റിട്ടയർഡ് ഗുണ്ടയുടെ വേഷത്തിലാണ് ടൊവിനോ. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഹാബ്, വിഷ്ണു അഗസ്ത്യ തുടങ്ങി ഒരു കൂട്ടം താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ക്യാമ്പസിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സിനിമയുടെ തുടക്കം. ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സാംകുട്ടി. തന്റെ സഹോദരൻ പഠിച്ച അതേ കോളേജിൽ സാംകുട്ടിയും പഠിക്കാനെത്തുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്. കോളേജിന്റെ അഭിമാനമായിരുന്ന ഫെസ്റ്റിവൽ പ്രത്യേക സാഹചര്യത്തിൽ എന്നേക്കുമായി ഒഴിവാക്കുകയും അത് തിരികെ കൊണ്ടുവരാൻ സാംകുട്ടി ശ്രമിക്കുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം. അതിനിടെയുണ്ടാകുന്ന സംഘർഷങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞോടിയ പല ട്രെൻഡിംഗ് മീമുകളും ഈ സിനിമയിൽ വരുന്നുണ്ട്. ശ്രദ്ധേയമായ ചില സിനിമകളുടെ റെഫറൻസുകളും ചിത്രത്തിലുണ്ട്. ബേസിലും ടൊവിനോയുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാം പകുതിയിൽ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ചിലയിടങ്ങളിൽ സിനിമയാകെ ഏറ്റെടുക്കുന്നു. കുഞ്ഞുവേഷങ്ങളിൽ എത്തിയവർ പോലും പ്രകടനം കൊണ്ട് സിനിമ കൈയടക്കുന്നുണ്ട്. വിഷ്ണു അഗസ്ത്യയുടേതാണ് പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു പ്രകടനം. സരിൻ ഷിഹാബ്, ശാന്തിവിള ദിനേശ്, പി സുകുമാർ, ജിയോ ബേബി, ദർശന രാജേന്ദ്രൻ തുടങ്ങി എല്ലാവരും തന്നെ മികച്ചു നിൽക്കുന്നു.
5: എന്നാലും ആരടേ ഈ സാക്ഷാൽ തോറ് തോറാ.

0: ഒമ്പതശൻ മരിച്ച മുത്തശ്ശി ഒറ്റയ്ക്കാവില്ലേ?
1: ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാൻ കേച്ചേരി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്വച്ഛന്ദ മൃത്യു. ദയാവധത്തിന്റെ വൈകാരികവും സങ്കീർണവുമായ വിഷയം പരിവേഷണം ചെയ്യുന്ന ഈ ചിത്രം ജീവിതം, മരണം, ധാർമ്മിക പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചർച്ചകൾക്ക് തുടക്കമിടാൻ ലക്ഷ്യമിടുന്നു.
2: ആർക്കും വേണ്ടാത്തവർ ജന്മങ്ങൾ ഇവിടെ തുടരണോ വേണ്ടയെന്ന് ഇനി
1: ജയകുമാർ, കോട്ടയം സോമരാജ്, ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി, ഖുറേഷി ആലപ്പുഴ, അഷ്റഫ് നജ്മുദ്ദീൻ, ശ്രീകല ശ്യാംകുമാർ, മോളി കണ്ണമാലി, ശയന ചന്ദ്രൻ, അർച്ചന ധന്യ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശ്യാംകുമാർ നിർവഹിക്കുന്നു. സുധിൻലാൽ, നജ്മുദ്ദീൻ, ഷാൻ എന്നിവർ ചേർന്ന് തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നു. ജോഫി തരകൻ, ഷഹീറ നസീർ എന്നിവരുടെ വരികൾക്ക് നിഖിൽ മോഹൻ, നവനീത് എന്നിവർ സംഗീതം പകരുന്നു. എഡിറ്റർ ഷിനോ ഷാബി, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപു എസ് കുമാർ, കല സാബു എം രാമൻ, മേക്കപ്പ് അശ്വതി, വസ്ത്രാലങ്കാരം വിനു ലാവണ്യ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിഷ്ണു കലഞ്ഞൂർ, സ്റ്റിൽസ് ശ്യാം ജിത്തു, ഡിസൈൻ സൂരജ് സുരൻ, പി ആർ ഒ എ എസ് ദിനേശ്.
3: എനിക്ക്
2: ചെയ്തു തരാം അഡ്വക്കേറ്റ് പ്രദീപിന്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ.

0: അതേ പ്രായത്തിന് മൂത്താളാ അധികാരത്തെ.
1: അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹഷാം അബ്ദുൽ വഹാബ് ഈണം പകർന്ന് ആലപിച്ച ഗാനം. ചിത്രം മധുവിധു. കൂടെ ബി മുരളീകൃഷ്ണ, റിമി ടോമി.

0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 9499567080 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത

0: നിർവഹണ സഹായം ബേബി സ്മിത, കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്, ബാബുരാജ് പെരിയ. കണ്ണൂർ ചാക്കേസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രണ്ട് ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദി, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാര സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കട്ടിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച ടി വി കെ കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും ടി വി കെ ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിംഗിന്റെ ഇന്നോവേഷൻ ആന്റ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ്

സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. പയ്യന്നൂർ എ കെ എ എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. ഫോൺ നമ്പർ 9961 2463 33. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. എ എൻ എം ജി എൻ എം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഈ മാസം 21 രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. ചെറുവത്തൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂൺ രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ഓഫീസിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467-220-1180 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അതും അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം ഈ മാസം 21 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 7025-7069-36. കാസർഗോഡ് ജില്ലയിലെ പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSCD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496-0497-19. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള ഗസ്റ്റ് അധ്യാപകരുടെ അഭിമുഖം ഈ മാസം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495-7725-26. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് ഈ മാസം 19 രാവിലെ 11 മണിക്ക് നടക്കും. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം ഈ മാസം 19 രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0497-285-2530. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻ പരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 26 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ

ലാഭ്യമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0499824021. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: To motivate the youth of Madhya Pradesh to embrace competitive water sports and inspire them to join the defense forces. The inauguration ceremony was presided over by the Chief of Naval Staff CNS Admiral Dinesh K. Tripathi. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. In Russia, four persons were killed, including an Indian worker, in the largest Ukrainian drone attack on Moscow and nearby regions in more than a year. Moscow Mayor Sergei Sobyanin said at least 12 people were injured in the overnight strikes, while Russian authorities claimed that 81 drones targeting Moscow were intercepted. Ukrainian President Volodymyr Zelensky confirmed the drone strikes, calling it entirely justified. Meanwhile, Embassy of India and Russia, in a statement on social media, said an Indian worker was killed and three others were injured in a drone strike that hit Moscow region. The embassy added that its officials visited the attack site and met the injured workers in hospital. The embassy expressed condolences and said it is coordinating with local authorities to provide assistance. The attack comes just days after a major Russian missile and drone strike on Kyiv that killed at least 24 people. In the United Arab Emirates, a drone struck the perimeter of the Barqa nuclear power plant in Al Dhafra region today, setting fire to an electrical generator outside the facility's inner boundary. Abu Dhabi authorities confirmed there were no injuries and no radiological release. We have a report.
1: Barqa supplies roughly a quarter of UAE's electricity and sits about 225 kilometers west of Abu Dhabi near the Saudi border. Built with South Korean assistance at a cost of $20 billion, it came online in 2020 as the first nuclear facility on the Arabian Peninsula. The plant is central not just to UAE's energy security but to its climate goals, with the site set to avoid more than 22 million tons of carbon emissions each year. The strike is significant because it marks the first time UAE's nuclear infrastructure has been targeted. Previous attacks in the country focused on oil and gas facilities. The strike fits a pattern of strikes on UAE's critical infrastructure since the wider conflict began in late February. The International Atomic Energy Agency's Director General Rafael Grossi expressed grave concern over the incident, warning that military activity threatening the nuclear safety is unacceptable. This is Vinod Kumar for Akashwani News from Dubai.
0: In Lebanon, Israeli strikes on the south continued today, a day after negotiators from Israel and Lebanon agreed in Washington to a 45-day extension of their ceasefire. The IMD has forecast severe heatwave conditions over West Uttar Pradesh for tomorrow. Similar weather conditions are also expected over Delhi, Haryana, Chandigarh, Madhya Pradesh, Punjab, Rajasthan, Telangana and Vidarbh during the next 2 days. Meanwhile, warm night conditions have been predicted for West Rajasthan for tomorrow. The weather agency said that the southwest monsoon is likely to set in over Kerala on the 26th of this month with a model error of plus or minus 4 days. In IPL cricket, Rajasthan Royals were 185 for 6 in 18.2 overs against host Delhi Capitals when reports last came in. Earlier, Delhi Capitals won the toss and elected to field. In another match, Royal Challengers Bengaluru defeated Punjab Kings by 23 runs in Dharamshala this evening. With this victory, Royal Challengers Bengaluru became the first team to qualify for the playoffs. In badminton, India, Shreyansi Valishetty clinched a silver medal in women's singles at the Baoji China Masters in China today. She went down to local favourite An Chi Yuan in straight sets, 14-21, 6-21, in the summit clash of the Super 100 event at Baoji City Gymnasium. Foreign portfolios investors have offloaded Indian equities worth 27,048 crore rupees so far in May. With this, the total FPI outflow from the equity market has reached 2.19 lakh crore rupees so far this year. As per the depository data, foreign portfolio investors have also pulled out 57 crore rupees from the Indian debt market so far this month. And now before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi holds delegation-level talks with his Swedish counterpart Ulf Kristersson in Gothenburg in to strengthen ties between the two countries. Prime Minister Modi says his visit to Netherlands added new momentum to bilateral ties. Congress leader V.D. Satheesan to be sworn in as new Chief Minister of Kerala tomorrow. Four persons, including an Indian worker, killed in largest Ukrainian drone attack on Moscow. IMD forecasts severe heatwave conditions over North India tomorrow. In badminton, India's Shreyansh Shivali Shetty clinches silver medal in women's singles at Baoji China Masters. And in IPL cricket, Royal Challengers Bengaluru defeat Punjab Kings by 23 runs in Dharamshala. That's all in the news at 9. Good night.
2: ആകാശവാണി കണ്ണൂർ.
3: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
5: എല്ലാവർക്കും ദർപ്പണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.
4: അതെ
5: ചേട്ടന്, നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അറിയില്ലേ? അതായത് അതിന്റെ ഐതിഹ്യമൊക്കെ.
4: ഇല്ല.
5: അപ്പോ ഓണം, വിഷു, പൂരോത്സവം അതേപറ്റി ഒന്നും അറിയില്ല?
4: ഇല്ല.
5: ഓ, എന്നാ പോട്ടെ, ഇതൊക്കെ ആഘോഷിക്കാറില്ലേ?
4: ഇല്ല.
5: അല്ലപ്പ, തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നതാണെങ്കിലും ചേട്ടൻ ആത്യന്തികമായി ഒരു മലയാളിയാണല്ലോ. ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ മോശല്ലേ?
4: അല്ല.
5: ഇതെന്താപ്പ എന്ത് ചോദിച്ചാലും അല്ല ഇല്ല, വല്ല കുഴപ്പോ?
4: ഇല്ല. ഓരോ കുരുട്ടു ചോദ്യവും ചോദിച്ച് എന്നെ അതിൽ കുടുക്കിയിടുന്ന ചേച്ചിയുടെ സ്ഥിരം പരിപാടി ഇന്നെ നടക്കില്ല. അതന്നെ.
5: ഓ, ഇത് കൊറേ കേട്ടിട്ടുണ്ട്.
4: എന്തിന്?
5: അല്ല, ആ പഴഞ്ചൊല്ല് ഞാൻ ഓർക്കേണ്ടതായിരുന്നു എന്ന് പറയായിരുന്നു.
4: ഏത്?
5: ചൂടുവെള്ളത്തിൽ വീണ ആ ജീവിയില്ലേ?
4: ആ, എനിക്കറിയും, പൂച്ചല്ലേ.
5: അത് പിന്നെ, പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ.
4: അത് ശരിയല്ലേ.
5: ആ, പക്ഷെ പൂച്ചയൊക്കെ ഒറ്റത്തവണ വീണാ തന്നെ പഠിക്കും. ഇതിപ്പോ
4: എന്ത് ചെയ്യാം, ഞാൻ ഒരു പാവ മനുഷ്യനായി പോയല്ലേ.
5: ആ, അതുകൊണ്ട് എത്ര നന്നായി ചേട്ടന് ആ മധുരൈ ജിഗർത്തണ്ടയും അതിരസവും പരുത്തിപ്പാലും ജാങ്കിരിയും ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ?
4: അതിന്?
5: ഓ ചേട്ടൻ, അങ്ങാ പൂച്ചയായിരുന്നെങ്കിൽ അതൊക്കെ പറ്റുമായിരുന്നോ?
4: അതെന്താ?
5: ഈ പൂച്ചയ്ക്ക് മധുര അറിയാനുള്ള കഴിവില്ലാത്രേ. എത്ര മധുരമുള്ളത് കഴിച്ചാലും ചവർപ്പായിട്ടാണ് അത്രേ തോന്നുക.
4: ഓ,
5: ഒന്ന് ഓർത്തു നോക്ക്, പരുത്തിപ്പാലിന്റെയും ജാംഗിരിയുടെയും ഒന്നും രുചി അറിയാൻ പറ്റാതെ ചേട്ടന്റെ ജീവിതം എന്തായേനെ.
4: എത്ര ശ്രദ്ധിച്ചിട്ടും ഇന്നും ചെറുതായിട്ട് പൊള്ളി.
5: ആ, പൊള്ളി തുടങ്ങുമ്പോ തന്നെ ചാടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലെ തവളയുടെ അവസ്ഥയാവും.
4: അതെന്താ?
5: കേട്ടിട്ടില്ലേ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം?
4: അത് കേട്ടിട്ടുണ്ട്. അപായ സാധ്യത മുൻകൂട്ടി കണ്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ആ തവളയ്ക്ക് പറ്റിയതുപോലെ ആകും എനക്കും.
5: ആ തവളക്ക് എന്താണ് പറ്റിയതെന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു ദിവസം പറയാല്ലേ.
4: അതെ, ഇപ്പൊ നമുക്ക് വേഗം മെസ്സേജിലേക്ക് പോകാം.
5: ഇത് സദാനന്ദൻ മാസ്റ്റർ ഒളവില മാഹി എഴുതിയ മെസ്സേജാണ്. എന്റെ ബാല്യവും യൗവനവും തൃക്കരിപ്പൂർ പ്രദേശത്തായിരുന്നു. പൂരോത്സവവും പൂരക്കളിയുമൊക്കെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന പ്രദേശവും ജനങ്ങളും. ചേട്ടന് പൂരത്തിന്റെ ഐതിഹ്യമൊക്കെ അറിയാമോ എന്ന് ചോദിച്ച് അത് ചുരുക്കി വിവരിച്ചിട്ടുണ്ട് മാഷ്.
4: ഈ നാട്ടിൽ തന്നെയുള്ള ചേച്ചിക്കറിയില്ലല്ലോ ഈ ഐതിഹ്യമൊന്നും. അതുകൊണ്ട് ആദ്യം ചേച്ചി പഠിച്ചിട്ട് പിന്നെ എനിക്ക് പഠിപ്പിച്ചിട്ട.
5: ഇവിടെ മലയാളം പഠിപ്പിച്ചിട്ട് തന്നെ ഞാനൊരു വഴിക്കായി. പിന്നെ മാഷ് എഴുതുന്നത് ഓലച്ചൂട്ടിനെ കുറിച്ചാണ്. ഓരോ ഞായറാഴ്ചത്തെയും പുലരി ഗതകാല സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന്. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, കുറെ കത്ത് വന്നിട്ടില്ല, അത് നോക്കിയാലോ.
4: കുത്ത് ഒഴിവാക്കി വേഗം വായിച്ചാൽ പരമാവധി കത്തും മെസ്സേജും ഉൾപ്പെടുത്താം.
5: ഓ ഓക്കെ. രണ്ടു മൂന്ന് കത്തുകൾ ആകാശവാണിയിലേക്ക് അയച്ചെങ്കിലും ഇതുവരെ ഒന്നുപോലും വായിച്ചിട്ടില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ കത്ത് അയക്കുന്നതെങ്കിലും ചേട്ടാ ചേച്ചി, നിങ്ങളല്ല കുറ്റക്കാർ, സമയമാണ് ഇവിടെ വില്ലനാവുന്നതെന്നറിയാം. സുഭാഷിതം കേട്ടു വാക്കിനെ കുറിച്ചുള്ളത്.
4: ഹലോ ഹലോ ഹലോ, ഇത് എന്ത് വായന? ഞാൻ പറഞ്ഞത് കത്തിലെ കുത്തുകൾ ഒഴിവാക്കാനല്ല, ചേച്ചിയുടെ കുത്ത് ഒഴിവാക്കാനാണ്.
5: മനസ്സിലായി, പക്ഷേ ഈ കത്തിലും കുത്തില്ല ചേട്ടാ, ഒരൊറ്റ എഴുത്താണ്. നീലേശ്വരത്ത് നിന്നും പ്രബിന.
4: ബാക്കി ഇനി ചേച്ചി കുത്തിട്ട് വായിച്ചാ മതി.
5: ഓ ശരി. വാക്ക് എന്നത് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഒന്നാണ്. മിതഭാഷണമാണ് എവിടെയും പ്രസക്തമായിട്ടുള്ളത്. മികച്ച ഒരു സുഭാഷിതമായിരുന്നു 11-ാം തീയതി TP മായാമണി അവതരിപ്പിച്ചത് എന്നും പ്രബിന എഴുതിയിട്ടുണ്ട്.
4: ഓക്കെ, അടുത്ത കത്ത് സുരേഷ് ബാബു അവര എഴുതിയതാണ്. 6-ാം തീയതി രാവിലെ പി ഭാരതി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ പൊരുൾ വിശദീകരിക്കാൻ ദർപ്പണത്തിൽ സമയം ഇല്ലാത്തതിനാൽ അത് വിശദീകരിക്കുന്നില്ല.
5: അത് സുഭാഷിതത്തിൽ അതിന്റെ പൊരുൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
4: കറക്റ്റ് കറക്റ്റ്. ഓക്കെ,
5: അടുത്തത് നമ്മുടെ അമേഘയുടെ കത്താണ്. മെയ് 3-ാം തീയതി സുഹൈൽ മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ച്, അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ അങ്കണം പരിപാടി 29-ാം തീയതിയിലെ, അതിലെ പ്രതിബിംബങ്ങൾ എന്ന കഥ ശ്രദ്ധിച്ചു. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ

0: ഒരു കഥയായിരുന്നു അത്. ആദികടലായി വട്ടക്കുളത്ത് നിന്നും സലില ജയരാജ് എഴുതുന്നു, പല്ലവി അനുപല്ലവി വെറും 6 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായപ്പോ മറ്റ് ശ്രോതാക്കളുടെ അവസരമാണ് ഇല്ലാതാക്കിയത് എന്ന്.
1: ഇപ്പൊ പല്ലവി അനുപല്ലവി വീണ്ടും പഴയതുപോലെ ആയി, അതുകൊണ്ട് ശ്രോതാക്കൾക്ക് വീണ്ടും പഴയ അവസരങ്ങൾ എല്ലാം കിട്ടും.
0: അതെ.
1: ടി വി രവീന്ദ്രൻ കുട്ടൂറിന്റെ കത്ത് ഹരിതവീതിയെ കുറിച്ചാണ്. 4ാം തീയതി ഈ പരിപാടിയിൽ മുരിങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും വളരെ വിശദമായി വിവരിച്ചത് ഉപകാരപ്രദമായിരുന്നു.
0: ദർപ്പണത്തിൽ എപ്പോഴും ചേട്ടനും ചേച്ചിയും കളവ് പറയുന്നു.
1: അതിൽ പകുതി കറക്റ്റാണ്.
0: എന്ത്?
1: ചേച്ചി മാത്രം കളവ് പറയുന്നു.
0: പുരോഗതിയുണ്ട്. ഈ കത്ത് ആരാണ് അയച്ചെന്നറിയോ?
1: ജമീല പണ്ടിച്ചലായിരിക്കും.
0: ആ തന്നെ, കറക്റ്റ്. അപ്പോ നമുക്ക് കത്തിവിടെ കിട്ടിയാലും നമ്മൾ വായിക്കുന്നില്ല, കിട്ടിയില്ല എന്ന് കളവ് പറയാണെന്നാണ് അവരുദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ കുറെ പരാതി എഴുതിയതിനു ശേഷം പിന്നെ ജാലകത്തിൽ കശുമാങ്ങ കൊണ്ട് പലതരത്തിലുള്ള പാനീയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടു, വളരെ ഉപകാരപ്രദമായിരുന്നു അത് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ശ്രീപദ്രെ പങ്കെടുത്ത ആ ജാലകത്തെ കുറിച്ചാണ്.
1: ഓക്കെ. അടുത്തത് പയ്യന്നൂർ മമ്പളത്തെ വിജയന്റെ കത്താണ്. 3ാം തീയതി പ്രക്ഷേപണം ചെയ്ത കണ്ണൂർ ടാക്കീസ് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ ചോദ്യങ്ങളും റിലീസ് ആകുന്ന സിനിമകളും അതുപോലെ സിനിമാ പിന്നണി പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്.
0: പിന്നെ അങ്കുരാജൻ മാസ്റ്ററുടെ കത്ത് പി ഭാരതി അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ചാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്നും മാനസികമായ ഉന്മേഷത്തിന് ഇത് അവിഭാജ്യ ഘടകമാണെന്നും സ്വോദാഹരണം വിശദീകരിച്ച നല്ലൊരു സുഭാഷിതമായി അത് എന്ന്.
1: ശരി,
0: നോക്കി നിന്നോളൂ, ശബ്ദിക്കരുത്.
1: അതെങ്ങനെ ചേച്ചി പറയല്ലോ?
0: ആ വേണ്ട വേണ്ട വേണ്ട, മെസ്സേജ് ആണ്.
1: എന്നാ പിന്നെ ചേച്ചിക്ക് അതങ്ങനെ വെറുതെ വായിച്ചാ പോരെ, ഇങ്ങനെ അഭിനയിക്കണോ?
0: നാടകത്തെ കുറിച്ചാണ്, അപ്പൊ ഇത്തിരി അഭിനയിക്കണ്ടേ?
1: അതിന്റെ കൂടെ എന്നെയും കൺഫ്യൂഷൻ ആക്കാലോ അല്ലേ?
0: അതെ. അപ്പോ രാധാകൃഷ്ണൻ പാനണ്ടിയുടെ മെസ്സേജ് ആണ്. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ നാട്ടിലെ ശ്രീനാരായണ ഗുരു വായനശാലയുടെ വാർഷികത്തിന് ഞാൻ അഭിനയിച്ച നാടകത്തിന്റെ പേരാണ് ഇത്. നോക്കി നിന്നോളൂ, ശബ്ദിക്കരുത്. ഇക്കഴിഞ്ഞ 5-6 തീയതികളിൽ രാവിലെ ജാലകം തുറന്നപ്പോ നീലേശ്വരം കാരനായ നാടകകൃത്തും സംവിധായകനുമായ രാജ്മോഹൻ തന്റെ നാടകങ്ങളുടെ പ്രത്യേകതയും കഥാപാത്രങ്ങൾ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന സംഭാഷണങ്ങളുടെ ചാരുതയും പറയുന്നത് കേട്ടപ്പോ കുട്ടിക്കാലത്ത് ഞാൻ അഭിനയിച്ച ആ നാടകം മനസ്സിലേക്ക് ഓടിയെത്തി.
1: അടുത്ത മെസ്സേജ്. 11ാം തീയതി രാവിലെ ജാലകത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി PRO ആയ BJ പ്രദീപുമായി ഉള്ള അഭിമുഖം വളരെ മികച്ച നിലവാരം പുലർത്തി. നിറമുള്ള ലോകത്ത് ജീവിച്ച് എല്ലാ കാഴ്ചകളും ആവോളം ആസ്വദിച്ചു വരവേ പെട്ടെന്ന് ഒരു ദിവസം അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ ഒരാൾ. എന്നാൽ അദ്ദേഹം തന്റെ ഇച്ഛാശക്തിയും കഠിന അധ്വാനവും കൊണ്ട് അതിനെ അതിജീവിച്ചു. പ്രദീപ് സാറിനും കുടുംബത്തിനും ആശംസ നേരുന്നു എന്ന് SK നായർ ഇരിട്ടി.
0: ബീന എം മണ്ണൂർ പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പലം എന്നിവർ എഴുതുന്നതും അതേ ജാലകത്തെ കുറിച്ചാണ്. BJ പ്രദീപ് സാർ അനുഭവങ്ങൾ പങ്കുവച്ച 11ാം തീയതിയിലെ ജാലകം നല്ലൊരു പരിപാടിയായിരുന്നു. നിറയെ കാഴ്ചകൾ കണ്ട കണ്ണുകളിൽ നിന്നും പെട്ടെന്ന് കാഴ്ച അകന്നു പോകുമ്പോൾ ജീവിതത്തിന് മുന്നിൽ ആരും പകച്ചു നിന്നു പോകും. പക്ഷേ ഇത്തരം അനുഭവം അദ്ദേഹത്തിനുണ്ടായപ്പോൾ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും ലക്ഷ്യബോധവും കൈമുതലാക്കി അദ്ദേഹം വലിയൊരു പദവിയിലെത്തി. പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതയാത്ര, കേൾവിക്കാർക്കൊരു പോസിറ്റീവ് എനർജി സമ്മാനിക്കുക എന്ന അനുഭവം, അതാണ് കാഴ്ച പരിമിതിയെ അതിജീവിച്ച് അകക്കണ്ണിലെ വെളിച്ചം കൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയ BJ പ്രദീപ് പങ്കുവച്ച അനുഭവങ്ങൾ. അനുഭവം സാക്ഷ്യപ്പെടുത്തിയ വാക്കുകൾ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ചന്ദ്രൻ വട്ടോളി, ചിറ്റാരിപ്പറമ്പ്.
1: 12ാം തീയതിയിലെ ജാലകത്തെ കുറിച്ചാണ് ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം എഴുതുന്നത്. നവപുറം മതാതീത ദേവാലയത്തിന്റെ ഉത്സവ വിശേഷങ്ങൾ കേൾപ്പിച്ചപ്പോൾ ആ അക്ഷര ഉത്സവത്തിന്റെ ധന്യത മനസ്സിൽ നിറഞ്ഞു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ ഇന്നും യുദ്ധം ചെയ്യുന്ന ഈ കാലത്ത് മതങ്ങൾക്ക് അതീതമായി ഒരു നവീന ഗ്രന്ഥ ദേവാലയം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രാപ്പോയിൽ നാരായണൻ മാഷ് ചെയ്തിട്ടുള്ളത്. അക്ഷര സ്നേഹികൾക്ക് എക്കാലവും ഇതൊരു മഹനീയ തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് തീർച്ചയാണ്.
0: ഞാൻ ആദ്യമായാണ് ആകാശവാണിയിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. അതിന് കാരണം ചൊവ്വാഴ്ചത്തെ ജാലകം പരിപാടിയാണ്. നവപുരം വിശേഷങ്ങൾ കേട്ടപ്പോൾ വളരെയധികം അത്ഭുതവും സന്തോഷവും തോന്നി. ഞാൻ കടമ്പൂർ പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെ ലൈബ്രറിയനാണ്. ചൊവ്വാഴ്ച നമ്മൾ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന ചിന്തയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇങ്ങനെയൊരു പുസ്തക പുരിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടത്. അപ്പോ തന്നെ ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചു, ആ സദസ്സിൽ അവതരിപ്പിച്ചു. എല്ലാവരും വളരെ കൗതുകത്തോടെയായിരുന്നു കേട്ടിരുന്നത്. അധിക പേർക്കും ഇതൊരു പുതിയ അറിവായിരുന്നു. ഈ പുതിയ അറിവ് പകർന്നു തന്ന ജാലകത്തിനും ആകാശവാണിക്കും ഒരു ബിഗ് സല്യൂട്ട് എന്ന് കടമ്പൂരിൽ നിന്നും ഷീബ ജയപ്രകാശ്.
1: ഓക്കെ, ജാലകം തുറന്നപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഉത്സവത്തിന്റെ മേളമാണ് കേട്ടത്. കലവറ നിറക്കളും പ്രസാദവും എല്ലാം പുസ്തകം. ഇങ്ങനെ ഒരു വിസ്മയം ഇത് ആദ്യമാണെന്ന് തോന്നുന്നു. മതാതീത ഗ്രന്ഥാലയം ഞങ്ങൾക്കും കാണണമെന്ന് പള്ളിക്കുന്നിൽ നിന്നും ഇ വി ജി നമ്പ്യാർ, രമാജി നമ്പ്യാർ.
0: ഓക്കെ, രാഘപുവത്തൂർ എഴുതുന്നു, ജാലകം ഗംഭീരം. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും എന്നും അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്താൽ ആ സഞ്ചാരം നമുക്ക് നൽകുന്നത് അറിവിന്റെ അണയാത്ത സൂര്യോദയമായിരിക്കും. പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിനുള്ളിൽ പുസ്തക പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിച്ച നാരായണൻ മാസ്റ്ററുടെ ഈ സൽപ്രവൃത്തിയെ നമിച്ചേ മതിയാവൂ. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അക്ഷരക്ഷേത്രങ്ങൾ ഉയർന്നു വരട്ടെ, സമൂഹ മാലിന്യങ്ങൾ അകന്നുപോകട്ടെ, ജാതിമത കോമരങ്ങൾ ഇല്ലാതാവട്ടെ, നമ്മുടെ നാട് സ്വർഗീയ സുന്ദരമാവട്ടെ എന്നാണ് രാഘാപൂവത്തൂർ എഴുതിയിട്ടുള്ളത്.
1: നന്ദി
0: ചേട്ടാ. ചേട്ടന് ഈ കപീഷിനെയും മായാവിനെയും രാജുവിനെയും രാധേനെയും ഡിങ്കിനെ ഒക്കെ അറിയോ?
1: ഇല്ല, ആരാണ് ഇവരൊക്കെ?
0: അയ്യോ, ഇത്ര നാളായിട്ടും പരിചയപ്പെട്ടില്ല?
1: ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെ ആരെയും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ.
0: അതിന് അവരൊന്നും ഈ ഓഫീസിലുള്ള ആൾക്കാരൊന്നല്ല, നമ്മളുടെ ബാലമാസികയിലെ കഥാപാത്രങ്ങളാണ്.
1: ഓ,
0: പക്ഷേ ഇവരെയൊക്കെ ചേട്ടൻ പരിചയപ്പെടണം കേട്ടോ, നല്ല രസികന്മാരാണ്. പ്രത്യേകിച്ച് ഡിങ്കൻ.
1: ഡിങ്കനാ?
0: എതിരാളിക്കൊരു പോരാളി. ഇതാ, കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് കേട്ടിട്ട് പലരും അവരെയൊക്കെ ഓർത്തെടുത്തിട്ടുണ്ട്. എം ജി ധരൻ തൃക്കരിപ്പൂർ എഴുതുന്നു, 10-ാം തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടപ്പോ ദശാബ്ദങ്ങൾക്കപ്പുറം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന ഒരു പെട്ടിക്കട ഓർമ്മ വന്നു. ബാലരമ മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ വരെയുള്ള എല്ലാ മാസികകളും പത്രങ്ങളും ലഭ്യമാകുന്ന ഒരു കൊച്ചുകട. അവിടെ നിന്ന് അതൊക്കെ വാങ്ങി വായിച്ചിരുന്നത് ഓർമ്മ വന്നു.
1: വി ശിവദാസൻ കണ്ണാടി പറമ്പിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, വായനയുടെ വസന്തകാലത്തേക്ക് നയിച്ച ആ ഓലച്ചൂട്ട് വർഷങ്ങൾക്ക് പിറകിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി. മംഗളം മനോരമ തുടങ്ങി 7-8 വാരികകളും ഏകദേശം അത്ര തന്നെ ബാലപ്രസിദ്ധീകരണങ്ങളും വായിക്കുന്നത് എന്റെ ഒരു ഹരമായിരുന്നു. മാത്രമല്ല, ഇവയിൽ ഒക്കെ തന്നെ എന്റെ ചെറുതും വലുതുമായ സൃഷ്ടികളും വരാറുണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഉണർത്തി തന്ന ഓലച്ചുട്ടിന് നന്ദി.
0: പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിച്ചതിൽ വളരെ സന്തോഷമെന്ന് സന്തോഷ് കണ്ണൂർ എഴുതിയിട്ടുണ്ട്. പിന്നെ ജിമ്മി ജോർജ് കോളിച്ചാൽ എഴുതുന്നു, അഖില കേരള റേഡിയോ നാടകോത്സവം രംഗപ്രവേശം ചെയ്തുവല്ലോ, വളരെ സന്തോഷം. 11-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആരു കണ്ടു, മോഹൻലാൽ അഭിനയിച്ച നാടകം സൂപ്പർ സൂപ്പർ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. അശോകനും മരമുത്തച്ഛനും അനേകം കഠിന ഹൃദയങ്ങളിൽ മഞ്ഞുമഴ പെയ്യാൻ ഇടയാക്കി.
1: നാടക ഉത്സവത്തിനെ കുറിച്ചാണ് അടുത്ത മെസ്സേജും. റേഡിയോ നാടക ഉത്സവത്തിന് മികച്ച തുടക്കം. 1-ാം ദിവസം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മണം ആര് കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു. ശ്രവ്യ മാധ്യമത്തിന്റെ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് മികച്ച ദൃശ്യ അനുഭവം പ്രദാനം ചെയ്യാൻ നാടകത്തിന് സാധിച്ചു. സംവിധാനവും മോഹൻലാലിന്റെ ശബ്ദഭംഗിയും നാടകത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. സി ടി ശശി, ആലപ്പടമ്പ്.
0: പിന്നെ രജനി നാരായണൻ വെള്ളുവയൽ കോഴിക്കോട് നിലയത്തിന്റെ മടക്കം എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 13-ാം തീയതി ജാലകത്തിലൂടെ നിർഭയ നിശ എന്ന സുരക്ഷാ പദ്ധതിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമെന്ന് വാണിമേലിൽ നിന്നും സുധ എഴുതിയിട്ടുണ്ട്. ധന്യ മുരളി വെള്ളച്ചാലും അതേക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അസമയം എന്നൊരു സമയം ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു പരിപാടിയായിരുന്നു അത് എന്ന്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: ഇനിയും കത്തുകൾ എഴുതേണ്ട വിലാസം
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94-95-96-70-80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.

നാളെ രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഫിലിം എഡിറ്റർ രഞ്ജൻ അബ്രഹമായുള്ള അഭിമുഖം കേൾക്കാം. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ ഇയോൻമി പാർക്ക് എഴുതിയ ഇൻ ഓർഡർ ടു ലിവ് എന്ന ആത്മകഥയെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണൻ അടുത്തില സംസാരിക്കുന്നു. ഗുഡ് ഇംഗ്ലീഷ്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മോ ആമിന
1: എന്തിനാ വിളിക്കുന്നേ?
2: അത്താഴത്തിന് അല്ലാതെ എന്തിനാ?
1: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
2: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
2: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
1: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
1: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
1: അതെ.
3: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
2: എനിക്ക്.
1: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ, അമ്മൂനിപ്പോ എന്തെങ്കിലും മരുന്ന് വേണോ?
2: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
2: ശരി ആന്റി.
1: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമിനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
4: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
1: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
4: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവുമില്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പ് ഓർത്തിട്ട അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
4: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടം.

0: അല്ല.
1: എന്തത്?
2: കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ, നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
0: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.

0: എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ ഗോവയില്?
0: ഈ വീട് എനിക്കും നിനക്കും ആമിനിക്കും വിട്ടു തന്നിട്ട് അല്ലേ, നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
2: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന തോന്നൽ മാറിയോ?
1: മാറി.
2: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറ.
1: ഒന്നുമില്ല.
2: എന്റെ പൊന്നു മോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഞാൻ അന്ന് ചോദിക്കട്ടെ ആനി, ഐ ഡോണ്ട് ലവ് വിത്ത് സംബഡി.
1: നോ ആന്റി, ആന്റി എന്തൊക്കെയാ പറയാ
2: മോളെ? നീ നല്ല സുന്ദരി കുട്ടിയാണ്, ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും, എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
2: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്, എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
2: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ, കണക്ട് ചെയ്യാം.
3: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ ഒരു കോൾ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
3: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
3: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ, ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
3: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന് അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരു പക്ഷേ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
3: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
3: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
3: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
3: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ, പിന്നെ ഉച്ചവരെ നിരത്തിലാണ് പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
4: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്നെഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരി കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവള് ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ.

0: തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കയ്യും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ, അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീനാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ, തിരക്ക് തീരെയില്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ, അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ, ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ. ഉമ്മ.
1: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വിയർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
2: എവിടെ പോയിരുന്നു?
1: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
2: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
1: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും, ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
2: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
1: ഹേ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി എന്നാ.
2: മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

0: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തഞ്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാണ് പറയുന്നത്.
1: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
0: എനിക്ക് എല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം. നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
1: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
0: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നിയാവുന്നത് അവളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞ എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല. എനിക്ക് കുട്ടികളുണ്ട്. എനിക്ക് എല്ലാം തന്നു. എല്ലാം ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
3: ആന്റി, ആന്റി
0: സമാധാനായിട്ട്
3: ഞങ്ങൾ പോവാ.
1: ആമിന ഇവിടെ വാ.
2: എന്തേ?
1: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
2: എന്ത് കാര്യം?
1: ആരാ നിന്റെ ഈ ബഷീർക്ക?
2: ഏത് ബഷീർക്ക?
1: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
2: ആവോ,
1: നുണ പറയണ്ടോ.
2: ബഷീർക്ക, ബഷീർക്ക എന്റെ.
1: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ച

0: ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
1: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീറൊക്കെ പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്ത് തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്ത് തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
0: അപ്പൊ മറ്റൊരു ജോലി?
1: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കൊന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണെത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
0: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ?
1: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും
0: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായെ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
2: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
3: എന്തിന്?
2: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
2: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നൊരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
2: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചറിന് ചോട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
2: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
2: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
2: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
2: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
2: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
3: ശരിയാണോ അത് ആന്റി ചോദിച്ചത്? യെസ് അതെ. ഹേ, നോ നോ,

0: നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്തൊരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂട്ടോ.
2: വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല.

0: നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല ട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, ഐ സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാം. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ച്? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ചോദിക്കുന്നതിന് ഉത്തരം പറ. അറിയാമായിരുന്നോ ഇല്ലേ?
0: ആന്റി, ആന്റി എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
4: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
5: വരൂ സർ. എന്താ വേണ്ടത്?
4: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
5: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
4: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
5: ആമിന.
4: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
5: മിസ് തന്നെ.
4: ഇവിടെ പുതിയതായി വന്നതാണോ?
5: അതെ.
4: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
5: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
4: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
5: ഉണ്ടല്ലോ.
4: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
5: 101.
4: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
5: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
4: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
5: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
4: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
5: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
4: പരിചയപ്പെട്ടു.
5: എങ്ങനെ പരിചയപ്പെട്ടു?
4: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
5: നിങ്ങൾ രണ്ടും അഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
4: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
5: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
4: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
0: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
5: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
1: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
5: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
1: എന്തിന് ഈ രസം കളയണം?
5: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
1: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
0: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
1: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
6: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
1: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
6: നോക്കൂ, ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രക്കേ കഴിയൂ.
4: നമസ്കാരം.
1: ഇയാൾ എവിടെ വന്നോ?
0: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
6: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
4: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
4: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
0: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
4: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
4: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
0: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
4: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
4: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ വിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
0: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
4: ഇങ്ങനെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടിക്കടന്നു പോയ പാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പൊ ശരി, കാണാം.
5: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
7: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
5: അങ്കിൾ എന്നേക്ക് വരും?
7: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
0: ആന്റി എപ്പോ മടങ്ങിയെത്തും?
7: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
0: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
7: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
7: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്കുക?
6: അറിയില്ല.
7: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
5: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
7: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബർണാടും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞും ഞങ്ങൾക്ക് പറക്കുന്നു.
0: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
3: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
0: നിങ്ങളോ?
4: ഞാൻ പിന്തുടരുകയായിരുന്നു.
0: എന്തിന്?
4: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന്റെ ബുദ്ധിമുട്ടാകും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
0: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
4: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
0: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
4: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
0: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
4: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
0: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മ അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. പങ്കത്തം എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡ്ഢിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ. ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല. ആമിനയെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായി നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ ചിലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്തെന്നൊന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നതല്ല.
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ.
1: ആമിന,
0: വിടൂ.
1: ആമിന,
0: എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാനും
0: നിങ്ങളെ ഞാൻ
1: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര

0: ആരോഗ്യം കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും മാമിനെയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിതരകിൽ അനി.
0: എന്താ അനി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവളെ നിന്നെ പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
0: ഞാൻ വരാം.
1: ആനി, ഇന്ന് ഒരു ദിവസം നീ എന്റെ കൂടെ ഉറങ്ങുമോ? എന്റെ മടിയിൽ തലവെച്ച് എന്റെ മകളായിട്ട്.
0: ഏ ആന്റി, മിസ് യു.

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറെ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിന്റെയോ പെർമിഷൻ ഇല്ലല്ലോ, പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികള്, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആന്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മയുടെ
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവള് അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ
0: ആനി?
1: നിനക്ക് എന്ത് പറ്റി വെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു. ആന്റി മൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരൂ അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്ക ഡാമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്ന് അയാൾ ഒന്നും ചെയ്യില്ല. ഞാനല്ല

0: പറയണത്? ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
1: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
0: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
0: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
0: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ലേ?
3: അല്ല, ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പൊ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, ഓ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ?
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
3: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച്

0: അവകാശമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേർ
1: മൂന്ന് പേരോ?
0: ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
1: സമ്മതം.
0: പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
1: അപ്പോൾ അവൾ പറയുന്ന
0: ബഷീർക്ക, അതൊക്കെ പൊഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
1: അപ്പോൾ എല്ലാവരും കള്ളികൾ.
0: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു, ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
3: ഇവൾ അത്താഴപ്പട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
3: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
3: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
2: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
2: എന്ത്?
3: എന്ത്?
2: എന്താ പറഞ്ഞു നീ?
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
3: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
3: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്
2: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
3: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
2: നീ എന്താണീ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
3: അയാള്?
2: അരുത്,
1: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തതുകൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
2: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
3: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കോളം നിനക്ക് സമയമുണ്ട്.
2: ആന്റി വന്നിട്ട് പോകാം.
3: അയാൾ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
3: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
0: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
3: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോട് ഒരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
0: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
3: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
0: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ, ചർച്ച് സ്ക്വയറിലേക്ക്. ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
2: ആരാ?
0: ഒരു ഗസ്റ്റ്.
2: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
2: ആനി ഇവിടെ ഇല്ല.
0: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
2: അതിനിട അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
2: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
2: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
2: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
0: ഒന്നുകൂടി ആലോചിക്കുക.
2: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കടെ മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
0: എന്നെ കൊല്ലും.
2: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
0: ഹരിതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
3: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
0: അതെ.
3: എവിടേക്കാ?
0: എന്തിനറിയണം?
3: അമ്മ എവിടെ?
0: ഏതമ്മോ?
3: നിങ്ങൾ ഒളിച്ചു വിടുകയാണ്.
0: നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
3: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നു. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
0: ഗുഡ് ബൈ അനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
3: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാളെ പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
4: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്താ ചെയ്തത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? ടടുത്തേക്ക്
4: ആമിന,
2: എന്നോട് ക്ഷമിക്കുന്ന
4: ആമിന.
0: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
6: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
5: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഹരിഹരനും ഗോകുൽ ഗോപകുമാറും ചേർന്ന പാടിയഗാനമാണ് ഇനി. ചിത്രം തുടരും. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയിന്റെ സംഗീതം.

ഒഥല്ലോ എന്ന പടത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവ്. ഇനി വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജനും ഈണം നൽകി യേശുദാസും ജയചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആരോമലുണ്ണി.

അരിങ്ങോടേരുമായി കാരോ മത്സ്യകോർ ആറേഴു നാഴിക അംഗം വെട്ടി കിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തിരിപ്പൂ മറിഞ്ഞു വെട്ടി അങ്കപ്പരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിയ കണയിൽ മുറിഞ്ഞു വീണു മച്ചുനൻ ചന്തു ചതിയ

ചിത്രം മധുര നൊമ്പരക്കാറ്റ്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് യേശുദാസ്.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50.